5 മിനിറ്റ്. ഇപ്പോൾ സ്മൃതി മധുരം. കേരളത്തിന്റെ സംസ്കൃതിയുമായി ഏറെ ബന്ധമുള്ളതാണ് ഞാറ്റുവേല. മഴ തിമിർത്തു പെയ്യുന്ന തിരുവാതിര ഞാറ്റുവേല ഏതാനും ദിവസം മുമ്പാണ് കടന്നുപോയത്. ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ആദ്യ ഗാനം മോഹൻ വി കുറുപ്പിന്റെ രചന, ശ്യാമിന്റെ സംഗീതത്തിൽ പി സുശീല പാടിയ ഗാനം. ചിത്രം ധീരസമീരെ യമുനാ തീരെ.

0: പപ്പ കോളേജ് ഫീസ് കൂടുതലാണ്
1: മോളെ.
0: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിരുന്നില്ലേ?
1: രണ്ടു വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
2: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ കെ വൈ സി മുഖേന കെ വൈ സി അപ്ഡേറ്റ് ചെയ്യൂ, അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
0: എങ്ങോട്ട്?
2: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവ് ആയി.
0: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സ്മൃതി മധുരത്തിൽ അടുത്തതായി ONV കുറിപ്പിന്റെ രചനയ്ക്ക് എൽ വൈദ്യനാഥന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം വേനൽ കിനാവുകൾ.

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ യോഗയും വാർദ്ധക്യവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
2: വാർദ്ധക്യം സഹജമായ ഒരവസ്ഥയാണ്. ശരീരത്തിന്റെ വെയർ ആൻഡ് ടെയർ അഥവാ ജീർണിക്കലാണ് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ നിർവചിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രവർത്തനശേഷി അഥവാ പ്രവർത്തനക്ഷമത നിലനിർത്തിക്കൊണ്ടുപോകാൻ അഥവാ അത് വികസിപ്പിച്ചെടുക്കാൻ ഉതകുന്ന പ്രവൃത്തികളെയാണ്. വാർദ്ധക്യത്തിലെ ആരോഗ്യം ഉറപ്പുവരുത്താനായി അഥവാ പ്രവർത്തനക്ഷമതയുടെ ഒരു ഭാഗം ഒരു വ്യക്തിയുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനാവുകയും ശരീരത്തിന്റെ ചലനക്ഷമത, കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഓർമ്മ വയ്ക്കാനുമുള്ള കഴിവുകളെ നിലനിർത്തുക എന്നുള്ളതുമാണ്. അതായത് ആരോഗ്യകരമായ വാർദ്ധക്യം ആസ്വദിക്കാൻ വളരെ മുൻപേ തന്നെ, യൗവനത്തിലോ അതിനും മുൻപോ തന്നെ, ആരോഗ്യകരമായ ജീവിത രീതി പിന്തുടരണം എന്നതാണ്. യോഗാഭ്യാസം എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനക്ഷമതകളെയും നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. യോഗാസനങ്ങൾ വാർദ്ധക്യത്തിൽ പേശികൾക്ക് സ്ട്രെച്ചിങ് നൽകി അയച്ച് ബലം നൽകാനും ഹൃദയാരോഗ്യം, നാഡികളുടെ ആരോഗ്യം, ഹോർമോണുകളുടെ പ്രവർത്തനം എന്നിവ സമാവസ്ഥയിൽ നിലനിർത്താനും സഹായകമാണ്. വാർദ്ധക്യത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വ്യായാമം കൂടിയാണ് യോഗ. പ്രാണായാമം, ധ്യാനം മുതലായവ മാനസികമായി ഉണ്ടായേക്കാവുന്ന ഓർമ്മക്കുറവ്, ഏകാന്തത, ഭയം, വിരാമം തുടങ്ങിയവയെ അതിജീവിക്കാൻ സഹായകമാണ്. ആത്മീയമായ ഒരു വികാസത്തിനും കൂടി സഹായകമാണ് യോഗാഭ്യാസം. മനസ്സിനും ശരീരത്തിനും ശാന്തിയും തൃപ്തിയും യോഗാഭ്യാസം ഈ സമയത്ത് പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ ഇല്ലാത്തവർക്ക് ലഘുവായ താടാസനം, വൃക്ഷാസനം, സുഖാസനം, വീരഭദ്രാസനം, പശ്ചിമോത്താനാസനം, പവനമുക്താസനം, വജ്രാസനം, ബദ്ധകോണാസനം മുതലായവയും നാഡീശോധന പ്രാണായാമം, ഭ്രാമരി മുതലായവയും പരിശീലിക്കാം. മറ്റ് രോഗാവസ്ഥകളുള്ളവർ വിദഗ്ധ നിർദ്ദേശപ്രകാരം യോജിച്ചവ മാത്രം നിർദ്ദേശാനുസരണം ചെയ്യാവുന്നതുമാണ്. യോഗ ഗ്രേസ്ഫുൾ ഏജിങ്ങിനായുള്ള നല്ല ഒരു ഉപാധിയാണ്.
1: യോഗയും വാർദ്ധക്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
3: ഇമിഗ്രേഷൻ ക്യൂവിൽ ഇനി കാത്തിരിപ്പ് വേണ്ട. അതിനായി ഇതാ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTI TTP. ഇന്ത്യൻ പൗരന്മാർക്കും OCI കാർഡുള്ള വിദേശികൾക്കും ബയോമെട്രിക് ഇ ഗേറ്റുകൾ വഴി 20 മുതൽ 30 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. നിങ്ങളുടെ വിദേശ യാത്രകൾക്ക് ഇനി വേഗത കൂട്ടാൻ FTI TTP രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി www.fti.ttp.mha.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തിരുനെല്ലൂർ കരുണാകരന്റെ രചന, MG രാധാകൃഷ്ണന്റെ സംഗീതം. ചിത്രം പാടിയത് ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ.

0: ശുചിമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, കൈതപ്രം വിശ്വനാഥന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം, ചിത്രം കണ്ണകി.

ഇനി ഞാൻ മേരിക്കുട്ടി എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണൻ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം ആനന്ദ് മധുസൂദനൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ സർക്കാരിന്റെ സന്ധി ലംഘനത്തെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കാർ സംഘടിച്ച് സമരം പുനരാരംഭിച്ചു. സന്ധിയുടെ ഫലമായി ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യക്കാർ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത് ലഭിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ അവർ ശേഖരിച്ചു. നിലവിലുള്ള കരിനിയമത്തെ പിൻവലിച്ച് കാര്യമായ വ്യത്യാസമില്ലാതെ പുതിയൊരെണ്ണം നിയമസഭയിൽ അവതരിപ്പിക്കാൻ ദക്ഷിണാഫ്രിക്കയിലെ സർക്കാർ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ സർട്ടിഫിക്കറ്റ് ശേഖരണം. പിന്നീട് സമരത്തിന് എന്ത് സംഭവിച്ചു? സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. പുതിയ ഏഷ്യാറ്റിക് ബിൽ നിയമസഭയിൽ പാസാക്കാൻ പോകുന്ന ദിവസം തന്നെയാണ് അന്ത്യശാസനത്തിന്റെ അവധി കഴിയുന്നതും. സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളയുക എന്ന പൊതുകർമ്മം നടത്താൻ വേണ്ടി ഒരു യോഗം വിളിച്ചുകൂട്ടി. കേവലം അപ്രതീക്ഷിതമായി ഗവൺമെന്റിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടി കിട്ടിയാൽ പോലും യോഗം നിഷ്ഫലമാകുകയില്ല എന്ന് സത്യാഗ്രഹ കമ്മിറ്റി വിചാരിച്ചു. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ വരികയാണെങ്കിൽ ഗവൺമെന്റിന്റെ അനുകൂലമായ തീരുമാനം ഇന്ത്യക്കാരെ അറിയിക്കുന്നതിന് ആ യോഗത്തെ പ്രയോജനപ്പെടുത്താമല്ലോ. എങ്ങനെയായാലും കമ്മിറ്റി വിശ്വസിച്ചത് ഗവൺമെന്റ് അന്ത്യശാസനത്തിന് മറുപടി അയക്കുകയില്ലെന്നാണ്. ഞങ്ങൾ യോഗസ്ഥലത്ത് കാലേക്കൂട്ടി തന്നെ എത്തിച്ചേർന്നു. കമ്പിത്തപാൽ വഴി ഗവൺമെന്റിന്റെ വല്ല മറുപടിയും വന്നെങ്കിൽ അതുടനെ യോഗസ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ ഏർപ്പാടും ചെയ്തിരുന്നു. യോഗം ജോഹന്നാസ്ബർഗിലെ ഹമീദിയ പള്ളിയുടെ പറമ്പിൽ വെച്ച് 1908 ആഗസ്റ്റ് 16 4 ചേർന്നു. യോഗസ്ഥലം എല്ലാ വിഭാഗത്തിലുള്ള ഇന്ത്യക്കാരാലും നിറഞ്ഞു. തെക്കേ ആഫ്രിക്കയിലെ നീഗ്രോകൾ 4 നിൽക്കുന്ന ഇരുമ്പ് പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക. അത്തരമൊരു പാത്രം അങ്ങാടിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലുത് ഒരു ഇന്ത്യൻ കച്ചവടക്കാരന്റെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റുകൾ ദഹിപ്പിക്കുവാൻ വേണ്ടി നിലത്ത് വെച്ചിരുന്നു. യോഗ നടപടികൾ ഏതാണ്ട് ആരംഭിക്കാറായപ്പോൾ ഒരു വോളണ്ടിയർ ഗവൺമെന്റിന്റെ ഒരു കമ്പിത്തപാലും കൊണ്ട് സൈക്കിളിൽ വന്നു. ആ സന്ദേശത്തിൽ ഗവൺമെന്റ് ഇന്ത്യക്കാരുടെ തീരുമാനത്തെക്കുറിച്ച് വ്യസനിക്കുകയും തങ്ങളുടെ തീരുമാനം മാറ്റാൻ നിവർത്തിയില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. സന്ദേശം സദസ്സിന് വായിച്ചു കേൾപ്പിച്ചു. സദസ്സ് വളരെ ആഹ്ലാദത്തോടെയാണ് ആ സന്ദേശം സ്വീകരിച്ചത്. സർട്ടിഫിക്കറ്റുകൾ കത്തിക്കാനുള്ള ശുഭാവസരം കയ്യിൽ നിന്ന് ചോർന്നു പോകാഞ്ഞതിൽ അവർ സന്തുഷ്ടരാണോ എന്ന് എനിക്ക് തോന്നി. ഗവൺമെന്റിന്റെ മറുപടിയെ സസന്തോഷം സ്വീകരിക്കുവാൻ സദസ്സിൽ ഓരോരുത്തരെയും പ്രേരിപ്പിച്ച ഉദ്ദേശങ്ങൾ അറിയാതെ ഇത്തരം സന്തോഷത്തിന്റെ ഔചിത്യ അനൌചിത്യങ്ങളെപ്പറ്റി ശരിക്കൊരു അഭിപ്രായം പറയാൻ പ്രയാസമുണ്ട്. ഇത്രമാത്രം പറയാം, ആ സന്തോഷം യോഗത്തിലെ ഉത്സാഹത്തിന്റെ ശുഭസൂചകമായ ഒരടയാളമായിരുന്നു. ഇന്ത്യക്കാർക്കിപ്പോൾ സ്വശക്തിയെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കുന്നു. യോഗം ആരംഭിച്ചു. അധ്യക്ഷൻ യോഗത്തിന് താക്കീത് നൽകിക്കൊണ്ട് മുഴുവൻ സ്ഥിതിയും വിവരിച്ചു കൊടുത്തു. സമുചിതങ്ങളായ പ്രമേയങ്ങൾ സ്വീകരിക്കപ്പെട്ടു. ദീർഘമായ കൂടിയാലോചനകളുടെ എല്ലാ ഘട്ടങ്ങളെയും ഞാൻ വിവരിച്ചു പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കത്തിക്കാൻ കൊടുത്തുവെങ്കിലും അത് മടക്കിക്കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരായി ഈ യോഗത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വന്ന് അത് തിരിച്ചു വാങ്ങിക്കൊള്ളട്ടെ. സർട്ടിഫിക്കറ്റ് കത്തിക്കുന്നത് മാത്രം ഒരു കുറ്റമല്ല, അത് ജയിൽവാസം വരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുകയുമില്ല. സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കരിനിയമത്തിന് കീഴടങ്ങാതിരിക്കാനുള്ള നമ്മുടെ ഗൗരവമായ തീരുമാനത്തെ പ്രഖ്യാപിക്കുകയും സർട്ടിഫിക്കറ്റുകളെ നമ്മിൽ നിന്ന് ഒഴിവാക്കുകയുമാണ്. എന്നാൽ ഇന്ന് സർട്ടിഫിക്കറ്റ് കത്തിച്ച് വെണ്ണീറാക്കുന്നവർക്ക് നാളെ അതിൻ്റെ ഒരു കോപ്പി വാങ്ങാം. ഇത്തരം ഭീരുത്വത്തോടുകൂടി ഒരു കൃത്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായും കഷ്ടപ്പാട് സഹിക്കാനുള്ള സ്വശക്തിയെപ്പറ്റി സംശയിക്കുന്നവരായും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ

0: അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് മടക്കിയെടുക്കുവാൻ ഇനിയും സമയമുണ്ട്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് മടക്കി വാങ്ങുന്നതിൽ ആരും ലജ്ജിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ചെയ്യുന്നതിൽ അവർ ഒരുതരം ധൈര്യമാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നീട് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വാങ്ങുന്നത് ലജ്ജാവഹമാകുമെന്ന് മാത്രമല്ല, ഇന്ത്യക്കാരുടെ നന്മയ്ക്ക് ഹാനികരവുമാവും. ഇത് നീണ്ടു നിൽക്കുന്ന ഒരു സമരമാകാനാണ് പോകുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. വഴിക്ക് വെച്ച് നമ്മളിൽ ചിലർ വീണിട്ടുണ്ടെന്ന് നമുക്കറിയാം. ബാക്കിയുള്ളവരുടെ ചിന്തകൾക്കും ധൈര്യത്തിനും അത്ര തന്നെ കനവും കൂടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കാനും എന്നിട്ട് മാത്രം ഇന്നുദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനും ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, അത് കത്തിച്ചു കളയുക എന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നു. ഒടുവിൽ എല്ലാവർക്കും പ്രമേയത്തെ എതിർക്കണമെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ടു വരണമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. പക്ഷേ ആരും എഴുന്നേറ്റില്ല. മീർ ആലവും ആ യോഗത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ദേഹോപദ്രവം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പ്രസ്താവിക്കുകയും എല്ലാവർക്കും സന്തോഷമാകുമാറ് തൻ്റെ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരം ഗ്രഹിച്ചു. ഒരിക്കലും എനിക്ക് അദ്ദേഹത്തിൻ്റെ നേരെ യാതൊരു വിരോധവും ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകി. 2000-ലധികം സർട്ടിഫിക്കറ്റുകൾ കമ്മിറ്റിക്ക് കത്തിക്കാൻ കിട്ടിയിരുന്നു. ഇതെല്ലാം മണ്ണെണ്ണ പകർന്ന ഇരുമ്പ് പാത്രത്തിലിട്ട് ഈസ് ഓഫ് മിയാൻ തീ കൊടുത്തു. സദസ് ആകെ എഴുന്നേറ്റ് നിന്നു. തീ കത്തിക്കഴിയുന്നതുവരെ സന്തോഷപ്രകടനങ്ങളുടെ പ്രതിധ്വനി കൊണ്ട് ആ സ്ഥലം മുഖരിതമായി. അതുവരെ സർട്ടിഫിക്കറ്റുകൾ തന്നിട്ടില്ലാത്ത ചിലർ അവ ഒന്നൊന്നായി പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അവയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ മാത്രം സർട്ടിഫിക്കറ്റുകൾ തന്നതെന്ന് ചോദിച്ചപ്പോൾ അവരിലൊരാൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നതാണ് കാഴ്ചക്കാരെ അധികവും രസിപ്പിക്കുക, ഇതാണ് അധികം ഉചിതവും. മറ്റൊരാൾ തൻ്റെ ധൈര്യക്ഷയത്തെയും സർട്ടിഫിക്കറ്റുകൾ കത്തിക്കുകയില്ല എന്ന തൻ്റെ വിചാരത്തെയും തുറന്നു സമ്മതിച്ചു. അയാൾ ആ തീകത്തൽ കണ്ടപ്പോൾ തൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാതെ അയാളും മറ്റുള്ളവരെ പോലെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇത്തരം തുറന്നു പറയൽ സമരകാലത്ത് സാധാരണ അനുഭവമായിരുന്നു. ഈ യോഗത്തിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് പത്ര റിപ്പോർട്ടർമാർ ആ രംഗമാകെ വിസ്തരിച്ച വർണ്ണനകളോടെ പത്രങ്ങൾക്ക് നൽകി. അതിലദ്ദേഹം സർട്ടിഫിക്കറ്റുകൾ കത്തിച്ച ഇന്ത്യക്കാരുടെ പ്രവൃത്തിയെ ബോസ്റ്റൺ ടീ പാർട്ടിയുമായി താരതമ്യപ്പെടുത്തിയിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ശക്തിയാണ് അമേരിക്കയിലെ പ്രാപ്തരായ അനേക ലക്ഷം യൂറോപ്യന്മാർക്കെതിരെ നിന്നിരുന്നതെങ്കിൽ, ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ ശക്തിമത്തായ ട്രാൻസ്വാൾ ഗവൺമെന്റിനെ പോരിന് വിളിച്ചത് 13,000 ഇന്ത്യക്കാരുടെ നിസ്സഹായമായ ഒരു സംഘമാണെന്ന സംഗതി ഓർക്കുമ്പോൾ ഈ താരതമ്യപ്പെടുത്തൽ ഇന്ത്യക്കാരോട് നീതിയിൽ കവിഞ്ഞ വല്ലതും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വന്തം കാര്യത്തിൻ്റെ ധാർമ്മികതയിലും ഈശ്വരനിലുള്ള വിശ്വാസവുമായിരുന്നു ഇന്ത്യക്കാരുടെ ഒരേയൊരു ആയുധം. ഭക്തിയുള്ളവർക്ക് ആ ആയുധം സർവാഭീഷ്ടപ്രദവും സർവശക്തവുമാണെന്നതിൽ സംശയമില്ല. പക്ഷേ സാധാരണ ജനങ്ങളുടെ അഭിപ്രായം അതല്ലാതിരിക്കുന്നിടത്തോളം കാലം ആയുധധാരികളായ അമേരിക്കയിലെ യൂറോപ്യന്മാരുടെ മുൻപിൽ നിരായുധരായ 13,000 ഇന്ത്യക്കാർ നിസ്സാരന്മാരായി തോന്നിയേക്കാം. ദുർബലന്മാരുടെ ബലം ഈശ്വരനായതുകൊണ്ട് അവരെ ലോകം നിസ്സാരരാക്കുന്നതിൽ തരക്കേടില്ല. സത്യാഗ്രഹികളുടെ ഈ സമരാഹ്വാനത്തെ ഗവൺമെന്റ് എങ്ങനെയാണ് നേരിട്ടത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

0: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്കു വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 13 രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 രാവിലെ 11:02 മുതൽ 12 മണി വരെ.
1: നാളെ വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ
2: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
1: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക നാളെ വൈകിട്ട് 3 മണിക്ക്.
0: ആകാശവാണി സമയം 9:00.

പത്ത് മണി കഴിഞ്ഞ് 15 മിനിറ്റ്. സഞ്ചാരി

പ്രകൃതി എത്ര സുന്ദരിയാണെന്ന് ഓരോ യാത്രയിലും നമുക്ക് തോന്നാറില്ലേ? മഴയും മഞ്ഞും തൊട്ടു തലോടുന്ന കുന്നും പച്ചപ്പും നടപ്പാതകളും, അങ്ങനെ സഞ്ചാരികൾക്ക് കുളിര് പകരാൻ കാഴ്ചകളേറെ. ഇന്ന് സഞ്ചാരി ടീം യാത്ര പോകുന്നത് ഒരു കൊടുമുടി കീഴടക്കുന്നത് പോലെ അത്രയും ആവേശത്തിലാണ്. കാരണം ഈ യാത്ര അത്ര എളുപ്പമല്ല. എവിടെയാണെന്നല്ലേ? കൊല്ലം ജില്ലയിലെ കുടുക്കത്തുപാറ. വിനോദവും സാഹസികതയും ഇടകലർന്ന ഈ യാത്രയിൽ എന്തൊക്കെ മനോഹര കാഴ്ചകളായിരിക്കും സഞ്ചാരികളെ കാത്തിരിക്കുന്നത്?

0: സഞ്ചാരിയുടെ ടീം ഇന്ന് നിൽക്കുന്നത് കുടുക്കത്തുപാറ എക്കോ ടൂറിസം സ്പോട്ടിലാണ്. ഇവിടെ നമ്മളോടൊപ്പം എക്കോ ടൂറിസം പദ്ധതിയെ പറ്റി പറയാൻ നമ്മുടെ ഇവിടുത്തെ ഗൈഡായിട്ടുള്ള ജോയിക്കുട്ടി ചേട്ടനുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പം ഈ സ്ഥലത്തിന് ഈ പേര് വന്നത് എങ്ങനെയാണ്? കുടുക്കത്തുപാറ എന്ന് പറഞ്ഞു.
1: കുടുക്കത്തുപാറ എന്ന് പറഞ്ഞാൽ ഇതിന് പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങോട്ട് വരുന്ന സ്ഥലത്ത് ഒരു കുടുക്കത്ത് കാവുണ്ട്. അവിടുന്ന് അര കിലോമീറ്റർ നേരെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നിടത്ത് കുടുക്കത്ത് പുത്തമ്പെടുന്ന കുറച്ച് വീട്ടുകാർ താമസം ഉണ്ടായിരുന്നു. ആ വീട്ടുകാരെ മേവിലാസം വെച്ചാണ് ഇതിന് കുടുക്കത്തുപാറ എന്ന് പേര് വന്നത്. ആ അമ്പലത്തിന്റെ പേരും കാവിന്റെ പേരും കുടുക്കത്തമ്പലം എന്നാണ് ഇട്ടേക്കുന്നത്.
0: ഇത് ഒരു എക്കോ ടൂറിസം സ്പോട്ടായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷം?
1: ഇത് 2008 ഇത് പ്രഖ്യാപിച്ച് 2011 ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ ടിക്കറ്റ് കൊടുത്ത് കയറ്റാൻ തുടങ്ങി. ആദ്യം കയറുന്ന സമയത്ത് വലിയവർക്ക് 20 രൂപയും അങ്ങനെയായിരുന്നു ടിക്കറ്റ് ചാർജ്. ഞങ്ങളുടെ സ്റ്റാഫുകൾ 3 പേരുണ്ട്, 3 പേരും ഗൈഡായിട്ടാണ് കയറിയേക്കുന്നത്.
0: ഇത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എത്ര ദൂരം കാണും നമ്മൾ ഈ മുകളിലേക്ക് വരുന്നത്?
1: ഇവിടെ വരെ വരാൻ 300 ഇവിടത്തേക്ക് ദൂരം. ഇവിടുന്ന് പിന്നെ മേലോട്ട് സ്റ്റെപ്പാണ്, 360 സ്റ്റെപ്പാണ് ഇവിടുന്ന്.
0: ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ നിന്ന് തന്നെ ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ കുടുക്കത്ത് പാറയിലേക്ക്. അപ്പോൾ ഈ കുടുക്കത്ത് പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും ദൂരം നമ്മൾ വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകണം. ചുറ്റുമുള്ള കാണാൻ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നത് തന്നെ വളരെ ഒരു ഏതൊരു സഞ്ചാരിക്കും ഏറ്റവും സന്തോഷം പകരുന്ന ഒരു യാത്ര തന്നെയാണ്. ഇതിനിടയിൽ നമുക്ക് കുറച്ചു ദൂരം നടന്ന് ക്ഷീണിച്ചു എന്ന് തോന്നിയാലേ ഇടയ്ക്ക് വിശ്രമിക്കാനും ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെയാണ് കാറുകൾ ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. ഇങ്ങോട്ട് 2-വീലർ പോകുന്നത് കണ്ടു. കാറുകളൊന്നും ഇങ്ങോട്ട് കടത്തിവിടാറില്ലേ?
1: കാറും 2-വീലറും എല്ലാം നേരത്തെ ഇവിടെ വന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ ആടെ കയറി വന്ന ഭാഗം ഒരിച്ചിരി ഭാഗം ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പൊക്കമുള്ള കാറ് ഇഞ്ഞു വരും. ബാക്കിയെല്ലാ കാറ് അവിടുന്ന് ഒരു 300 മീറ്റർ ഇപ്പുറത്ത് വനത്തിനോട് ചേർന്ന് കൊണ്ടിടാനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടുന്ന് ബൈക്കുകളെല്ലാം ഇവിടെ വരും.
0: ബൈക്ക് അപ്പം ഈ താഴെ വരെ ഇവിടെ വരെ അലൗഡ് ആണ്.
1: ബൈക്കിന് 15 രൂപ അഡീഷണൽ ടിക്കറ്റും കാറിന് 30 രൂപ അഡീഷണൽ ടിക്കറ്റും ക്രോസ് ബാർ കഴിഞ്ഞ് കയറണമെങ്കിൽ എടുത്തേ വരും.
0: അപ്പൊ അത് എടുത്താൽ നമുക്ക് ഇങ്ങ് വരെ വരാൻ പറ്റും 2-വീലറിൽ?
1: 2-വീലറിൽ വരാം, കുഴപ്പമൊന്നുമില്ല.

0: പ്രവേശന സമയം
1: രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പാസ് കൊടുക്കും. ഇറങ്ങേണ്ട എല്ലാം 5 മണി.
0: ഓൾമോസ്റ്റ് എല്ലാരും ആ ഒരു സമയം കൊണ്ട് തിരിച്ച് ഇറക്കും.
1: പരിമാരപ്പെട്ട എല്ലാരും ഇറങ്ങും അന്നേരത്തേക്ക്. അമ്മലൊക്കെ പറഞ്ഞാണ് കേറ്റുന്നത്.
2: നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോ തന്നെ കാടിന്റെ നടുവിലൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് നമുക്കും പേടിയുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടോ?
1: ഇല്ലില്ല, ഇവിടെ മൃഗങ്ങളുടെ ഒന്നും ശല്യം ഇല്ല. ഇവിടെ വന്യമൃഗങ്ങളുള്ള സ്ഥലമല്ല ഇവിടെ.
2: അപ്പൊ വേറെ എന്തൊക്കെ ജീവികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും?
1: ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പന്നി, കുരങ്ങൻ, മുയൽ ഇങ്ങനെയുള്ള ജീവികൾ മാത്രമേ ഉള്ളൂ.
2: ഞങ്ങൾ നടന്നു വന്നപ്പോ തന്നെ മയിലിന്റെ ശബ്ദം കേട്ടു. മയിലുകളുണ്ടല്ലേ?
1: മയിലൊക്കെ ഉണ്ട്, മയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
0: ഇത് ഈ വനപ്രദേശം ഏത് ഫോറസ്റ്റ് ഇതിൽ പെടുന്നതാണ്?
1: ഇത് അഞ്ചൽ റേഞ്ചിന്റെ പുനലൂർ ഡിവിഷന്റെ കീഴിലുള്ളതാണ്. പിന്നെ ഇതിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവന്തേരി സെക്ഷൻ ആണ് ഇതിന്റെ.
0: നമ്മൾ ഈ നടന്നു വരുമ്പോ ആക്ച്വലി ഒരു വനത്തിൽ കൂടെ വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടി തോന്നുക. അങ്ങനെ പേടിക്കേണ്ടതില്ല അല്ലേ?
1: ഇവിടെ പേടിക്കേണ്ടതൊന്നുമില്ല. ഇവിടെ ലേഡീസും പിന്നെ ജെന്റ്സും എല്ലാവരും മിക്കവരും നടന്നാ വരുന്നത്. ഇവിടെ വരുന്നതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടെ നാളിനെ കയറ്റി വിടുന്നു. ഇന്നാഴി വരെ ഇതുവരെ ഒരു ആക്രമം ആർക്കും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നങ്ങളും ഇവിടെ അപകടങ്ങളോ മറ്റൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ.

0: ഉയരം കൂടുന്നതിനനുസരിച്ച് കാടിന്റെ ഭംഗിയും തീവ്രതയും കൂടും. കുടുക്കത്ത് പാറയുടെ മനോഹരമായ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ 360 പടികൾ കയറി വേണം നമ്മൾ ഈ പാറയുടെ മുകളിലെത്താൻ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പടികൾ കയറി മുകളിലെത്തുമ്പോൾ ഉള്ള ആ കാഴ്ചയെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചാലോ?
1: കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുന്ന വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്കോട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കയറുന്നത്. അതൊരു 280 പടി കയറി ചെല്ലുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വ്യൂ പോയിന്റ് ചെല്ലാം. അവിടെ ചെന്നിട്ട് കിഴക്കോട്ട് നോക്കുന്ന സമയത്ത് കുളത്തൂപ്പുഴ കയറിയ തമിഴ്നാട് അതിർത്തി എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ നല്ല സ്ഥലമാണ്. ആദ്യം കയറുന്ന പാറയ്ക്ക് 375 ഉയരമുള്ള പാറയുടെ മണ്ടയ്ക്കാണ് നമ്മൾ കയറുന്നത്. ഫസ്റ്റിലെ ചെന്ന് കയറുന്നത് മണ്ടേ ചെല്ലുമ്പോൾ മരങ്ങളെല്ലാം അടിവശത്താവും, ആ ദേശങ്ങൾ മൊത്തം നമുക്ക് കാണാം. നല്ല കാഴ്ചയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ കയറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കയറിയ പാറെന്ന് പറയുന്നത് കോൺഫറൻസ് പാറ എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത്തെ പാറ എന്ന് പറഞ്ഞാൽ കുളംപാറ എന്നാണ് അതിൻ്റെ പേര്. അതിനകത്തൊരു കുളമൊക്കെ ഉണ്ട്, ചെറിയൊരു വെള്ളക്കെട്ട കിടപ്പുണ്ട്, അതിന് കുളംപാറ എന്ന് പറയുന്നത്. അതിന് 425 ആ പാറയുടെ ഉയരം. അപ്പം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് ചടയമംഗലം ജടായിപ്പാറ കാണാം, അഞ്ചൽ പ്രദേശങ്ങൾ കാണാം, പിന്നെ ആലഞ്ചേരി പള്ളി കിഴക്കൻ മലയോരത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് ആലഞ്ചേരി പള്ളി കാണാം. നമുക്ക് ചുറ്റുപാടെല്ലാം കടക്കൽ ഭാഗങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 520 പാറ മണ്ടയ്ക്ക് ഇറങ്ങുന്നത്. അത് ആനപ്പാറ എന്നതിന് പേരുണ്ടെങ്കിൽ ഇവിടുന്ന് കയറുമ്പോൾ നമുക്ക് കാണാം ആനയുടെ ഷേപ്പ്. അതിൻ്റെ മോ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ആനൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി കാണാം. നമ്മളങ്ങ് മണ്ടയ്ക്ക് കയറുമ്പോഴത്തേക്ക് ഇതെല്ലാം അടിഭാഗമാവും, ആ ദേശങ്ങൾ മൊത്തം നമുക്ക് കാണാം.
2: ഏറ്റവും മുകളിൽ എത്തുമ്പോഴുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് വർണ്ണിക്കാവുന്നതിനപ്പുറമാണ്. കൂറ്റൻ മരങ്ങളൊക്കെ നമ്മൾ തലയാട്ടി വരവേൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ മുകളിൽ ശരിക്കും മഞ്ഞും മഴ പെയ്യുന്നതൊക്കെ കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇത്രയും സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. 360 പടിക്കെട്ടുകൾ കയറി വരുമ്പോൾ തന്നെ നടന്നു തളരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനായിട്ടൊക്കെ ഇവിടെ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
1: നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകല്യമുള്ളവർ പോലും ആഗ്രഹങ്ങൾ കൊണ്ട് ഇവർ മേളിൽ പോയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് ഇടയ്ക്ക് കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അവർക്ക് ആഗ്രഹം അത് കാണാനായിട്ടുള്ള,
3: അതെ, ആ ഇച്ഛാശക്തിയുടെ പുറത്ത് മാത്രം
1: മേളി വരെ പോയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് ഇറങ്ങി വന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞൊക്കെ കൊടുത്താൽ ഞാൻ ഇവരെ കൊണ്ടുപോയി വരികയൊക്കെ ചെയ്തു.

0: ഇവിടെ ഏത് സമയത്താണ് കൂടുതൽ ആളുകൾ വരുന്നത്?
1: കൂടുതൽ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് ആൾ കൂടുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഓണം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ആളായിരിക്കും, ഓണത്തിനൊക്കെ ഭയങ്കര ആളായിരിക്കും.
0: ഇത് കാടാണല്ലോ, അപ്പൊ കാടും ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? ഉരുൾപൊട്ടിയിട്ടുണ്ടോ ഇവിടെ?
1: ഇല്ലില്ല, ഇവിടെ ഉരുൾപൊട്ടൽ ഇതുവരെ ഈ ദേശത്തെങ്ങും ഉണ്ടായിട്ടില്ല, ഈ ഭാഗത്തെങ്ങും ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല.
0: അപ്പൊ അതുകൊണ്ട് ഈ മഴക്കാലമാണെങ്കിൽ ഇവിടെ വരാൻ സേഫ് ആണോ?
1: വരാൻ സേഫ്. ഇവിടെ നമ്മുടെ കേന്ദ്ര നിരീക്ഷണ സംഘം വന്ന് നോക്കിയപ്പോ ഇവിടെ ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ സഞ്ചാരികൾക്ക് അങ്ങനെ ഒരു പേടി വേണ്ട അല്ലേ?
1: പേടി യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യങ്ങളില്ല.
0: ഇപ്പൊ തിരുവനന്തപുരത്തു നിന്ന് വരുമ്പോ ഏകദേശം ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ?
1: തിരുവനന്തപുരത്ത് നിന്ന് ആയി വന്നിട്ട് നേരെ അഞ്ചല് ആലഞ്ചേരി വഴി ചെണ്ണപ്പെട്ട ആനക്കുളം.
0: ഇവിടെ നമുക്ക് ബസ്

0: കുടുക്കത്തുപാറയുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനോ ഉള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്? ആ നമ്പർ ഒന്ന് പറയാമോ?
1: 90 48 35 44.
0: അപ്പോ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം, അല്ലെങ്കിൽ വരേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പാക്കേജ് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഇപ്പൊ പറഞ്ഞു ഇത്രയും സ്റ്റെപ്പ് താണ്ടി ചെല്ലുമ്പോൾ മൂന്ന് തരം പാറകളുടെ പേര് പറഞ്ഞു. ഇതിൽ നമ്മുടെ ഈ ടൂറിസത്തിന്റെ പേര് തന്നെ കുടുക്കത്തുപാറയാണ്. അപ്പൊ ആ പാറയിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ?
1: ഇല്ല, ഇതുവരെ ഇന്ന് വരെ പാറയുടെ മണ്ടയ്ക്ക് ആരും കയറിയിട്ടില്ല. കയറാൻ പറ്റത്തില്ല, കാരണം അത് മുനപോലിരിക്കുക, അതുകൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ല. ഇവരെ നോക്കിയെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും, മുനപോലിരിക്കുന്നുണ്ട്. പിന്നെ ആ പാറയുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ പാറയ്ക്ക് 6 വശമാണ്. സാറിന് 4 വശമല്ല, റൗണ്ടൊക്കെ ആയിരിക്കും, ഈ പാറയ്ക്ക് 6 വശമാണ്. നമുക്ക് ആ പാറയുടെ താഴെ വന്നാൽ തന്നെ നമുക്ക് ആ പാറയുടെ 3 വശം മാത്രമേ കാണാൻ പറ്റും. ബാക്കി 3 വശം നമ്മൾ പാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല, കാരണം അപ്പുറ സൈഡാണത്. 3 വശം നമുക്ക് കാണാം.
2: നമ്മൾ ഈ കാട്ടിലൂടെയാണല്ലോ ഈ കുടുക്കത്ത് പാറയിലേക്ക് എത്തുന്നത്. അപ്പോ പലതരത്തിലുള്ള മരങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ.
1: ഇവിടെ എല്ലാ പക്ഷികളും ഉണ്ട്. മയിലുണ്ട്, മലമുഴക്കി വേഴാമ്പലുണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ പക്ഷികളും ഉണ്ട്. അതായത് അതിൻ്റെതായിട്ടുള്ള കാലാവസ്ഥയുണ്ട്, ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പക്ഷികൾ വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ എല്ലാ മരങ്ങളെല്ലാം കാണാം. വനത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മരങ്ങളെല്ലാം കാണാം. ഇതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ, ഇല്ലാത്ത മരം എന്ന് പറഞ്ഞാൽ തേക്കില്ല, ചന്ദനമില്ല, ബാക്കി എല്ലാ തടികളും ഇതിനകത്തുണ്ട്.
3: പശ്ചിമഘട്ട മലനിരയുടെ കിരീടം പോലെ നിൽക്കുന്ന അപൂർവമായ കാഴ്ചയാണ് കുടുക്കത്ത് പാറ. 3 കൂറ്റൻ പാറകൾ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ വനത്തിനിടയിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.

വനവീഥിയിലൂടെ ഒരു സുന്ദരമായ യാത്ര. നടന്നു നടന്നെത്തുന്നതും അതിനേക്കാൾ മനോഹരമായ ഒരിടത്ത് പച്ചപ്പുകളുടെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഉടുക്കത്തുപാറ. ആവേശം ഒട്ടും ചോരാതെ പടിക്കെട്ടുകൾ കയറുമ്പോൾ കൂട്ടുവരുന്ന ഇളം കാറ്റ്. മുകളിലെത്തിയാലോ മനസ്സ് പാറിപ്പറക്കുന്ന ഒരു പട്ടമാവും. ചില യാത്രകൾ അങ്ങനെയാണ്. ലോകം മുഴുവൻ കീഴടക്കിയതുപോലെ തോന്നും. പലതരത്തിലുള്ള പാറകളും പാറയുടെ മുകളിൽ നിന്ന് പുക പോലെ ഉയരുന്ന മഞ്ഞും അങ്ങനെ മറക്കാനാകാത്ത ഒത്തിരി കാഴ്ചകളുടെ ഓർമ്മകളുമായി ഞങ്ങളും ഈ പടിക്കെട്ടുകൾ ഇറങ്ങുന്നു.

ಸಂಗೀತ ಸರಣಿ ಕರ್ನಾಟಕ ಸಂಗೀತ ಪಾಠ. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-നെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

കേരള കാർഷിക സർവകലാശാല വയലിൻവീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50 പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.

0: ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന എന്നാൽ നിത്യജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ. മലദ്വാര സംബന്ധമായ രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരുതരം പേടിയും ലജ്ജയും ഒക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടാൻ പലരും വൈകുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് ഏനൽ ഫിഷർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സർ, എന്താണ് ഏനൽ ഫിഷർ?
2: ഏനൽ ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടുകീറും, അതായത് അതിന്റെ കാരണങ്ങള് മലം വളരെ കട്ടി പിടിച്ച് ഒരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത് വളരെ ശക്തമായ രീതിയിൽ മലം പോകുമ്പോഴും മലദ്വാരം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുമ്പോൾ അതിന് ചെറിയ വിണ്ടുകീറലുകൾ ഉണ്ടാകാം. അങ്ങനെ വിണ്ടുകീറി കഴിയുമ്പോൾ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ മുറിവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മലദ്വാരത്തിനെ കവർ ചെയ്യുന്ന രണ്ട് സ്പിങ്ക്ടർ മസിൽസ് ഉണ്ട്. ഇന്റേണൽ ലേണർ സ്പിങ്ക്ടർ എന്നും എക്സ്റ്റേണൽ ലേണർ സ്പിങ്ക്ടർ എന്നും പറയും. അതിൽ എക്സ്റ്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഇന്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ ഇന്റേണൽ സ്പിങ്ക്ടറിന്റെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അതങ്ങ് ടൈറ്റ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യും, ടൈറ്റ് ആയിട്ട് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറ്റും. ഒന്ന്, ഈ കാരണം കൊണ്ട് ഈ മലദ്വാരത്തിനകത്ത്, അതായത് ഈ ഫിഷർ ഉണ്ടാകുന്ന മ്യൂക്കോസയിലോട്ട് രക്തഓട്ടം കുറയുകയും ഫിഷർ ഉണങ്ങാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യും. അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും, അതാണ് ഒരു കാരണം. രണ്ട്, ഈ ഇത് ടൈറ്റായിട്ട് ഇറുകി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മോശം പോകുമ്പോൾ ഇതങ്ങ് വികസിക്കും ടൈറ്റ്, അത് വളരെ സ്ട്രെച്ച് ചെയ്യും. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്ന പോലെ മലദ്വാരം വീർത്താൽ മാത്രമല്ല അടുത്ത മലം പോകത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് മലദ്വാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഫിഷറിന്റെ വേദനയുടെ മൂല കാരണം.
1: സർ, മലദ്വാരത്തിലുണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് കീറുന്നതാണ്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെ സൈഡിലെ മലദ്വാരത്തിന്റെ ഗ്രന്ഥികൾ ഉണ്ട്, അത് പഴുത്ത് അകത്തേക്കും പുറത്തേക്കും പൊട്ടി ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സാധനം ഒരു

0: അതിൻ്റെ ഒരു ഓപ്പണിംഗ് തൊലിയുടെ അവിടെയും വേറൊരു ഓപ്പണിംഗ് മലദ്വാരത്തിൻ്റെ കവറിംഗ് മ്യൂക്കോസൊക്കെ അകത്തും ഉള്ള ട്യൂബ് പോലെ സാധനത്തിന് കിടക്കുന്നതിനാണ് ഫിസ്റ്റുല എന്ന് പറയും. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിനകത്ത് മൂന്ന് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മോഷണൊക്കെ പോയി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുഷൻസ് അങ്ങ് അടയുകയും മലദ്വാരത്തിനെ സീല് ചെയ്യുകയും ചെയ്യും. നമ്മളൊരു വാഷർ പൈപ്പിൻ്റെ വെള്ളം സീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതായത് മലബന്ധം ഉണ്ടാകുന്നവരിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും, ഈ ഏനൽ കുഷൻസ് ടോട്ടൽ രക്തയോട്ടം കൂടുകയും അതങ്ങ് വളർന്ന് വളർന്ന് വളർന്ന് വലുതാവുകയും ചെയ്യും. ഇങ്ങനെ വളർന്ന് വലുതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് മലം പോകുമ്പോഴേ അതിൽ ഒരഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാവും. അത് മാത്രമല്ല, അത് വളർന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത്. അപ്പോഴാണ് അതിന് പൈൽസ് എന്നുള്ള ഒരു വകഭേദം വരുന്നത്. വാസ്തവത്തിൽ ഇപ്പം അങ്ങനെ വലിയ വലുതായി വലുതായി വെളി ചാടി നിൽക്കുന്നതാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഫിസ്റ്റില എന്ന് പറഞ്ഞാൽ ഒരു പഴുപ്പ് ഉണ്ടായി, അതിനൽ ഗ്ലാൻസ് പഴുത്ത് മലദ്വാരത്തിലെ അവിടെ പരു വന്ന് അകത്തേക്കും പുറത്തേക്കും പൊട്ടിയാണ് ഫിസ്റ്റില ഉണ്ടാകുന്നത്. ഫിഷർ എന്ന് വെച്ചാൽ അതിനൊരു വിണ്ട് കീറുന്നതാണ്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം, ഫിഷറിന് അതിഭയം നല്ല വേദനയായിരിക്കും, ഫിസ്റ്റില എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും, മറ്റേ പൈൽസിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം.
1: സർ, ഈ ഫിഷർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധവും ആവശ്യമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ, ബാത്റൂം ടോയ്ലറ്റ് ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, ഇത് രണ്ടുമാണ് അതിന് പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും മലം കട്ടിപിടിച്ച് പോകുമ്പോഴും മലദ്വാരത്തിൽ വിള്ള ഒരു ചെറിയൊരു ഫിഷ് വിള്ളൽ വീഴും. വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയറിളകി പോകുമ്പോഴും വളരെ റാപ്പിഡായിട്ട് അത് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും മലദ്വാരത്തിന് മുറിയാനുണ്ട്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ഇന്റേണൽ സ്പിങ്കർ കോൺട്രാക്ട് ചെയ്യുകയും അപ്പം അതിനകത്തുള്ള രക്തയോട്ടം വീണ്ടും കുറയുകയും ആ ഫിഷർ അങ്ങനെയുള്ള മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോശം പോകുമ്പോൾ മലദ്വാര വികസിക്കുമ്പം ഈ ഈ ഇന്റേണൽ സ്പിങ്കർ അടഞ്ഞിരിക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടായതാണ് നല്ല സിവിയർ പെയിൻ ഉണ്ടാകുക. പിന്നെ രണ്ട്, അതിന് വേറെ ചിലപ്പം ഫിഷറിൽ നിന്ന് ബ്ലഡും വരാം, കാരണം മുറിവ് തുറന്നിരിക്കുകയല്ലേ. അപ്പം ചിലപ്പോൾ മല ഉരഞ്ഞു പോകുമ്പോൾ ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങും വരാം. ബ്ലീഡിങ്ങും പെയിനും വേദനയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ബ്ലീഡിങ്ങും വരാം, ഇത് രണ്ടുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏറ്റവും പ്രധാന ലക്ഷണം വേദന. മോഷം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കുന്നു, ആ മോഷം പോയി കഴിഞ്ഞ് 2-3 മണിക്കൂർ നല്ല അസഹനീയമായ വേദന കാണും. അതാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ചിലപ്പോഴിതിൽ നിന്ന് ബ്ലഡ് വരാം, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് രണ്ടും തന്നെയാണ് ഫിഷറിന്റെ പ്രധാന ലക്ഷണങ്ങൾ.
1: സർ, ചില ആളുകളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പറയാറുണ്ട്. ഇത് ശരിക്കും വിരശല്യം കൊണ്ടാണോ അതോ ഇത്തരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ?
0: ഈ ചൊറിച്ചിൽ വരാൻ ഫംഗസ് ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ഈ വിരയുടെ കാരണം. പിന്നെ ഫിഷർ പൈൽസിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പൊ ഇതും ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതും ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചിൽ അല്ല ഇതിന് പ്രധാന കാരണം, വേദനയും ഒക്കെയാണ്. പക്ഷേ ഇതിന്റെ ഡിസ്ചാർജ് ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാക്കും. അതിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഓവറായിട്ട് ഇതിന്റെ പുറത്ത് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്ന ശേഷം ചൊറിച്ചിലുണ്ടാകാറുണ്ട്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ ഫിഷറുള്ള രോഗികളിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുമോ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷർ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം. പക്ഷേ എന്നാൽ ഈ വേറെ ചില കണ്ടീഷൻ കൂടി ഫിഷർ വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ ഈ മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് പോവാം. കാരണം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് രണ്ട് അസുഖങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇതിന് രണ്ടിനും ഫിഷർ വരാൻ സാധ്യതയുണ്ട്, ഫിഷറും ഫിസ്റ്റിലേയും. അപ്പം ഈ നമ്മളുടെ ഈ അസുഖങ്ങൾ കുറവാണെങ്കിലും ആൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് സംശയമുള്ള രോഗികളിൽ നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്ത് ബയോപ്സി ചെയ്ത് ഈ രണ്ട് അസുഖങ്ങൾ തന്നെ ആൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഫിഷർ ഇരുന്നാൽ ബ്ലഡ് വരുന്നത് ഫിഷറിൽ നിന്ന് മാത്രമായിരിക്കണം, മുകളിൽ നിന്ന് കുടലിൽ നിന്നും വരാം. അപ്പൊ അങ്ങനെ വരുന്ന അത് നമുക്ക് ചിലപ്പം ക്യാൻസർ ഉണ്ടോ ഒക്കെ ആവാം. അപ്പൊ അതിനെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസറും റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ. ഫിഷറിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്നത് മലമായിട്ട് മിക്സ് ചെയ്തായിരിക്കത്തില്ല, പ്യുവർ ഫിഷറിൽ നിന്നാണെ മലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൈൽസ് ആയാലും ഫിഷറായാലും ഈ ബ്ലഡ് വരുമ്പോൾ മലമായിട്ട് മിക്സ് ചെയ്യാറില്ല, അതിന്റെ പുറമേ ആയിരിക്കും വരുന്നത്. പൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ വരും, പൊട്ടിക്കഴിഞ്ഞാൽ ഫിഷർ ചെറിയ രീതിയിൽ ബ്ലഡ് വരാം. ഫിഷറിന് പെയിൻ ആണ് കൂടുതൽ, വേദനയാണ് കൂടുതൽ ഫിഷറിൽ.
1: സർ, അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് മലദ്വാര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരിയല്ല എന്ന്. അത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്?
0: ഇതിന് വാസ്തവത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ പല രോഗികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ കുറെ കഴിച്ചു കഴിയുന്നു ഉടനെ മലദ്വാരത്തിൽ വേദന പറയുന്നു, അല്ലെങ്കിൽ ബിരിയാണി ചിക്കൻ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ചില മുട്ട കഴിക്കുമ്പോഴും ഇതൊക്കെ രോഗികൾ പലരും പറഞ്ഞു തരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലെയർ അപ്പ് ആവും എന്ന് പറഞ്ഞ്, ചിലപ്പോൾ ഇത് കഴിച്ച് എന്തെങ്കിലും ആ മലദ്വാരത്തിൽ ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടായിരിക്കാം, പിന്നെ ഫിഷർ ഉള്ളത് ചിലപ്പോൾ വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്താവാം. അങ്ങനെ പല കാരണങ്ങൾ കാണും. ഇത് പൊതുവെ അങ്ങനെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഭക്ഷണം, അതായത് നമ്മൾ ഫൈബർ നാര് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വളരെ

0: കുറഞ്ഞിരിക്കുന്നതാണ്. റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്ന ഒരു മലബന്ധം, മലബന്ധമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, അതായത് റിഫൈൻഡ് ഫുഡ്സ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലാണ് ഇതെല്ലാം കൂടുതൽ കാണുന്നത്.
1: സർ, ഈ ഫിഷറിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫിഷറിന്റെ ചികിത്സ വസതി വളരെ നിസ്സാരമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷറിന്റെ ബേസിക് അസുഖത്തിന്റെ അത് അസുഖം കൂട്ടുന്നത് ആ ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്നുള്ള ഒരു ഒരു മസിൽ ഒരു അത് വളരെ ടൈറ്റായിട്ട് ഇറുകിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ മസിലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മലദ്വാരം അങ്ങ് റിലാക്സ്ഡ് ആവും. കാരണം ഇന്റേണൽ സ്ഫിങ്ക്ടർ നമ്മുടെ കൺട്രോളിലല്ല, മറ്റേ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ നമ്മുടെ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ആണ് മെയിൻ ആയിട്ടും ഉള്ള സ്ഫിങ്ക്ടർ എങ്കിൽ ഇന്റേണൽ സ്ഫിങ്ക്ടറിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്റേണൽ സ്ഫിങ്ക്ടർ ആണ് ഈ ഫിഷറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്റേണൽ സ്ഫിങ്ക്ടർ സർജറി സമയത്ത് അതിനെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് അത് അതിനെ മുറിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് റിലാക്സ് ആയി പോകും. അങ്ങനെ റിലാക്സ് ആയി പോകുമ്പോൾ ഈ ഫിഷറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു. നമുക്ക് ആ മലദ്വാരം വികസിക്കുന്നതിന് തടസ്സം വരത്തില്ല. വേദന അപ്പോഴത്തെ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസ്സാരമായൊരു ഇതേ ഉള്ളൂ. പക്ഷെ അനസ്തീഷ്യ കൊടുത്തായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ലോക്കൽ അനസ്തീഷ്യ തന്നെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ ചെറിയൊരു ഒരു ഇൻസിഷൻ കട്ടിട്ടിട്ട് ആ സ്പിങ്കറിനെ കണ്ടെടുത്ത് അതിനെ നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോ കാർട്ട് വെച്ച് കരിച്ചു കളയും, അല്ലെങ്കിൽ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ മുറി തയ്ച്ചു വിടുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു സൗകര്യമാണത്. ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേഷ്യന്റ് റിലീഫുമാണ്. ചികിത്സയ്ക്ക് വേറെ ചില മരുന്നുകൾ കൂടിയുണ്ട്. അതായത് ഇന്റേണൽ സ്പിങ്കറിനെ റിലാക്സ് ചെയ്യുന്നതാണ്, റിലാക്സ് ചെയ്യുന്ന മസിൽസ്, അതായത് നിഫഡിപ്പിൻ കണ്ടെയ്ൻ ഉള്ള ഓയിൻമെന്റ്സ്, പിന്നെ ചില അതായത് പിന്നെ ഡിൽറ്റിയാസം, നിഫഡിപ്പിൻ, പിന്നെ ചില നൈട്രോഗ്ലിസറിൻ ഇങ്ങനെ ചേർന്നുള്ള ഓയിൻമെന്റുകളാണ്. ഇതൊക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിനെ ഓയിൻമെന്റിലാളാക്കി പരട്ടാറുണ്ട്. പിന്നെ പ്രധാന ചികിത്സ എന്താണെന്ന് വേദന സംഹാരി. വേദന സംഹാരികളാണ് ഇതിന്റെ പ്രധാന ചികിത്സ. പിന്നെ മലം പോകാനുള്ള മരുന്നുകൾ. അപ്പം ഈ മൂന്ന് ചെയ്യുമ്പോൾ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും ഫിഷറ് കുറഞ്ഞു കിട്ടും, വേദന മാറിക്കിട്ടും, സർജറി വേണ്ടി വരില്ല. ചെറിയൊരു ശതമാനം പേർക്ക് ക്രോണിക് ഫിഷറിലോട്ട് പോകുന്നവർക്കേ സർജറി വേണ്ടി വരുള്ളൂ. പിന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അക്യൂട്ട് ഫിഷർ ഉണ്ടാകുന്നവർക്കും മലം മോശം തീരെയും പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലും സർജറി വേണ്ടി വരും. അല്ലാതെ കുറെ ആളുകൾക്കും നമുക്ക് ഈ വേദന സംഹാരികളും മസിൽ റിലാക്സേഷൻ ഓയിൻമെന്റ്സുകളും ഇത് പരട്ടി പോകാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ സിറ്റ്സ് ബാത്ത് ഈ രോഗത്തിന്റെ ശമനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതൊരു സൂത്തിങ് എഫക്റ്റ് തന്നെ ഉള്ളൂ. അത് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുമ്പം നമുക്കൊരു കൗണ്ടർ റിട്ടൻ്റോ ഒരു റിലാക്സ് ഒരു ചെറിയൊരു ഒരു ഒരു മസാജിങ് എഫക്റ്റോ എല്ലാം കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റ് ആണ്. പിന്നെ രണ്ട് അതിനകത്ത് വേറെ എഫക്റ്റ് കിട്ടുക, ഒരു ക്ലീ ഒരു ഒരു ഇതകത്ത് കുറച്ച് വെള്ളം കയറുമ്പം കുറച്ചൊരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുമായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും അകത്ത് കയറാൻ സാധ്യത കാരണം സ്പിങ്കർ ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നാലും കുറച്ച് വെള്ളമൊക്കെ കയറി കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ ചെറിയൊരു ചൂടിൻ്റെ ഒരു ആശ്വാസമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്.
1: സർ, ഫിഷർ വരാതിരിക്കുവാനും ഈ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാനും എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഫൈബർ കണ്ടെയ്നിങ് അതായത് നാരുകളുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം കുറയുകയും ഈ അസുഖം വളരെ വളരെ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. രണ്ടാമത് ടോയ്ലറ്റിൽ ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫിഷർ ഉണ്ടാകുന്ന കാരണങ്ങൾ. പിന്നെ ഇത്രയേ ഉള്ളൂ തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ഫിഷറിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ, പിന്നെ വേറെ ചിലർക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചിലർ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വരാം, അതൊക്കെ എന്നാൽ ഒഴിവാക്കാനും നല്ലത്.
1: ഏനൽ ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ

0: കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി. ഇപ്പോൾ സമയം 10:15.

രാഗാമൃതത്തിൽ ഇന്ന് കിടങ്ങറ അജിത് കുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ആദ്യം വസന്തരാഗത്തിൽ സീതമ്മ മായമ്മ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

അവസാനമായി ആഹിർ ഭൈരവ് രാഗത്തിൽ പിപരേ രാമരസം എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം സദാശിവ ബ്രഹ്മേന്ദ്ര രചിച്ചത്.

0: ഇതുവരെ പാടിയത് കിടങ്ങറ അജിത് കുമാർ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം.
1: രാഗാമൃതത്തിൽ അടുത്തതായി ബി ശിവകുമാർ ഹാർമോണിയത്തിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, ഹരി കൃഷ്ണമൂർത്തി തബല. ഗോപാലകപാഹിമം അനിശം, രാഗം രേവഗുപ്തി, മിശ്രചാപ്പ് താളം.

ബി ശിവകുമാർ ഹാർമോണിയത്തിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതിയാണ് ഇപ്പോൾ കേട്ടത്. തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, ഹരി കൃഷ്ണമൂർത്തി തബല.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
4: മോളെ,
3: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്നും കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
4: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
5: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ. അക്കൗണ്ട് ആക്റ്റീവ് ആകും, തികച്ചും ഫ്രീ. വാ,
6: എങ്ങോട്ട്?
5: അഡ്മിഷൻ എടുക്കാൻ. അക്കൗണ്ട് ആക്റ്റീവ് ആയി.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ, ഇന്ന് വൈകുന്നേരം 6:50. പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.
9: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ.

വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ റേഡിയോ ഗ്രാമരംഗം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ രവിവർമ്മ തമ്പുരാൻ കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: എന്റെ സ്കൂൾ പഠനം ആരംഭിക്കുന്നത് ആശാട്ടി പള്ളിക്കൂടത്തിന് 4-5 വീട് അപ്പുറത്തുള്ള MSC LPS ആണ്. പാറയത്ത് പള്ളിക്കൂടം എന്നാണ് നാട്ടുകാർ വിളിച്ചു വന്നിരുന്നത്. ഓടുമേഞ്ഞ കൊച്ചു സ്കൂൾ. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1-ാം ക്ലാസ്സിൽ അവിടെ ചേർക്കാൻ ചെന്നപ്പോൾ കുട്ടികളെ ചേർക്കുന്ന ബേബി സാർ അച്ഛനോട് ചോദിച്ചു, മോൻ്റെ പേരെന്തുവാ? അച്ഛൻ പറഞ്ഞു, രാജാ രവിവർമ്മ. ബേബി സാർ അത്ഭുതത്തോടെ ചോദിച്ചു, അത് പടമൊക്കെ വരയ്ക്കുന്ന വലിയ ഒരാളുടെ പേരല്ലേ? മറ്റൊരാളുടെ പേരെങ്ങനാ ഒരു കുട്ടിക്ക് ഇടുന്നത്? വേറെ ഒരു പേര് പറ. അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൻ അറിയപ്പെടുന്ന ആളാവണം, അതുകൊണ്ടാണ് രാജാ രവിവർമ്മ എന്നിടുന്നത്. അപ്പോൾ ബേബി സാർ പറഞ്ഞു, ശരി രവിവർമ്മ എടുക്കാം, രാജാ വേണ്ട, അങ്ങയുടെ പേര് പറയൂ, അതിൽ നിന്ന് ബാക്കി പേരുണ്ടാക്കാം. അപ്പോൾ അച്ഛൻ സ്വന്തം പേര് പറഞ്ഞു, കേരളവർമ്മ തമ്പുരാൻ. അപ്പോൾ സാറ് മറ്റു മക്കളുടെ പേര് ചോദിച്ചു, സതീശവർമ്മ തമ്പുരാൻ, പ്രകാശവർമ്മ തമ്പുരാൻ, ശ്രീലത തമ്പുരാട്ടി. ഇത്രയായപ്പോൾ സാറിൻ്റെ തീരുമാനം വന്നു, രവിവർമ്മ തമ്പുരാൻ. വീട്ടുപേരും അച്ഛൻ്റെ പേരും ഉൾപ്പെടുത്തി VK എന്ന ഇനിഷ്യലും ഇട്ടു. അങ്ങനെ എൻ്റെ ഔദ്യോഗിക നാമമായി. പാറയത്ത് സ്കൂളിലെ ബേബി സാറാണ് എനിക്ക് പേരിട്ടതെന്ന് ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച ലോഹ്യ മെമ്മോറിയൽ ഹൈസ്കൂളിനെ നാട്ടിൽ മേച്ചേരയത്ത് സ്കൂൾ എന്നുകൂടി പേരുണ്ടായിരുന്നു. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാറയത്ത് സ്കൂളിൽ വെച്ച് ആദ്യ കവിത എഴുതി. അത് കുട്ടികളുടെ മധ്യത്തിൽ വെച്ച് ചൊല്ലിയതിന് ഒരു കൊച്ച അടിയും കിട്ടി. അടിയുടെ ചൂടെല്ലാം കഴിഞ്ഞപ്പോൾ സാറ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പണി ചെയ്തു, എന്നെ സ്കൂളിലെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി. പഠിത്തത്തിൽ മുമ്പിൽ നിൽക്കുന്ന കുട്ടി എന്നുള്ളതായിരുന്നു പരിഗണന. അങ്ങനെയുള്ള ആ നിയമനം എനിക്ക് നേതൃത്വപരിശീലനം കിട്ടുന്നതിൻ്റെ തുടക്കവും ആയി. മേച്ചേരത്ത് സ്കൂളിലെത്തിയപ്പോൾ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ചിരുന്ന മോണിറ്റർ പദവി മിക്ക ക്ലാസ്സുകളിലും ലഭിച്ചു. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ, വാർഷികം, ക്ലാസ്സിലെ സാഹിത്യ സമാജം എന്നിവ വഴി കഥയെഴുത്തും കവിതയെഴുത്തും നാടകരചനയും നാടകാഭിനയവും പ്രസംഗവും മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ ശീലിച്ചു തുടങ്ങി. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയ്ക്ക് 1-ാം സ്ഥാനം ലഭിച്ചു. അക്കാലത്ത് തന്നെ പൂമ്പാറ്റ നടത്തിയ ഒരു യാത്രാവിവരണ മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം ലഭിച്ചു. അങ്ങനെ എഴുത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ നടന്നു കയറി. അതിനും എന്നെ സഹായിച്ചത് എൻ്റെ ഗ്രാമ ജീവിതമാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുലരി എന്ന പേരിൽ ഞാനൊരു കയ്യെഴുത്ത് മാസിക നടത്തിയിരുന്നു. അതിൽ കവിതയും കഥയും ഒക്കെ എഴുതിയിരുന്നത് ഞാൻ തന്നെയാണ്. സ്കൂളിലെ കൂട്ടുകാരുടെ രചനകളും ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ആദ്യ താളിൽ ചീഫ് എഡിറ്റർ രവിവർമ്മ വെൺമണി എന്ന് എഴുതിയത് കണ്ടിട്ട് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീദേവിക്കുട്ടി അന്തർജനം ഇങ്ങനെ എഴുതി തന്നു, ഭാവിയിൽ വലിയൊരു പ്രസിദ്ധീകരണത്തിൻ്റെ ചീഫ് എഡിറ്റർ ആവാൻ കഴിയും.

0: ഇന്ത്യയിലെ പ്രമുഖ പത്രമായ മലയാള മനോരമയിൽ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നെ രൂപപ്പെടുത്തിയത്, ഞാനാക്കിയത് ഒക്കെ എൻ്റെ ഗ്രാമവും അവിടുത്തെ മനുഷ്യരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ്. ജോലി പ്രമാണിച്ച് പല സ്ഥലങ്ങളിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഗ്രാമം ഒരു പ്രചോദനമായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ചെറുപ്പത്തിൽ എഴുതുന്ന സന്ദർഭങ്ങളിലൊക്കെ വെൺമണിയെ കൂടെ ചേർത്ത് രവിവർമ്മ വെൺമണി എന്ന തൂലികാനാമം ഉപയോഗിച്ചിരുന്ന എനിക്ക് സർട്ടിഫിക്കറ്റിലെ പേര് തന്നെ ബൈലയായി വെക്കണം എന്ന ഉപദേശം തന്നത് മാതൃഭൂമി ദിനപത്രത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അവിടെ റിപ്പോർട്ടറായിരുന്ന ശ്രീ കെ ജി ജ്യോതിർഘോഷാണ്. അങ്ങനെ പത്രത്തിൽ വാർത്തയും ഫീച്ചറുമൊക്കെ എഴുതുമ്പോൾ ബൈലയിനായി സ്വീകരിച്ച രവിവർമ്മ തമ്പുരാൻ എന്ന പേരു തന്നെ സാഹിത്യരചനയിലും ഉപയോഗിക്കാൻ തുടങ്ങി. പേരിൽ നിന്ന് വെൺമണി മാറിയെങ്കിലും മനസ്സിൽ നിന്ന് ഒരല്പവും ആ മുഴക്കം മാറിയിട്ടില്ല. 10-ാം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച കൂട്ടുകാർ ചേർന്ന് LMHS 81-82 ബാച്ച് എന്ന പേരിൽ കുറച്ചുകാലം മുമ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിലൂടെയും ഇടയ്ക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കണ്ടുമുട്ടുന്നവരിലൂടെയും ഗ്രാമവുമായുള്ള ബന്ധം ഇന്നും തുടരുന്നു. മരണം വരെ അത് ഒരു ഊർജമായിരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രമാണ് ചാമക്കാവ് എന്നറിയപ്പെടുന്ന ശാർംഗക്കാവ്. കുരങ്ങന്മാരും പക്ഷികളും മറ്റനേകം ചെറു ജീവജാലങ്ങളും സമൃദ്ധമായുള്ളൊരു കാവാണത്. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുള്ള ഈ കാവിൽ വിഷുവാണ് ഉത്സവം. ഓണാട്ടുകരയുടെ തനിമയായ കെട്ടുകാഴ്ചയും വേലകളിയും ഗരുഡൻ പറവയും കാവടിയും ഒക്കെയായി ഒരു പകലും ഒരു രാത്രിയും നിറഞ്ഞു നിൽക്കുന്ന ഗംഭീര ഉത്സവം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒത്തുകൂടുന്ന ഈ ഉത്സവം ഞങ്ങളുടെ നാടിൻ്റെ മത ജാതി സൗഹാർദ്ദത്തിന് വലിയ മുതൽക്കൂട്ടാണ്. വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളുടെ പള്ളികളും അവിടുത്തെ പെരുന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഐക്യ ക്രിസ്മസ് കാരളാണ് ഞങ്ങളുടെ മറ്റൊരു പ്രധാന ആഘോഷം. സാഹോദര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ മുസ്ലിം സഹോദരന്മാരുടെ വിശേഷ ദിനങ്ങളും സ്നേഹത്തിൻ്റെ പങ്കുവയ്പ്പായി മാറുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അനാമിക, ആ നീ ഫാദറിന്റെയും കൗണ്ടറിന്റെയും മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പെരുമാറിയത് ഒട്ടും ശരിയായില്ല കേട്ടോ.
1: എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എവിടെയും പറയും. അച്ഛൻ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അഭിചേച്ചി അഭിപ്രായം തുറന്നു പറയണ്ട, അത്രയല്ലേ ഉള്ളൂ.
0: അനു, അച്ഛൻ മാത്രമല്ല അമ്മയും ചിലത് പഠിപ്പിച്ചിട്ടുണ്ട്. വിവേകം വേണം സംസാരത്തിലും പെരുമാറ്റത്തിലും എന്ന്.
1: ആ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല എന്ന് കരുതിയാ മതി.
0: എന്താനു, നീ എന്തിനാണ് ഇങ്ങനെ തർക്കുത്തരം പറയുന്നത്?
1: ഞാൻ ഉത്തരം മാത്രമാണ് പറഞ്ഞത്, തർക്കമില്ലാത്ത കാര്യം.
0: അതെ, എന്താ നിന്നെ അലട്ടുന്ന പ്രശ്നം? നിന്റെ ഉള്ളിൽ എന്തോ അസ്വസ്ഥതയുണ്ടനു.
1: എനിക്കൊരു പ്രശ്നവുമില്ല, അഭിചേച്ചി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരുന്നാൽ മതി.
0: അനു, നിന്റെ ഫ്രസ്ട്രേഷൻ എന്നോട് തീർക്കുന്ന എന്തിനാ? ഞാനിവിടെ അച്ഛൻ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ വന്നതാണ്, നിന്നോട് കലഹിക്കാനല്ല.
2: ചേച്ചി, ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കും. അനുചേച്ചി, മതി സംസാരം.
1: ഓ, നീയും ഭരണപക്ഷത്താണല്ലോ. ഞാൻ നിർത്തിയാൽ മതി, എല്ലാം ശരിയാവും. കുട്ടപ്പായി നിന്ന് ഇത് തന്നെ പ്രതീക്ഷിച്ചാ മതി.
0: മോളെ അനു, നീ എന്താണ് ഇങ്ങനെ? ഞാൻ നിന്റെ ചേച്ചിയല്ലേ, അല്ലാതെ ശത്രുവല്ലോ. നീ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്, എന്നിട്ടും.
2: അതാണ് ഞാനും പറഞ്ഞത്. സത്യം പറഞ്ഞ ഞാനറിയ ഒരു കാര്യവുമില്ല. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞത്? അനു ചേച്ചിക്ക് അറിയാമല്ലോ ഞാൻ ചേച്ചി എങ്ങനെയാ കാണുന്നതെന്ന്.
1: ഈ റൈറ്റർ എന്നത് എന്റെ ചിന്തയ്ക്കും മനസ്സിനുള്ള പേരാണ് അനാമിക. അത് മാത്രമല്ല, അത്ര വലിയ അലങ്കാരങ്ങളൊന്നുമില്ലാത്ത പണിക്കർ സാറിന്റെ മകളുമാണ്.
0: നിനക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, എനിക്ക് അതത്ര വശമില്ല. പിന്നെ നിന്നെ പിടികൂടിയിരിക്കുന്ന തോന്നലോ ധാരണയോ അതെന്തായാലും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്.
2: അഭിചേച്ചി, അനുചേച്ചി, രണ്ടുപേരെ ഉപദേശിക്കാനൊന്നും കുട്ടപ്പായി ആയിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ ഈ പോക്ക് അത്ര നല്ലതല്ല. ഞാനാരാ ഇതൊക്കെ പറയാൻ, ഞാൻ പോണു.
3: ഗംഗാരേട്ടാ, അഭിരാമി ഇന്നലെ സ്കൂളിൽ വന്നിരുന്നു. അവിടെ അവൾക്ക് വേണ്ടി തയ്യാറാക്കിയ മുറിയൊക്കെ

0: ഇനി ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടാവും എന്നാ പറഞ്ഞത്. എല്ലാരും അങ്കലാപ്പിലാണ്.
1: എന്തിനാ ബേബി അങ്കലാപ്പ്? എനിക്ക് തോന്നുന്നത് പള്ളിക്കൂടം നന്നായി നടക്കുമെന്നാ.
0: പള്ളിക്കൂടം നന്നായിട്ട് നടക്കാൻ മാനേജർ വന്ന് കൂട്ടിരിക്കണോ? പണിക്കര് സാറായിരിക്കുമ്പോ മാസത്തിലൊരിക്കൽ വന്നാലായി. ഒപ്പിടാനുള്ളതൊക്കെ കുട്ടപ്പായി വന്ന് അങ്ങ് കൊണ്ടുപോകും. അതായിരുന്നു പതിവ്.
1: അത് നിങ്ങളൊക്കെ നന്നായി മുതലെടുത്തു. പ്രകാശ് കാര്യങ്ങൾ നന്നായി നോക്കിയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പ്രകാശ് ഒരു കൊച്ചു പയ്യനായിരുന്നു. അയാളും അത് വകവച്ചു തന്നു. അഭിരാമി ഇനവും തരവും വേറെയാണ്.
0: ഏത് തരമായാലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന താപ്പാനകൾ അവിടെയുണ്ട്. കൂടുതൽ ചട്ടവും നിയമവും പറഞ്ഞാ അവർ സംഘടിക്കും. നടന്ന് നടന്ന് നമ്മൾ പള്ളിമേടയിലെത്തി. ദേ ഫാദർ പുറത്ത് തന്നെയുണ്ട്.
2: അല്ല, എന്താ മാതൃകാ ദമ്പതികൾ ഇങ്ങോട്ട് പോന്നത്? എന്തോ കാര്യമുണ്ടല്ലോ.
1: ഇവളെന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ ഫാദർ. ആ, നീ തന്നെ പറഞ്ഞോളൂ.
0: ഓ, ഒരു ചെറിയ കാര്യമാണ് ഫാദർ. അഭിരാമി സ്കൂളിൽ ഒരു ഓഫീസ് തുറന്നു. അതൊന്ന് പറയാനാ.
2: അതിനെന്താ ടീച്ചറെ, അത് നല്ലതല്ലേ?
1: ഞാനും അത് തന്നെയാണ് ഫാദർ പറഞ്ഞത്.
0: അല്ല ഫാദർ, സ്കൂളിൽ ഒരു ശ്വാസം മുട്ടലാവും അഭിരാമിയുടെ വരവ്.
2: ഒരിക്കലുമില്ല ടീച്ചർ. ഒരു മേൽനോട്ടം സ്കൂളിനെ നന്നാക്കും. പിന്നെ ഞാനതിൽ ഇടപെടുകയുമില്ല ടീച്ചർ. കാരണം അഭിരാമി ഭരണപരമായി എടുത്ത തീരുമാനമാണത്.
1: ശരിയായ നിലപാടാണ് ഫാദർ. ഇനി നമുക്ക് പോയാലോ ബേബി?
0: പോവാം ഗംഗരേട്ടാ. ശരി ഫാദർ. എന്നാലും ഫാദർ അറുത്തു മുറിച്ച് പറഞ്ഞു.
3: മാർഗരറ്റിനെ എനിക്ക് അടുത്തറിയില്ല. ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടേ ഉള്ളൂ. എങ്കിലും ഇന്ന് എനിക്കൊന്ന് സംസാരിച്ചേ മതിയാവൂ എന്ന് തോന്നി.
4: മാഡം, മാഡത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു. എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്?
3: ഇത്രയും ഉപചാരം വേണ്ട മാർഗരറ്റ്. അനുവിന്റെ പ്രായമല്ലേ ഉള്ളൂ മാർഗരറ്റിന്. എന്നെ അഭിയെന്നോ അഭിചേച്ചിയെന്നോ വിളിച്ചോളൂ.
4: അഭി എന്ന് വേണ്ട, അഭിചേച്ചി എന്ന് വിളിക്കാം. എനിക്കുണ്ട് കേട്ടോ ഒരു നിർദ്ദേശം. എന്നെ മാഗി എന്ന് വിളിച്ചാൽ മതി.
3: എഗ്രീഡ്, അതാവാം. അതാണ് വിളിക്കാനും സുഖം. അല്ല, മാഗി എവിടെയാ താമസിക്കുന്നത്?
4: ഞാനിപ്പോ ടൗണിലാ. ബസ് ധാരാളമുണ്ടല്ലോ, ബസ്സിലാണ് വരാറ്.
3: ഇവിടെ സ്ഥിരതാമസമാക്കിക്കൂടെ? നമ്മുടെ ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അത് റിപ്പയർ ചെയ്യാൻ കുട്ടപ്പായോട് പറയാം. അവിടെ പേഷ്യൻസിനെ നോക്കാനുള്ള സൗകര്യമുണ്ട്.
4: ഞാൻ പറയാം മാഡം. അല്ല ചേച്ചി, എനിക്കിഷ്ടമാണ് ഈ നാട്. പിന്നെ അനുവുണ്ട്, ഫാദറുണ്ട്, ഇപ്പൊ അതെ ചേച്ചിയും ഉണ്ട്.
3: പിന്നെ ഞാൻ മാഗിയെ കാണണമെന്ന് പറഞ്ഞതേ സീരിയസ് ആയി ഒരു കാര്യം സംസാരിക്കാനാണ്.
4: എന്താ മാഡം? അല്ല ചേച്ചി, വിളി ഉറച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. എന്താ കാര്യം?
3: ഞാനിവിടെ നേരിടുന്ന ഒരു പ്രശ്നത്തിൽ എനിക്ക് മാഗിയുടെ സഹായം വേണം.
4: ചേച്ചി ഇപ്പോഴും കാര്യം പറഞ്ഞില്ല.
3: പറയാം മാഗി. നാളെ എന്റെ ഓഫീസിലേക്ക് ഒന്ന് വരുമോ? രാവിലെ 11 മണിക്ക്. അപ്പൊ സംസാരിക്കാം.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ. റേഡിയോ ഗ്രാമരംഗത്തിൽ അടുത്തത് അടുക്കളയിൽ നിന്ന്.
7: അടുക്കളയിൽ നിന്ന്
6: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി ശ്രീലത ടീച്ചർ.
8: ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പഴയകാല അടുക്കളയുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളാണ്. മുറ്റത്തെ കാക്കക്കൂട്ടങ്ങളുടെ കരച്ചിലിനൊപ്പം അടുക്കളയിലെ പാത്രങ്ങളുടെയും ഒച്ച കേട്ടുകൊണ്ടാണ് പണ്ടത്തെ ഓരോ പ്രഭാതവും ഉണർന്നിരുന്നത്. അതിരാവിലെ തന്നെ അമ്മ അടുക്കളയിലെത്തി എന്ന് അപ്പോൾ മനസ്സിലാകും. രാത്രി വൈകി ഈ പാത്രങ്ങളുടെ ഒച്ചയിലാണ് അമ്മയുടെ ദിനചര്യകൾ അവസാനിച്ചിരുന്നതും. എന്റെ അടുക്കള ഓർമ്മകളിൽ ആദ്യം എത്തുന്നത് പാത്രങ്ങളുടെ ഈ കലമ്പൽ ശബ്ദങ്ങളാണ്. ഇന്നും നിത്യം മധുരമായി ഓർമ്മയിലുള്ളത് അമ്മമ്മയുടെ അടുക്കളയാണ്. കനലെരിഞ്ഞ് ചാരം നിറഞ്ഞ അടുപ്പ് വൃത്തിയാക്കി തീ കൂട്ടി അമ്മമ്മ ചക്കരക്കാപ്പി ഉണ്ടാക്കും. അത് കപ്പുകളിലാക്കി നെയ്യ് ചേർത്ത് തരും. തണുത്ത പ്രഭാതത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കുടിച്ചിരുന്ന ആ കാപ്പിക്ക് എന്തൊരു സ്വാദായിരുന്നു.

അതോടൊപ്പം അടുക്കളയിൽ ഉണ്ടായിരുന്ന റേഡിയോയിൽ നിന്നും കേട്ടിരുന്ന സുഭാഷിതം മുതലുള്ള പരിപാടികളും എത്ര ഹൃദ്യമായ അനുഭവങ്ങൾ ആയിരുന്നുവെന്നോ. അടുപ്പിലെ ചാരം അഥവാ ചാമ്പലായിരുന്നു അന്ന് പാത്രങ്ങൾ കഴുകാനുള്ള ഡിറ്റർജന്റുകൾ. അതുപയോഗിച്ച് തേച്ചു മിനുക്കിയ പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അടുക്ക് ഉള്ളതാകണം അടുക്കള എന്നതായിരുന്നു അമ്മമ്മയുടെ ആപ്തവാക്യം. കിണറ്റിൽ നിന്നും കോരിയെടുത്ത വെള്ളമായിരുന്നു ഗ്രാമങ്ങളിലെ എല്ലാ വീട്ടിലും. കൗങ്ങിന്റെ പാളയും ഈർക്കിലും ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ കിണറ്റുപാളയും കയറും ഉപയോഗിച്ചായിരുന്നു വെള്ളം കോരിയിരുന്നത്. ഇന്നത്തെ തൊട്ടിയുടെ ആദ്യ രൂപം ഇത്തരം കിണറ്റുപാളകൾ ആയിരുന്നു എന്ന് പറയാം. അരഞ്ഞാണിന്റെ എണ്ണമനുസരിച്ച് കിണറിന്റെ ആഴം കൂടുകയോ കുറയുകയോ ചെയ്യും. വെള്ളം കോരാനും മുറ്റമടിക്കാനും തുണി അലക്കാനും സഹായിക്കുക പെൺകുട്ടികളുടെ ഡ്യൂട്ടിയായിരുന്നു. ആൺകുട്ടികൾക്ക് പൊതുവെ അടുക്കള കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നില്ല. കൈകൾ രണ്ടും കുഴവിയുടെ രണ്ടഗ്രത്തും പിടിച്ച് അരകല്ലിൽ നീട്ടി അരച്ച് നല്ല രുചിയുള്ള കറികൾ ഉണ്ടാക്കിയിരുന്നു. അരകല്ലിൽ നിന്നും അരപ്പ് വടിച്ചെടുക്കാൻ പാളയുടെ ചെറു കഷ്ണങ്ങൾ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്നു. ഞാൻ ഇന്നും ഇത്തരം പാളമുറികൾ ഉപയോഗിക്കുന്നുണ്ട്. വിളയാത്ത തേങ്ങയാണ് അരയ്ക്കുന്നതെങ്കിൽ കല്ലിൽ വെച്ചാൽ തെങ്ങേൽ കയറുന്ന തേങ്ങ എന്ന് അമ്മ പറയും. അന്നേരം ആ മുഖഭാവം സിനിമയിലെ ചില ഹാസ്യ നടന്മാരെ അനുസ്മരിപ്പിച്ചിരുന്നു. മിക്സിയുടെ ആഗമനം കറികളുടെ രുചി കുറച്ചു കളഞ്ഞു എന്നാണ് എന്റെ പക്ഷം. ആട്ടുകല്ലിൽ അരച്ചുണ്ടാക്കുന്ന ദോശയുടെയോ ഇഡലിയുടെയോ രുചി മിക്സിയിൽ അരച്ചാൽ കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉരലിൽ ഇടിച്ചുണ്ടാക്കുന്ന ചമ്മന്തിയുടെ രുചി പറയാതെ വയ്യ. ചമ്മന്തി കോരി മാറ്റിയാലും കുട്ടികൾ കുഞ്ഞു വിരലുകൾ കൊണ്ട് ഉരലിനകത്ത് തൊട്ട് നാവിൽ വെച്ച രുചി ആസ്വദിക്കുന്നത് കാണേണ്ട കാഴ്ചയായിരുന്നു. ഗ്യാസ് അടുപ്പ് വന്നതോടെ വിറകും ചാരവും ഒഴിഞ്ഞ് അടുക്കള പുക വിമുക്തവും വൃത്തിയുള്ളതുമായി. തണുപ്പുകാലത്ത് അടുപ്പിലിട്ട് ചുട്ടു തിന്ന കപ്പയുടെയും ചേമ്പിന്റെയും രുചികൾ ഓർമ്മകളായി. ഒരു പപ്പടം ചുടാനോ ചുട്ടരച്ച് തേങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാനോ ഇന്ന് കഴിയുന്നില്ല. വ്യത്യസ്തങ്ങളായ അച്ചാറുകൾ അന്നത്തെ അടുക്കളയിലെ നിറസാന്നിധ്യമായിരുന്നു. ഉപ്പിലിട്ട കണ്ണിമാങ്ങാ ഭരണികൾ മിക്ക വീടുകളിലും കാണാമായിരുന്നു. പലവ്യഞ്ജന സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള അരപ്പാൻ പെട്ടി, ഉപ്പ് സൂക്ഷിക്കുന്ന ഉപ്പുമരവി, ആഹാര സാധനങ്ങൾ വിളമ്പുന്നതിനുള്ള ചിരട്ടത്തവി, ചോറ് അടച്ചൂറ്റാനുള്ള അടച്ചൂറ്റി പലക, തെങ്ങോല കൊണ്ടോ കൗങ്ങോല കൊണ്ടോ നിർമ്മിക്കുന്ന തിരിക, ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയിരുന്ന ചൂൽ, ഇവയൊക്കെ അന്നത്തെ അടുക്കളയിലെ ഉപകരണങ്ങൾ ആയിരുന്നു. മിക്കവാറും എല്ലാ വീടുകളിലും അടുക്കളയുടെ സമീപത്തായി തൊഴുത്തുകളും അവയിൽ പശു, ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളും ഉണ്ടായിരുന്നു. പാൽ ഉപയോഗിച്ച് തൈര്, വെണ്ണ ഒക്കെ ഉണ്ടാക്കി അടുക്കളയിൽ ഉറികളിലെ മൺകലങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. തെങ്ങോല കൊണ്ടും കയറുകൊണ്ടുമായിരുന്നു ഉറികൾ നിർമ്മിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഉറികളുടെ സ്ഥാനം ഫ്രിഡ്ജുകൾ അപഹരിച്ചിരിക്കുന്നു. വളർത്തുമൃഗങ്ങളുടെ ചാണകവും മൂത്രവും അടുക്കളത്തോട്ടങ്ങളെ സമ്പുഷ്ടമാക്കിയിരുന്നു. അതിനാൽ ജൈവ പച്ചക്കറികൾ സുലഭമായിരുന്നു. അവ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്വാദിഷ്ടമായ വിഭവങ്ങൾ നാവിൻ തുമ്പിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. ഇന്ന് രാസകീടനാശിനി പ്രയോഗം കൊണ്ട് മാരക രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന പച്ചക്കറികളല്ലേ നമുക്ക് കിട്ടുന്നതിലേറെയും എന്ന ചിന്ത ഭീതി വളർത്തുന്നു. ഇന്ന് അടുക്കളയുടെ സങ്കല്പം തന്നെ മാറിപ്പോയിരിക്കുന്നു. വീടുകളിൽ പാചകം അപൂർവ ദൃശ്യമായി മാറുന്നു. ഹോട്ടൽ ഭക്ഷണത്തിന്റെ രുചിക്കൂട്ടിലേക്ക് മിക്കവരും ആകൃഷ്ടരാകുന്നു. പലതരം രാസവസ്തുക്കൾ ചേർത്ത് ആസ്വാദ്യകരമായ ഗന്ധങ്ങൾ പരത്തി ചില്ലലമാരകളിൽ ഇരുന്ന് ഭക്ഷ്യവിഭവങ്ങൾ നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അഭ്യസ്ത വിദ്യരും സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവരെന്ന് അഭിമാനിക്കുന്നവർ പോലും ഇത്തരം ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണെങ്കും നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് പഴയകാല അടുക്കള വിഭവങ്ങൾ തന്നെയാണ് ഉത്തമമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴയ അടുക്കളകൾ അയൽപക്ക ബന്ധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അനുഭവം. അടുക്കളയിൽ ഒരു സാധനം തീർന്നു പോയാൽ അടുത്ത വീട്ടിലെത്തി ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങി ഉപയോഗിക്കാൻ അയൽക്കാർ ഒരു മടിയും കാണിച്ചിരുന്നില്ല. പെട്ടെന്നെത്തിയ അതിഥികളെ സൽക്കരിക്കാൻ പോലും അയൽപക്കത്തെ അടുക്കള വിഭവങ്ങൾ കൈമാറുന്നതിൽ വീട്ടുകാർക്ക് ഒരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. പങ്കുവെക്കുന്ന വിഭവങ്ങൾക്ക് രുചി കൂടുമെന്നാണ്. കൊണ്ടും കൊടുത്തുമുള്ള ആ ജീവിതക്രമം ഗ്രാമചാരുതയുടെ നിറപ്പകിട്ടുള്ള ഓർമ്മകളാണ്. ആ സ്നേഹവും പരസ്പര

0: ആശ്രയത്വവും സഹകരണവും ശക്തമായ സാമൂഹ്യ ബന്ധത്തിന്റെ ആദ്യ പടിയായിരുന്നു. ഇന്നിപ്പോൾ ഫോൺ തുമ്പിലൂടെ ഓൺലൈൻ വ്യാപാരം നടത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അയൽപക്കത്തെ ചില സ്നേഹത്തുരുത്തുകൾ ആണെന്ന് എനിക്ക് തോന്നുന്നു.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ അവസാനമായി വായനശാലകളിലൂടെ വായനശാലകളിലൂടെ മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക ഗ്രന്ഥശാലയുടെ സെക്രട്ടറി കെ അമ്മിണിയമ്മ സംസാരിക്കുന്നു.
2: ഈ ഗ്രന്ഥശാല 1938 December 16 പന്തളം കൊട്ടാരത്തിൽ കവന കൗമുദി എന്ന പേര് സ്ഥാപിച്ചതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പന്തളത്തിനും കുളനിറയ്ക്കും ഇടയ്ക്ക് MC റോഡിന്റെ സൈഡിലായിട്ട് ഉള്ള ഒരു 4 സെന്റ് സ്ഥലത്ത് ആണ്. ഈ ഗ്രന്ഥശാല സ്ഥാപിക്കുന്നത് ആദ്യം കവന കൗമുദി എന്ന പേരിലായിരുന്നു. മഹാകവി പ്രസിദ്ധപ്പെടുത്തിയ കവിതാരൂപത്തിലുള്ള കവന കൗമുദിയുടെ നാമധേയത്തിൽ ആരംഭിച്ച ഈ ഗ്രന്ഥശാല ഒരു മാസം കഴിഞ്ഞപ്പോൾ അക്ഷര കുലപതിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി പിന്നീട് പന്തളം കേരളവർമ്മ സ്മാരക ഗ്രന്ഥശാല എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു. പദം കൊണ്ട് പന്താടുന്ന പന്തളത്ത് തമ്പുരാന്റെ സ്മരണ നിലനിർത്തുന്ന ഒരേ ഒരു സ്മാരകമാണ് ഈ ഗ്രന്ഥശാല. ഈ ഗ്രന്ഥശാലയ്ക്ക് 1964 ഒരു സ്വന്തമായി കെട്ടിടം ഉണ്ടായി. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ ഏതാണ്ട് മികച്ച ഗ്രന്ഥശാലകളുടെ സ്ഥാനത്ത് തന്നെ എത്തുവാനും 1945 രൂപീകരിച്ച ഗ്രന്ഥശാല സംഘത്തിന്റെ 44-ാം നമ്പരായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥശാലയ്ക്ക് 2007 ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള ഭാസ്കരമ്പിള്ള പുരസ്കാരവും 2016 PN പണിക്കർ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. 2021 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്ക് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന IV ദാസ് പുരസ്കാരവും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ലൈബ്രറി കൗൺസിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും ഈ ഗ്രന്ഥശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാലവേദി, വനിതാവേദി, യുവജനവേദി എന്നിവ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോരുന്നുണ്ട്. വയോജനവേദിയും പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ വായനശീലം വളർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഗ്രന്ഥശാലയെ വായനക്കളരി, കവിതാ പഠനം, ചിത്രരചന, ക്വിസ് മത്സരം, പന്നക്കൂടാരം എന്നിവയൊക്കെ തന്നെ ഈ വെക്കേഷൻ സമയത്ത് നല്ല രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം വായനശീലം വളർത്തുന്നതിന് വേണ്ടി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ വായനാ വസന്തം എന്ന പേരിൽ വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പദ്ധതിയും നടപ്പാക്കി പോരുന്നു. ഗ്രന്ഥശാലയിൽ ഇപ്പം ഏകദേശം 700 തരം കമ്മിറ്റി അംഗങ്ങളും 23,000 പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തനം നടന്നു പോരുന്നു. ഏതാനും വർഷങ്ങൾ മുമ്പ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു വയോജന വിദ്യാഭ്യാസ പരിപാടി നടത്തിയിരുന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മഹിള വനിതാവേദി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രന്ഥശാലയില് മഹിളാ സമാജം എന്ന പേരിലും അതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് യുവജനവേദിക്ക് പകരമായിട്ടുള്ളത് എന്നീ എല്ലാം പ്രവർത്തിച്ച് പോന്നിരുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ എക്കാലവും കുറ്റമറ്റതും ഊർജ്ജസ്വലതയോടെ നടത്തിയിരുന്നുവെന്നും അവകാശപ്പെടാൻ ഞങ്ങൾക്ക് കഴിയും. പ്രത്യേകിച്ച് ഈ ഗ്രന്ഥശാലയിൽ എന്ന് പറഞ്ഞാൽ പന്തളം NSS കോളേജില് പഠിച്ചിരുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, അതായത് അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, നരേന്ദ്രപ്രസാദ് എന്നീ വ്യക്തികളെല്ലാം തന്നെ ഈ വായനശാലയിലെ അക്കാലത്തെ അംഗങ്ങളായിരുന്നു. അതെല്ലാം അവരൊക്കെ പല പരിപാടികളിലും പറഞ്ഞ് കേൾക്കുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പന്തളം രാജകുടുംബക്കാരെ ആരംഭിച്ച ഈ ഗ്രന്ഥശാല പിന്നീട് ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്ത ഈ ഗ്രന്ഥശാലയുടെ ഇപ്പോഴത്തെ പ്രവർത്തനവും നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നതായിട്ട് കഴിയാം. കാരണം എല്ലാ മാസത്തിലും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ അനുസ്മരണങ്ങളും അതുപോലെ പല പരിപാടികളും ഇവിടെ നടത്തി പോരുന്നുണ്ട്.

0: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം
1: സുരഭില ഗ്രാമരംഗം റേഡിയോ ഗ്രാമരംഗം.
2: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. ജൂലൈ 13 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, അടുത്ത നമ്പർ 9496596321. ഓർക്കുക, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-നെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: നാളെ വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ,
2: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
1: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക നാളെ വൈകിട്ട് 3 മണിക്ക്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശ്യാമിന്റെ സംഗീതം. പി ജയചന്ദ്രനും പാണി ജയറാമും പാടിയത് ചിത്രം നായാട്ട്.

എസ് ജാനകി പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, ചിത്രം ദൃക്സാക്ഷി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പി ഭാസ്കരന്റെ രചന, കണ്ണൂർ രാജന്റെ സംഗീതം. യേശുദാസും ജാനകിയും പാടിയത് ചിത്രം സ്വന്തം ശാരിക.

ചലച്ചിത്ര ഗാനത്തിൽ അടുത്തത് വയലാർ രാമവർമ്മയുടെ രചന, സംഗീതം MS ബാബുരാജ്, പാടിയത് S. ജാനകി, ചിത്രം വിവാഹം സ്വർഗത്തിൽ.

ഈ മാധുരി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ, ചിത്രം രതി നിർവേദം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കാവാലം നാരായണ പണിക്കരുടെ രചന, ജി ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം വാടകയ്ക്കൊരു ഹൃദയം.

0: വട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
1: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
0: ആർഒ, യുവി, യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. ഇ എം ഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
2: വട്ടാപ്പലിൽ ഏജൻസീസ്.

ITTPയിൽ അംഗത്വമെടുത്തു. ഇനി വിമാനത്താവളത്തിൽ എങ്ങനെ വേഗത്തിൽ ക്ലിയറൻസ് നേടാം? വിമാനത്താവളത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഗേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ആദ്യ ഗേറ്റിൽ സ്കാൻ ചെയ്യുക. തുടർന്ന് അടുത്ത ഗേറ്റിൽ നിങ്ങളുടെ മുഖവും വിരലടയാളവും

ബയോമെട്രിക് പരിശോധന വിജയിച്ചാൽ ഗേറ്റ് തനിയെ തുറക്കും. നിങ്ങളുടെ ഇമിഗ്രേഷൻ പൂർത്തിയായി. ഇപ്പോൾ ഇമിഗ്രേഷൻ നടപടികൾ വളരെ എളുപ്പമല്ലേ? കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലും ഈ സൗകര്യം ലഭ്യമാണ്.

ആകാശവാണി. ഇപ്പോൾ സിദ്ധാഭിയം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം പാലോട് വിജയൻ. അന്തിക്കതിരോന്റെ ചെങ്കതീർ വീഴുമി എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. രചന ലതീഷ് തുരുത്തിക്കര.

0: സിദ്ധാഭ്യം പാടിയ ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോയെന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷിപ്പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ചെറിയ രീതിയിലുള്ളത് ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും മിത്തും വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ദിവസന്മാർ വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGP യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കാക്കനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അമേരിക്കയിലുള്ള കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പങ്കെടുക്കുന്നത്. കോറോ ഹെൽത്ത് അധികൃതരുമായി സംസാരിച്ച് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് സർക്കാർ ആരായുന്നതെന്ന് യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദുകൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നുള്ള 800 പേരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്.

0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണം അനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൗണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
0: നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണ സജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ 2 ടീമുകൾ സ്പെയിനും ബെൽജിയവും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആക്രമണോത്സുകതയും സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ 2 ടീമുകൾ കൊമ്പ് കോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് 1-2 ഗോളുകൾക്ക് സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിനമാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാരു ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
0: അടുത്ത 2 ക്വാർട്ടർ മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386, നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവ് VM സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ID ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7 പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാൻ

0: ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജിനാഥ് സംസാരിക്കുന്നു.
2: നമ്മളിൽ മിക്കവരും കേട്ടിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. മുമ്പ് ഇതിനെ PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കാലക്രമേണ ഇത് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഇത് ശരിക്കും ഒരു പ്രത്യേകതരം രോഗാവസ്ഥയാണോ? ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഓവറികളിൽ അഥവാ അണ്ടാശയങ്ങളിൽ സിസ്റ്റ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണോ ഇത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ മെറ്റബോളിക് വ്യതിയാനങ്ങളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഹോർമോണൽ മാറ്റങ്ങളും മെറ്റബോളിക് മാറ്റങ്ങളും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻസിന്റെ അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ മാസമുറ, ശരീരഭാരം, ചർമ്മം, മുടി, ഗർഭധാരണം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാലാണ് ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡിസീസ് അല്ല, സിൻഡ്രമാണ് എന്ന രീതിയിൽ PCOS എന്ന പേര് വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഓരോ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വരെ PCOS ഉണ്ടായേക്കാമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുക. ഇത് ശരീരത്തിലെ പല മെറ്റബോളിക് അവസ്ഥകളെയും ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഈ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേര് കൊണ്ട് ഈ രോഗത്തെ പൂർണ്ണമായും വിവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചും കൂടെ മെച്ചമായുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ പ്രകാരം 2026 മെയ്യില് ഒരു പുതിയ പേരാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. PMOS അഥവാ പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം എന്നാണ് ഇപ്പോൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. PMOS എന്തുകൊണ്ടുണ്ടാവുന്നു? പ്രധാനമായിട്ടുള്ള ചോദ്യം അതാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് PMOS ഉണ്ടാവുന്നത്. അതിലെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പാരമ്പര്യം; രണ്ടാമത്തേത്, ഇൻസുലിൻ റെസിസ്റ്റൻസ്; മൂന്നാമത്തേത്, അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പരിസ്ഥിതി ഘടകങ്ങൾ. പരിസ്ഥിതി ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്ട്സ്, അതായത് നമ്മൾ എണ്ണയിലിട്ട് വറുക്കുകയും ഗ്രിൽ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ഇത് കൂടുതൽ. ഇത് മൂലമുണ്ടാവുന്ന നമ്മുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. പിന്നുള്ള ഒരു പരിസ്ഥിതി ഘടകമാണ് BIS-PHENOL-A എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും അതുപോലെ ക്യാൻഡ് ഫുഡ് കണ്ടെയ്നേഴ്സിലുമൊക്കെയാണ് BIS-PHENOL-A ഘടകങ്ങൾ കാണുന്നത്. അപ്പോ നമ്മുടെ PMOS ഉണ്ടാക്കുന്നവരിൽ പ്രധാനമായും കാണുന്ന രണ്ട് പരിസ്ഥിതി ഘടകങ്ങളാണ്, ഒന്ന് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സും പിന്നെ BIS-PHENOL-A. അപ്പോ ഇതൊക്കെയാണ് പ്രധാനമായും PMOS-ന്റെ കാരണങ്ങളായിട്ട് വരുന്നത്. എപ്പോഴും ഒരു പ്രത്യേക ഘടകമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണമോ മാത്രമായിരിക്കില്ല കാണപ്പെടുന്നത്, രണ്ടോ മൂന്നോ കാരണങ്ങളായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നവര്, ഇവർക്കൊക്കെ തന്നെ ഉറക്കക്കുറവുണ്ടായിരിക്കും, മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കും. എപ്പോഴും ഇതൊരു മൂന്നോ നാലോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ ഒരുമിച്ചുണ്ടായിരിക്കുകയും അത് തന്നെ PMOS-ന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് PMOS-ന്റെ ലക്ഷണങ്ങൾ? സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്രമമല്ലാത്ത ആർത്തവം. അതായത് മൂന്നോ നാലോ മാസങ്ങൾ മാസം മുറയോ ഉണ്ടാവാറില്ല. അതിനുശേഷമായിരിക്കും വരിക. വരുമ്പോഴാവട്ടെ ഹെവി ബ്ലീഡിങ്ങോടു കൂടിയിട്ടായിരിക്കും വരിക. അമിതമായ രോമ വളർച്ച, മുഖത്തും കൈകളിലും കാലുകളിലുമെല്ലാം അമിതമായ രോമ വളർച്ച, മുഖക്കുരു, തലമുടി കുഴിച്ചിൽ, ശരീരഭാരം കൂടുക, ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് കാണുക, കഴുത്തിലും കക്ഷത്തിലും കറുത്ത നിറം വരിക, ക്ഷീണം എന്നിങ്ങനെയാണ് പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ. എന്ന് വെച്ചിട്ട് പല രോഗികൾക്കും ഇതിൽ ഒന്നോ ഒന്നി കൂടുതലോ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് PMOS ഉണ്ടെങ്കിലും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. PMOSന്റെ ലക്ഷണങ്ങൾ അവഗണിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രധാനമായും മാസമുറയുടെ ക്രമമില്ലായ്മയുടെ ഒരു കാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ചികിത്സിക്കാതിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് കാരണം കുറച്ചു നാൾ കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അവസ്ഥകളാണ്: ഒന്ന്, പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ വർദ്ധിക്കൽ അഥവാ ഡിസ്ലിപ്പിഡീമിയ, ഹൃദ്രോഗ സാധ്യത, കൊറോണറി ആർട്ടറി ഡിസീസ്, ഫാറ്റി ലിവർ, ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഗർഭം ധരിക്കുമ്പോഴുണ്ടാകുന്ന പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഗർഭാവസ്ഥ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നുമാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇൻഫെർട്ടിലിറ്റി, ഗർഭാശയത്തിന്റെ അകത്തെ പാളി കട്ടിയാകൽ, തിക്കൻഡ് എൻഡോമെട്രിയം എന്ന് പറയും. അപൂർവമായി എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിക്കുക എന്നിങ്ങനെയും കാണും. കാര്യം മൂന്ന് നാല് മാസങ്ങളായി മാസക്കുളി വരാതിരിക്കുന്ന ഒരാളുടെ ഗർഭപാത്രത്തിനകത്തെ ലെയർ കട്ടിയാകുകയും അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് അപൂർവമായി ചിലപ്പോൾ ഗർഭപാത്രത്തിനകത്തുള്ള ക്യാൻസറിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരിൽ എപ്പോഴും കാണുന്ന കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളാണ് വിഷാദ രോഗം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, തങ്ങളുടെ ബാഹ്യരൂപത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നിവയും കൂടുതലായി കാണാം. അതുകൊണ്ട് തന്നെയാണ് PMOS നമ്മുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയായി മാറുന്നത്. PMOSന്റെ രോഗനിർണയം എങ്ങനെയാണ്? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റിനോട് ചോദിക്കുന്നത് രോഗലക്ഷണങ്ങളാണ്. പിന്നീട് ചോദിക്കുന്ന മാസമുറയുടെ ചരിത്രം, അതായത് മാസമുറ കൃത്യമായിട്ടാണോ വരിക, അഥവാ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാകും, ഇനി വരുന്ന സമയത്ത് ബ്ലീഡിംഗ് നോർമൽ ലെവലിലാണോ അതോ ഹെവി ആയിട്ടാണോ. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര പാഡുകൾ ഒരു ദിവസം മാറ്റാറുണ്ട്, അതുപോലെ തന്നെ ഓരോ പാഡും എത്രത്തോളം നനഞ്ഞിട്ടാണ്, പൂർണ്ണമായും നനഞ്ഞു കുതിർന്നതിന് ശേഷമാണ് അതോ ചെറുതായിട്ട് നനയുമ്പോഴേ ഇവർ മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ലഘുവായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ബ്ലീഡിംഗ് ഹെവി ആണോ, ലൈറ്റ് ആണോ, മീഡിയം ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. കണക്കുകൾ പറയുന്നത് ഏകദേശം ഒരു പീരീഡ്സിൽ 80 ml കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കണം എന്നാണ്. നമ്മൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം 5 കൂടുതൽ പൂർണ്ണമായും നനഞ്ഞു കുതിർന്ന പാടുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. പിന്നീട് നടത്തുന്ന ശരീര പരിശോധന, നമ്മൾ നോക്കുന്നത് അമിതവണ്ണമുണ്ടോ, ഒബീസിറ്റി ഉണ്ടോ, കഴുത്തിലും കക്ഷത്തിലുമൊക്കെ കറുത്ത പാടുകളുണ്ടോ, ഹെയർ ഗ്രോത്ത് ഉണ്ടോ എന്നിങ്ങനെയുള്ള ശരീര പരിശോധനകളാണ് നടത്തുന്നത്. പിന്നീട് രക്തപരിശോധനയ്ക്ക്, ഇവിടെ രക്തപരിശോധനയിൽ നമ്മൾ ഹോർമോൺസിന്റെ അളവുകളാണ് നോക്കുന്നത്. മെയിൻ ആയിട്ട് നോക്കുന്നത് LH, FSH, ഈസ്ട്രജൻ, ആവശ്യമുണ്ടെങ്കിൽ ആൻഡ്രോജൻസിന്റെ ലെവലും നമ്മൾ നോക്കാറുണ്ട്. ഇൻസുലിന്റെ അളവും ചിലപ്പോൾ നോക്കാറുണ്ട്. ഇതിനുശേഷമാണ് അൾട്രാസൗണ്ട് പരിശോധനയ്ക്കായിട്ട് നമ്മൾ വിടുന്നത്. അൾട്രാസൗണ്ട് പരിശോധനയിൽ നമ്മൾ നോക്കുന്നത് അണ്ടാശയങ്ങൾ അഥവാ ഓവറീസിൽ സിസ്റ്റുകൾ കാണുന്നുണ്ടോ, എത്ര നമ്പർ ഓഫ് സിസ്റ്റുകൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്രാസൗണ്ട് പരിശോധനയിൽ അണ്ടാശയത്തിൽ സിസ്റ്റുകൾ കണ്ടില്ല എന്നിരിക്കെ എന്നാ രോഗിക്ക് ബാക്കി ലക്ഷണങ്ങളും ഈ പറയുന്ന പരിശോധനയിലും ഹിസ്റ്ററിപരമായിട്ടും ലക്ഷണങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ആ രോഗിക്ക് PMOS ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അൾട്രാസൗണ്ടിൽ അണ്ടാശയത്തിൽ സിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ഒരു ആവശ്യമായ ഘടകമേ അല്ല PMOS എന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ. PMOS എന്ന് പറയുന്നത് എപ്പോഴും ഒരു രോഗം എന്നതിലുപരി ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. അതിനെ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ അവഗണിക്കുകയും അരുത്. നേരത്തെയുള്ള രോഗനിർണയവും ശരിയായ ചികിത്സയും ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, നല്ല ഉറക്കം, മാനസികാരോഗ്യ സംരക്ഷണം എന്നിവയാണ് PMOSന്റെ പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതികൾ. ഇവയൊക്കെ കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം.

0: കഴിയുന്നതാണ്.
1: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ്. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, CEO ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
3: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഔർ ദൂസരാ യെ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവൽ എക് ഖേൽ നഹീ ലേക്കിൻ എക് സാജാ ജുനൂൻ ഹൈ ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ ആജ് യഹാ കേവൽ ഖേൽ കി ഖുശി ഹൈ ഹമാരി മിത്രത കി ഗർമജോഷി ഹൈ ഔർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈദ്യുതി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്. ഇയാൾക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. കഡാവർ ഡോഗ്സ്, NDRFന്റെ 70 സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി T.C. റവന്യൂ മന്ത്രി PK അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
2: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞു

0: വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ത്തിലധികവും ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരികടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
0: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100-ലേറെ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌർ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2-ാം നമ്പർ താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2-ാം സെമിയിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 പോയിന്റ് ഉയർന്ന് 77469 നിഫ്റ്റി 217 പോയിന്റ് നേട്ടത്തിൽ 24180 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥി ക്ഷേമം, സൈബർ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാൻഡിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ.

0: ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എ ഡി ജി പിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഇപ്പോൾ ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനസല്ലാപം തത്സമയം ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495656321. ഒരു നമ്പർ കൂടി 9495956321. ഇന്ന് ഗാനസല്ലാപം പരിപാടിയിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു എം ജെ ജോഷിലാൽ.
1: ഹലോ ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: എനിക്ക് യേശുദാസ് പാടിയ മൗലിയിൽ വൈപ്പീലി ചൂടി എന്നുള്ള പാട്ട് വേണം.
1: ആ, നന്ദനം സിനിമയിലെ അല്ലേ? അത് യേശുദാസ് അല്ല, അത് ചിത്ര പാടിയ ഗാനമാണ് കേട്ടോ. അല്ല, അതിന് മുമ്പ് നമുക്ക് പേര് പറയൂ, വിളിക്കുന്ന ആളിന്റെ പേര് പറയൂ. അമ്മിണി, എവിടെന്നാ വിളിക്കുന്നത്? ഓ ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്ഥലം എവിടാന്ന് പറയൂ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ആ, പന്തളം
2: തട്ട.
1: ശരി, ഇനി നമുക്ക് വിശേഷങ്ങൾ പറയാം. അവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമ്മിണി?
2: വീട്ടില് എനിക്ക് 2 മക്കളാ, മോളെ കെട്ടിച്ചു, അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മോൻ കെട്ടി, അവനും 2 പിള്ളേരുണ്ട്. പിള്ളേര് സ്കൂളിൽ പോയേക്കുന്നു.
1: അപ്പൊ അമ്മൂമ്മയായിട്ട് അങ്ങനെ സന്തോഷത്തോടെ കഴിയുകയാണ് അല്ലേ?
2: ഭർത്താവ് മരിച്ചു, വി കെ ഗോപിന്നായിരുന്നു പേരെ. 4 വർഷമായി മരിച്ചിട്ട്, 4 വർഷമായി.
1: ഗാനസല്ലാപത്തിൽ പങ്കെടുക്കുന്നത്
2: എനിക്ക് കഴിഞ്ഞ 23-ന് 2 പ്രാവശ്യം കിട്ടി. പിന്നെ എന്നെ വിളിച്ചു വരുമ്പോൾ വിഷമങ്ങളുണ്ടെ വിളിച്ചായിരുന്നു, കിട്ടത്തില്ലായിരുന്നു. സങ്കടവും വിഷമവും എല്ലാം വരുക.
1: ഇപ്പൊ സങ്കടത്തോടുകൂടിയാണ് വിളിച്ചത്? ഹലോ, ഇപ്പൊ വിളിക്കുന്ന സങ്കടത്തോടുകൂടിയാണോ വിളിക്കുന്നത്, സന്തോഷത്തോടുകൂടിയാണോ വിളിക്കുന്നത്? എല്ലാം ഉണ്ട്. അതാണ് നമ്മള് വിളിച്ചപ്പോഴേ പാട്ട് കേറി ചോദിച്ചതല്ലേ.
2: ശരി ശരി,
1: ആ കൊഴപ്പില്ല. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനമാണ് കേട്ടോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശരി, അപ്പൊ നല്ലൊരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് പാട്ട് കേട്ടാലോ?
2: ആ,
1: ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
2: എല്ലാ കുഞ്ഞുങ്ങൾക്കും,
1: എല്ലാ കേൾക്കുന്നവർക്കും, എല്ലാവർക്കും. പിന്നെ ആ ഒന്ന് അപ്പൊ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, ചിത്ര പാടിയ ഗാനം, ചിത്രം നന്ദനം.

0: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ സാറേ, നമസ്കാരം.
0: ആ
1: സാർ,
0: അതെ, നമസ്കാരം. പേര് പറയൂ.
1: സാറിന്റെ സൗണ്ട് എനിക്ക് എപ്പോഴും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് സാറിനെ ശബ്ദം കേട്ടപ്പോ തന്നെ വിളിക്കണമെന്ന് ഇങ്ങനെ ഇന്നല്ല എന്നും വിളിക്കുകയാണ്.

0: ഒന്നുമില്ല.
1: എന്നും
0: ഒരു
1: വിളിച്ചിട്ട് കാര്യം
0: വർത്തമാനം വിളിച്ചിട്ട്
1: എന്നും വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും വിളിച്ചാലേ ഗാനശലാപത്തിലേക്ക് കിട്ടുകയുള്ളൂ കേട്ടോ.
0: അതല്ല സാറേ,
1: ഓ
0: അതല്ല, ഇത് മാത്രമല്ല, പല കാര്യങ്ങൾക്ക് വേണ്ടി
1: ആ,
0: വിളിക്കാൻ കിട്ടുന്നില്ല. അതാണ്
1: പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും വിളിച്ചാൽ നമുക്കങ്ങനെ കിട്ടില്ലല്ലോ. പേര് പറയൂ അങ്ങയുടെ. അങ്ങയുടെ
0: എന്റെ
1: പേര്
0: പേര് ബിജു എന്നാ, ബിജു
1: ബിജു.
0: ബിജു
1: എവിടെ?
0: ചെങ്ങന്നൂർ എന്നാണ്.
1: ചെങ്ങന്നൂർ അല്ലേ?
0: ചെങ്ങന്നൂർ.
1: എന്ത് ചെയ്യുന്നു ബിജു?
0: ആ സാറേ, ഞാൻ 10-28 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പൊ
1: ആ
0: നാട്ടിൽ വന്നിട്ട് ഒരു അറ്റാച്ച് വന്നു, നമ്മുടെ വീട്ടിൽ വന്നു.
1: ആ എങ്ങനെ, എന്തിനാ വന്നത്?
0: ഒരു അസറ്റായിട്ട് വന്നു, അപ്പം പിന്നെ
1: ഓ
0: പോകാൻ പറ്റിയില്ല,
1: ആ,
0: വീട്ടിൽ
1: അതിനുശേഷം
0: ഇരിക്കുക.
1: പിന്നീട് നാട്ടിൽ തന്നെ അങ്ങ് തുടർന്നു അല്ലേ?
0: വീട്ടിലിരിക്കുക,
1: ആ
0: വീട്ടിലൊക്കെ
1: ഇപ്പൊ
0: ഇരിക്കുക.
1: എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? എങ്ങനെയുണ്ട്?
0: ആരോഗ്യം കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു സാറേ.
1: വീട്ടിലാരൊക്കെ ഉണ്ട് ബിജു?
0: വീട്ടിലെ എന്റെ അമ്മയുണ്ട്, പിന്നെ ഞാനും ഭാര്യയും ഉണ്ട്.
1: ആ
0: ഒരു മകളുണ്ടായിരുന്നു, കല്യാണം കഴിച്ച അവളെ വിട്ടു, അവൾക്ക് രണ്ട് കുട്ടികൾ.
1: ഓ, അപ്പൊ എല്ലാരും സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു അല്ലേ?
0: അതായത് 87 വയസ്സായി.
1: എത്രയായി?
0: 57.
1: ആ, അത്രയല്ലേ ഉള്ളൂ. 57 എന്ന് പറയുന്നത് വലിയൊരു വയസ്സാണോ?
0: അല്ല,
1: ഓ, എന്ത് പ്രായം! നമുക്ക് പ്രായം ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം പറയാറുണ്ട്, പ്രായം എന്ന് പറയുന്നത് ഒരു വെറൊരു നമ്പർ മാത്രമാണെന്ന് ഇപ്പം പറയാറുണ്ട്. അത് പലരുടെയും ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അല്ലേ? ശരി, അതൊക്കെ പോട്ടെ. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: പറയാൻ രണ്ട് ഗാനം, ഒന്ന് ഒരു ഗാനം പറഞ്ഞാൽ ചിലപ്പോൾ
1: നമുക്ക് ഒരു ഗാനം, ഒരു ഗാനമേ കേൾക്കാനൊക്കെ ഉള്ളൂ. പറഞ്ഞോളൂ.
0: മുടിപ്പൂക്കൾ പാടിയാൽ നോവനെ.
1: അത് അത് പക്ഷേ ആൽബം സോങ് ആണ് കേട്ടോ. ആൽബം പാട്ടുകൾ നമ്മൾ അങ്ങനെ ഈ ചലച്ചിത്ര ഗാനങ്ങൾക്കിടയിൽ നമ്മൾ കൊടുക്കാറില്ല. ഇത് ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ തന്നെ ചോദിക്കുന്നതാണ് നല്ലത് കേട്ടോ.
0: ഓക്കെ സാർ.
1: ഓ,
0: പിന്നെ എന്നാൽ എനിക്ക് യവനസുന്ദരി എന്നുള്ള പാട്ട്,
1: പേവ്യൂ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത് അല്ലേ?
0: അതെ സാർ, അതെ.
1: വളരെ മനോഹരമായ ഗാനമാണ് കേട്ടോ. ഗാനം ആർക്കെങ്കിലും, ആർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുന്നത്?
0: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും.
1: ശരി, ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അല്ലേ?
0: എല്ലാ ശ്രോതാക്കൾക്കും.
1: പിന്നെ നമ്മൾ ആരെ ഒഴിവാക്കുന്നില്ല.
0: നമുക്ക്
1: അതെ അതെ,
0: വേണ്ടപ്പെട്ട.
1: പിന്നല്ല, ശരി. അപ്പൊ നമുക്ക് ഓ, പിന്നെ താങ്കളെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ തുറന്ന് സംസാരിക്കുന്നു, പക്ഷെ നമുക്ക് സമയം വളരെ പരിമിതമാണല്ലോ ബിജു. ആ, അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ ഒരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമൊക്കെ വളരെ നമ്മൾ ചുരുക്കുന്നത്. ഒരു ദിവസം പോലും പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും നാവിലൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാം അല്ലേ. ശരി, അതെ അതെ. അപ്പോ നമ്മുടെ ബിജു ആവശ്യപ്പെട്ട ഗാനം പേൾവി ഒന്ന് ചിത്രത്തിന് വേണ്ടി യേശുദാസും ബി വസന്തയെ പാടിയ ഗാനം നമുക്ക് കേട്ടാലോ? ശരി, ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും ഒരു ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കണം. നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ശരി, എന്നാലും വിളിച്ചതിന് നന്ദി. വയലാർ എഴുതി ജി ദേവരാജനെ പകർന്ന് യേശുദാസും ബി വസന്തയും പാടിയ ഗാനം ചിത്രം പേൾവ്യൂ.

0: ഒട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
3: താങ്ക് യു സാർ.
2: ഓ,
3: ഞാൻ പത്തനംതിട്ട കുമാരസ്വാമി.
2: കുമാരസ്വാമി പത്തനംതിട്ട എവിടെയാ? എവിടെയാ
3: പത്തനംതിട്ട?
2: കൈപ്പട്ടൂർ. ആ ആ, ശരി ശരി. ടൗൺ അടുത്ത് തന്നെ അല്ലേ? അടൂരിന് പോകുന്ന വഴിക്കാതെ. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു കുമാരസ്വാമി?
3: ഞാന് സ്വർണ്ണപ്പണിയായിരുന്നു, പണിയില്ല, ബാങ്ക് അപ്ഡേറ്ററായിരുന്നു.
2: ഇപ്പോ
3: സെൻട്രൽ ബാങ്ക്.
2: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: പ്രായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 65 വയസ്സ് വരെ ഉള്ളു. അപ്പൊ അത് ആനുകൂല്യം മാറ്റില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ വർഷമില്ലല്ലോ ഇപ്പം സ്വർണ്ണപ്പണിയും.
2: ശരി ശരി.
3: ആ, വീട്ടിലിരുന്നുണ്ടെങ്കിലും പണിയുണ്ട് ചെയ്യും.
2: അല്ല, ഇപ്പോഴും ഇങ്ങനെ വർക്ക് ഇങ്ങനെ ഇതിന് വരുന്നുണ്ടോ ആൾക്കാര്? സ്വർണ്ണം ആഭരണങ്ങൾ ചെയ്യിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ?
3: പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
2: ചെയ്യൂലേ? ചെയ്യൂലേ. ശരി.
3: കടകളിൽ പോയി എടുക്കും.
2: ആ, ഇപ്പൊ എല്ലാം ഇപ്പം വലിയ വലിയ മാർക്കറ്റാണല്ലോ അത്, അല്ലേ?
3: ഞങ്ങളുടെ മേഖലയിലെല്ലാം പോയി, പണിക്കാരിലൊക്കെ പോയി.
2: അപ്പോ പണിഞ്ഞു കൊടുക്കുമ്പോ ആൾക്കാർ ഡിസൈൻ ഒക്കെ പറഞ്ഞു, എങ്ങനെയാണ് ചെയ്യേണ്ടത്, പുതിയ ഡിസൈൻ, പഴയ ഡിസൈൻ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തരുമോ? മിക്കവാറും ആ മിക്കവാറും സാധാരണ അപ്പൊ ഈ പുതിയ ഡിസൈനേക്കാളും പഴയ ഒരു ഇതിനോടായിരിക്കും ആൾക്കാർക്ക് താല്പര്യം, അല്ലേ?
3: ഒരു
2: മാറ്റുള്ളത് അതിനൊക്കെയാണെന്ന് സാധാരണ പറഞ്ഞു
3: കേട്ടിട്ടുണ്ട്.
2: അതെ,
3: പഴയ പണിയല്ലേ? സ്വർണ്ണത്തിനെല്ലാം നല്ല ഉത്തരവാദിത്വം ഉണ്ടല്ലോ
2: പിന്നെ. അല്ല, പണ്ട് ഉത്തരവാദിത്വമുണ്ട്. സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ഒരു ആസ്തിയാണ്, അല്ലേ? അന്നും അതെ, അന്നും അതെ, ഇന്നും അതെ.
3: ശരി,
2: ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: സാറേ, ഞാൻ ആദ്യം ഒരു ഗാനം ചോദിച്ചാൽ അതില്ലാന്ന് പറഞ്ഞു.
2: ഓ,
3: അരക്കളം മുക്കാക്കളം.
2: അല്ല, പാട്ട് പറഞ്ഞോളൂ, നമുക്ക് ഉള്ള പാട്ട് നമുക്ക് കൊടുക്കാം. പാടാം പാടാം ആരോമൽ ചേകവർദ്ധൻ അംഗം, അല്ലെ? അങ്ങനെ തുടങ്ങുന്ന ഗാനം അല്ലേ? ശരി. അതെ അതെ. വയലാർ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും ജയചന്ദ്രനും പാടിയ ഗാനമാണ്. ഈ വീട്ടിലാരൊക്കെ ഉണ്ട് കുമാരസ്വാമി?
3: വീട്ടില് ഞാനും ഭാര്യയും മകനും, ഞങ്ങൾ മൂന്ന് പേരും ഉണ്ട്. പിന്നെ എനിക്ക് മൂന്ന് മക്കളാ, രണ്ട് പെൺമക്കളെ, രണ്ടുപേരെ കല്യാണം
2: കഴിച്ചായിരുന്നു. അവരൊക്കെ അവരൊക്കെ ഈ ജോലി തുടർന്ന് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ?
3: അല്ല, അവര് മകന് എന്റെ ജി ജോലിയല്ല, അദ്ദേഹം വാഹനം ഡ്രൈവറാണ്. ആ, പിന്നെ വർക്കുകളൊക്കെ കുറവാണ് സാറേ.
2: ശരി ശരി.
3: പിന്നെ ഞാൻ ഭാഗവത പാരായണമൊക്കെ

0: ഓക്കെ ഓക്കെ. ഇനിയിപ്പോ രാമായണ ഇനിയിപ്പോ രാമായണ മാസമൊക്കെ വരുകയല്ലേ, അപ്പോൾ പാരായണത്തിന് പോകുന്നുണ്ടോ?
1: രാമായണ മാസത്തിൽ അമ്പല ക്ഷേത്രങ്ങളിലൊക്കെ വായനയ്ക്ക് പോകും.
0: വായനയ്ക്ക് പോകും അല്ലേ, ശരി. ഈ ഗാനം കേട്ടാലോ നമുക്ക്, ആർക്കെങ്കിലും ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
1: ഇത് പിന്നെ ഞങ്ങളെ കുടുംബത്തിലെ എല്ലാവർക്കും, പിന്നെ റേഡിയോ നിലയത്തില് എല്ലാ അംഗങ്ങൾക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കും.
0: ശരി ശരി.
1: പഴയ ഗാനമല്ലേ നമുക്ക്?
0: പഴയ ഗാനങ്ങളോടാണോ ഇഷ്ടം?
1: ആ, കൂടുതലും പഴയ ഗാനങ്ങളോടാ, കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗാനങ്ങളൊന്നും നമുക്ക്
0: താല്പര്യമില്ല. കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ, അതോ ആ പാട്ടിനോടുള്ള ഒരു? നല്ല പാട്ടുകളുണ്ട്, നല്ല നല്ല നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്.
1: പിന്നെ
0: നല്ല നല്ല പ്രതിഭാധനരായ കലാകാരന്മാർ ചെയ്യുന്ന നല്ല ഗാനങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. നമ്മൾ കേൾക്കാൻ പലപ്പോഴും ആ കേൾക്കുമ്പോൾ നമുക്കത് എന്താണ് ഉൾക്കൊള്ളാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പഴയ ഗാനങ്ങൾ,
1: പഴയ ഗാനങ്ങൾ അർത്ഥവത്തായുള്ള
0: ഗാനങ്ങളും
1: കഥയുമായിട്ട് യോജിപ്പ് വരുന്ന ഗാനങ്ങളാണ്.
0: ശരി, അപ്പൊ നമുക്ക് ഗാനം ഈ പറഞ്ഞോളൂ.
1: ഗാനങ്ങളെക്കാൾ കൂടുതൽ പഴയ ഗാനങ്ങൾ, ഈ അർത്ഥവത്തായ ഗാനങ്ങളും കഥയോട് യോജ്യമായ ആ അനുഭവ സമ്പത്തൊക്കെ.
0: അപ്പൊ നമുക്ക് ഈ ഈ ഗാനം കേട്ടാലോ, ആരോമൽ ഉണ്ണി എന്ന ചിത്രത്തിലെ. അപ്പൊ ഈ ഗാനവും കഥയോട് ചേർന്ന് പോകുന്ന ഒരു ഗാനമാണ് കേട്ടോ.
1: വയലാർ
0: എഴുതി ജി ദേവരാജനീണം പകർന്ന് യേശുദാസും ജയിച്ചതിനെ പാടിയത് ചിത്രം ആരോമലുണ്ണി.

ഓതിരം കടകം പതിഞ്ഞു വെട്ടി, ആനത്തിരി പൂമറിഞ്ഞു വെട്ടി, അങ്കപ്പരപ്പൂ പറഞ്ഞു വെട്ടി, ചുറ്റോട് ചുറ്റിനും വെട്ടുന്നേരം ചുരുക്കി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ആ ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം. പേര് പറയൂ നിങ്ങളുടെ.
1: എന്റെ പേര് തമ്പ എന്നാണ്,
0: ആ
1: കാസർഗോഡ് എന്നാണ്.
0: ആ കാസർഗോഡ് അല്ലേ?
1: കാസർഗോഡ്
0: ചെറുവത്തൂർ. ആ ശരി ശരി, ചെറുവത്തൂർ. എന്ത് ചെയ്യുന്നു തമ്പാൻ?
1: ഞാൻ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്.
0: ആ സാർ, ഏത് സ്കൂളിലായിരുന്നു?
1: രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. പിന്നെ ഒരു 18 കൊല്ലം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് തൃക്കരിപ്പൂരി, കാടംകോട് ഈ സ്കൂളിലെല്ലാം ഉണ്ടായിരുന്നു. ഞാനൊരു
0: പറഞ്ഞോളൂ.
1: ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടൊരു പേഴ്സൺ ആണ്
0: സാർ. ഏത് സബ്ജക്ട് ആയിരുന്നു?
1: അത് ഞാൻ പിന്നെ ഈ പ്രൈമറി ഡിപ്പാർട്ട്മെന്റാണ്, അപ്പൊ എടുക്കണല്ല. സോഷ്യൽ സയൻസും മലയാളവും കൈകാര്യം ചെയ്യും. പിന്നെ
0: അപ്പോ ദീർഘകാലം കുഞ്ഞുങ്ങളോട് ഇടപെട്ട ഒരു വ്യക്തിയാണ് അല്ലേ?
1: അതെ. കുട്ടികള് എന്റെ അങ്ങനെയാണ്, എന്റെ ജീവനാണ്.
0: പിന്നെ
1: ആകാശവാണി അതിനേക്കാൾ വലിയ ജീവനാണ്. കാരണം ആകാശവാണി ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവൂല.
0: കാര്യം കുട്ടി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളാണെങ്കിലും അല്ലേ, ആകാശവാണിയിൽ നിന്ന് കിട്ടുന്നത് വലിയൊരു വലിയൊരു എന്താണ് നിധിയാണെന്ന് പറയാം.
1: അത് എന്റെ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറയാം.
0: തീർച്ചയായിട്ടും പലവിധ പലവിധ വിഷയങ്ങളിലാണോ വിഷയങ്ങളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്.

0: അപ്പൊ ഞാൻ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം എന്റെ കുട്ടികൾക്ക് എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവായിരുന്നു. എല്ലാ കാര്യങ്ങളും ഈ ആകാശവാണിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗമായാലും മറ്റേ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ
1: കുട്ടികളോട് പങ്കുവയ്ക്കും അല്ലേ?
0: ആ കുട്ടികളായിട്ട് പങ്കുവയ്ക്കും.

0: ഉണ്ടല്ലോ, നമ്മളൊരു വിരമിച്ചതിന് ശേഷം നമ്മളെല്ലാം എന്താണ് വിശ്രമ ജീവിതം അല്ലല്ലോ അല്ലേ? വിശ്രമ ജീവിതം എന്നുള്ള സംഭവം നമ്മൾക്ക് അത്ര യോജിച്ചതല്ല അല്ലേ സാർ?
1: അയ്യോ, അത് അന്നേരം നമ്മൾ ഇത് മരവിച്ചു പോകും സാർ.
0: പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സൊരിക്കലും നമ്മൾ മരവിക്കാൻ വിട്ടുകൊടുക്കരുത്, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം അല്ലേ? ആക്റ്റീവ് ആയിരിക്കണം. എങ്ങനെ പോകുന്നു സാർ സംഘടനയൊക്കെ? വളരെ
1: നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച നമ്മള് ഓഫ്ലൈനിൽ ക്വിസ് നടത്തും ഓരോ വിഷയത്തെ. ഇപ്രാവശ്യം 2026 ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന വിഷയമാണ്
0: നല്ല കാര്യം. ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലേ? അപ്പൊ കുട്ടികൾക്ക് അതിനോട് അത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് അല്ലേ സാർ?
1: അതായത് രാത്രി കാലങ്ങളിൽ എല്ലാ ദിവസവും 8 മണിക്ക് ഓൺലൈൻ വഴി നമ്മൾ പരിശീലനം കൊടുക്കാറുണ്ട്.
0: അതെ അതെ, നല്ല കാര്യം.
1: അപ്പൊ അത് വെച്ചിട്ട് പിന്നെ വളരെ 100-ാമത്തെ പ്രോഗ്രാം കഴിഞ്ഞു സാർ. 100 മാസം ഇപ്പൊ കഴിഞ്ഞു.
0: ഓ ഓ, വലിയ കാര്യമാണല്ലോ.
1: 107-ാമത്തെ മാസമാണ് ഇനി നടക്കാൻ
0: പോകുന്നത്. ഇത്രയും ഈ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എഫർട്ടാണ്, പക്ഷെ അത് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ് കേട്ടോ.
1: ആകാശവാണിയുടെ കണ്ണൂർ നിലയം നല്ല സഹകരണമാണ് സാർ. അവര് പിന്നെ വാർത്ത ഇതിന്റെ വാർത്തകളൊക്കെ
0: അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. കാര്യം കുട്ടികളാണ് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഭാവിയിലേക്ക് നമ്മുടെ അവരെ വാർത്തെടുക്കണം നമ്മൾ.
1: ഇപ്പം എനക്കലിൽ വിഷമം എന്ന് പറഞ്ഞാൽ സാർ, നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് എപ്പോഴും ഈ മയക്കുമരുന്നിനും ഇപ്പം കൊണ്ടുവന്നൊരു പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഓപ്പറേഷൻ തൂഫാൻ.
0: അത്
1: അത് അത് അഭിനന്ദിക്കാതെ പറ്റൂല.
0: ഗവൺമെന്റിന്
1: എന്താ പറയേണ്ടത്?
0: പ്രവർത്തനത്തിന് നമ്മൾ നമ്മളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം അല്ലേ? നമ്മുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം. കാര്യം കുട്ടികളെ നമ്മൾ നേർവഴിക്ക് നയിച്ചാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന് അതൊരു സമ്പത്താകുകയുള്ളൂ. സാർ, ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പിന്നെ അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ
0: ചെമ്പരത്തിപ്പൂവേ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് അല്ലേ? വയലാർ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം. വളരെ രസകരമായ ഒരു ഗാനമാണ്. കവിത എന്ന് പറഞ്ഞ കവിത എന്ന് വിളിക്കണോ എന്ന് നമുക്ക് സംശയം തോന്നത്തക്ക രീതിയിലാണ് വയലാർ എഴുതിയിരിക്കുന്നത് ഇല്ലേ? അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തിപ്പൂവ്, എന്ത് രസകരമായ ഭാവനയാണ് അല്ലേ? ശരി, ഈ ഗാനം ആർക്കെങ്കിലും
1: സമർപ്പിക്കാം.
0: അതെ അതെ, വെറുതെ തൂലിക കൊണ്ട് ഒരു വര വരച്ചാൽ തന്നെ ആ വരയും ഒരു കവിതയാണ് അല്ലേ? അങ്ങനത്തതാണ്. വലിയ പ്രതിഭാധനരായ എത്രയോ പേരാണ് നമുക്ക് മുന്നേ നടന്നു പോയത് അല്ലേ സാർ? അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ. അങ്ങ് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ സാർ?
1: ഇത് നമ്മുടെ പിന്നെ എല്ലാ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കുമായിട്ട് നമ്മൾ കേൾക്കുന്നവർക്ക് എല്ലാം
0: ഗാനം സമർപ്പിക്കുന്നു. ശരി, അപ്പോൾ അങ്ങയുടെ കുറേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു പ്രിയ ശ്രോതാവിനോട് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചർച്ച ചെയ്യണമെന്നുണ്ട്, പക്ഷെ സമയം ഒരു പരിമിതമാണ്.
1: സമയമുണ്ടല്ലോ. ശശികുമാർ സാറാണോ?
0: ഞാനോ? എന്റെ പേര് ജോഷിലാൽ. അപ്പൊ നമുക്ക് ശരി, ഗാനം കേട്ടാലോ. ഓ, അപ്പൊ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്കൊന്നുകൂടി പങ്കുവയ്ക്കാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ,
0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറയൂ.
1: നമസ്കാരം, എന്റെ പേര് വിശ്വനാഥൻ എന്നാണ്. കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന് പറയുന്ന സ്ഥലമാണ്.
0: എരുമേലി
1: ശബരിമല സീസന്റെ
0: പിന്നെ
1: എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: എരുമേലി എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ഭക്തിഭാവം ഉണ്ട് അല്ലേ? പിന്നെ ആ പേരിന് തന്നെ എന്തൊരു എന്തൊരു എന്തൊരു വല്ലാത്തൊരു ശക്തിയുള്ളൊരു പേരാണ്.
1: അമ്പലത്തിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ മൂന്നും ദിവസം കൂടി ജോലിയുണ്ട് ഇതിനു തന്നെ. ഞാൻ ട്രാൻസ്പോർട്ട് ജോലിയുള്ള ഉണ്ടായിരുന്ന ആളാണ്. പെൺകുട്ടി 20 വർഷമായി, 77 വയസ്സുള്ള ആളാണ്.
0: അത് തീരത്തില്ല. നമ്മൾ ആകാശവാണിയെ കുറിച്ചാണ് പറയാനിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് നാളെ ഒന്നും ആ ഒരു വിശേഷം പറഞ്ഞു തീരത്തില്ല. പറഞ്ഞോളൂ.
1: ആകാശവാണി ആലയം ചീത്തയാക്കിയത്
0: അതെ
1: ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ്. ആരും ചീത്തയാക്കല്ല, രാഷ്ട്രീയക്കാരില്ല, സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ആരും ചീത്തയാക്കല്ല, പോലെ
0: തീർച്ചയായിട്ടും
1: അതാണ് ഏറ്റവും വലിയ ഒരു ഗുണം ആകാശവാണിക്ക്.
0: അപ്പൊ നമുക്ക്
1: 60 വർഷമായിട്ട് ആകാശവാണിയുടെ ശ്രോതാവാണ്.
0: അതെ. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമുക്ക് നമ്മൾ മാത്രമല്ല, നമ്മളത് മറ്റുള്ളവരെയും കൂടെ കേൾപ്പിക്കുക കൂടി ചെയ്യണം. അവരും ചീത്തയാകരുതല്ലോ.
1: അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ 2 ട്രാൻസ്മിറ്റർ റേഡിയോ എനിക്കുണ്ട്. പിന്നെ വീട്ടുകാരോട് പറഞ്ഞു, 3-4 പേർക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മേടിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്.
0: പിന്നെ
1: എല്ലാം നല്ല കാര്യങ്ങൾ പറയണ മുഴുവൻ റേഡിയോയിലാണ്.
0: 5:50 മുതൽ നമ്മുടെ പരിപാടികൾ കേൾക്കാൻ പറയണം ആൾക്കാരോട്.
1: തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും റേഡിയോ, ഹെൽത്ത്, പ്രകാശധാര, ഡോക്ടറോട് ചോദിക്കാം, റേഡിയോ ഗ്രാമരംഗം, കാർഷിക മേഖല വാർത്തകള്, നല്ല മലയാളം, ഗാനസഞ്ചാവം, മനോയാനം,
0: നമ്മുടെ പരിപാടികളെല്ലാം അങ്ങേക്ക് കാണാൻ പാടാണല്ലോ അല്ലേ? ഇതിൽ ഏതാണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിതിൽ ഒന്നും ഒഴിവാക്കാനില്ല അല്ലേ? നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ഇത് പ്രയോജനം ചെയ്യുന്നത് എന്നുള്ളത് അനുഭവിച്ച് തന്നെ നമ്മൾ അറിയുക എന്നുള്ളതാ അല്ലേ?

0: ഞാൻ ശരി, നമുക്ക് നമുക്ക് സംസാരം തുടരാം. അതിനു മുമ്പ് ഹലോ ഹലോ
1: ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്, എഞ്ചിനീയറായിട്ട് പെൻഷനായി.
0: ശരി, അപ്പം നമുക്ക് സംസാരം തുടരാം. അതിനു മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് രണ്ട് ഗാനങ്ങളാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
0: അതിൽ നമുക്ക് ഒരു ഗാനം കൊടുക്കാം.
1: അത് രണ്ടെണ്ണം പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി.
0: നമുക്ക്
1: സുന്ദരമാണ് ഈ നാടിനെ കുറിച്ചുള്ള പാട്ട്.
0: അയ്യോ, ബാക്കി കൂടെ പാടൂ. അപ്പൊ നമുക്ക് സ്വർഗത്തെക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിളയുമെങ്കിൽ. അപ്പൊ നമുക്ക് ഈ പാട്ട് കൊടുക്കാം. സ്വർഗത്തെക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിളയും ഗ്രാമം, അല്ലേ? നമ്മൾ ഒരു കാലത്ത് ഈ പാട്ട് പാടിയിട്ടില്ലേ, അല്ലേ? നമ്മൾ മനസ്സറിഞ്ഞ് ഈ പാട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പാടിയിട്ടുണ്ട് നമ്മുടെ നല്ല കാലത്ത്. ഈ സിനിമ കണ്ടതാണോ ദത്തപുത്രൻ? നല്ല ദത്തപുത്രൻ സിനിമ കണ്ടതാണോ? നല്ലൊരു സിനിമയാണ്
1: ദത്തപുത്രൻ.
0: ഓ, പറഞ്ഞോളൂ.
1: അത് 65 ഞാനൊരു ഗാനമാണ്, യേശുദാസിന്റെ ഗാനമാണ് കേട്ടാനായിട്ട് കൊല്ലം അവിടുത്തെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ പോയപ്പോ അവിടെ വെച്ച് യേശുദാസ് വന്നാണ് വെള്ളം വെള്ളയാണ് അന്നത്തെ. അദ്ദേഹം പാടി, അദ്ദേഹം പറഞ്ഞു റിലീസായില്ല എങ്കിലും ഞാൻ പാടുകയാണെന്ന് പറഞ്ഞു അദ്ദേഹം പാടി. അന്ന് ശോഭനയാണ് കൂടെ പാടുന്നത്. ശോഭനയ്ക്ക് അന്ന് 10 വയസ്സം കണ്ടേ ഉള്ളു. പുള്ളി ശോഭനെ കയ്യെ എടുത്ത് ചേരലോട്ട് കയറ്റിയായിരുന്നു യേശുദാസ്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 69 ചന്ദ്രൻ ആളുകൾ ഇറങ്ങിയപ്പോഴത്തേന് എന്റെ കമന്ററി പറഞ്ഞത് റേഡിയോയിൽ കൂടെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ വെച്ച് ഞാൻ കേട്ടത്
0: ആ ഓർമ്മകൾ നമ്മൾ എന്തുമാത്രം മുന്നോട്ട് നയിച്ചിട്ടുണ്ട്, അല്ലേ?
1: തീർച്ചയായിട്ടും.
0: നമുക്കൊരിക്കലും അത് ആ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് താനും. നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം അത് പറ്റിച്ചേർന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. ആകാശവാണി, അതെ ആകാശവാണി. ശരി, അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ജീവിതത്തിൽ. അങ്ങനൊരു കാര്യം ചെയ്യൂ. അതെ, ശരി. അപ്പൊ അങ്ങനൊരു കാര്യം ചെയ്യൂ, ഓർമ്മച്ചെപ്പിലേക്ക് ഒരു കത്തെഴുതു. നമ്മുടെ ഓർമ്മകളെല്ലാം ചേർത്ത് വെച്ച് ഓർമ്മച്ചെപ്പ് ആകാശവാണി 14 ഈ ഒരു വിലാസത്തിലേക്ക് അയച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഓർമ്മകൾ പങ്കുവയ്ക്കാം, അതോടൊപ്പം നമ്മുടെ നല്ല ഗാനങ്ങളും കേൾക്കാം. ഓ, കുഴപ്പമില്ല. നമുക്ക് സംസാരിച്ചാൽ നമുക്ക് തീരില്ലല്ലോ, അതല്ലേ എൻ്റെ പ്രശ്നം. അതല്ലേ, നമുക്ക് മറ്റ് ശ്രോതാക്കളെയും കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ, അല്ലേ? അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. ശരി, ഇനിയും വിളിക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും. വയലാർ എഴുതി, ജി ദേവരാജന് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദത്തുപുത്രൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം സാർ.
0: ഓ നമസ്കാരം, പേര് പറയൂ.
1: പേര് ബിന്ദു അനിൽ.
0: ബിന്ദു അനിൽ, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: പായിപ്പാട്, കോട്ടയം.
0: കോട്ടയം, കോട്ടയം പായിപ്പാട് അല്ലേ?
1: അതെ അതെ അതെ സാർ.
0: എന്തൊക്കെയുണ്ട് കോട്ടയം പായിപ്പാടുള്ള വിശേഷങ്ങളൊക്കെ?
1: നന്നായിട്ട് പോകുന്നു സാർ,
0: വലിയ കുഴപ്പങ്ങളില്ലാതെ ഇങ്ങനെ പോകുന്നു. അതൊക്കെ തന്നെയാണ് വിശേഷം അല്ലേ? വീട്ടിലാരൊക്കെയുണ്ട് ബിന്ദു?
1: വീട്ടില് ഇപ്പോൾ ഞാനും മോനും ഉണ്ട്, ഒരാളുണ്ട്, അത് പഠിക്കാണ് പുറത്ത് എബ്രോഡ്.
0: ശരി ശരി. പിന്നെ വേറെ
1: സാറിനോട് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു.
0: പിന്നെ ഇപ്പൊ നമുക്ക് ഫോണ് കിട്ടിയല്ലോ, നമുക്ക് സംസാരിക്കാമല്ലോ.
1: അതെ അതെ, സാറിന്റെ ശബ്ദമൊക്കെ നമ്മള് ഫോണിൽ കൂടെ എപ്പോഴും കേൾക്കുന്ന, റേഡിയോ കൂടെ എപ്പോഴും കേൾക്കുന്നത് നമുക്ക് സംസാരിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്.
0: പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നമുക്ക് സംസാരിക്കുമ്പോഴും എന്തുമാത്രം സന്തോഷമാണെന്ന് അറിയാമോ? ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ സിനിമയിലെ ഏതോ ജന്മബന്ധം.
0: നല്ല പാട്ടാണല്ലോ.
1: അതെ അതെ,
0: ബിജു തിരുമല എഴുതി, ശ്യാമീണ പകർന്ന് യേശുദാസ് പാടിയത് അല്ലേ?
1: അതെ അതെ.
0: പിന്നെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലേ?
1: ആ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഞാൻ തീരെ ചെറുതിലും മുതലേ റേഡിയോയുടെ വലിയൊരു ആരാധികയാണ്. ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇത് റേഡിയോ കഴിഞ്ഞിട്ടേ.
0: നേരത്തെ വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പറഞ്ഞു അതാണ്, അവർക്ക് റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതിൽ നിന്നും കിട്ടുന്ന അറിവ്
1: കേൾക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ കേട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നമ്മുടെ ഒരു നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ് അല്ലേ? അപ്പോ നമുക്ക് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും.
0: ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? അപ്പൊ വീട്ടിലുള്ളവരോട് വിശദ അന്വേഷണം അറിയിക്കൂ, നമുക്ക് ഗാനം കേൾക്കാം. ഇനിയും വിളിക്കണം കേട്ടോ.
1: ശരി.
0: അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ബിജു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ഗാനസല്ല വന്ദൽ സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം. ഹലോ, ആ ഹലോ, ഗാനസലാപത്തിലേക്ക്, ആ ആ ആ ആ ഗാനസലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. എവിടെയാണ്? ചിറയൻകീഴ് അല്ലേ? ചെറിയഴി, ആ ചെറിയഴിക്കൽ. പേരെന്താണ്? ഹാരി. എന്ത് ചെയ്യുന്നു ഹാരി?
1: ഞാൻ
0: ഓ അയ്യോ, എന്തോ വ്യക്തമായില്ല കേട്ടോ, ഒന്നും കൂടെ പറയാമോ? ആ ആ ആ ആ ശരി. ഇപ്പോ തന്നെ വീട്ടിലാണോ? ശരി ശരി. ഏത് ഗാനമാണ് കേൾക്കേണ്ടതെന്ന്? നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയതല്ലേ?

0: നല്ല നല്ലൊരു ഗാനമാണ്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ പാട്ട്?
1: എല്ലാവർക്കും ഇപ്പോ പ്രോഗ്രാം എത്തോണ്ടിരിക്കുന്ന എല്ലാവർക്കും ആകാശ വന്യജീവനക്കാർക്കും എല്ലാം ഞാൻ ഇപ്പം ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ശരി ശരി. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ഹരി?
1: വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു, 8 മാസം അമ്മ മരിച്ചു, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് കഴിയുന്നത്.
0: ആ ആ നമുക്ക് അതില് നക്ഷത്രങ്ങളുടെ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേട്ടാലോ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ.
1: അല്ല, എനിക്ക് ദേശം പാടിയ പാട്ടാ ഭയങ്കര ഇഷ്ടമാണ്.
0: ഈ ഗാനം ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
1: പ്രത്യാസമുണ്ട്.
0: ആ ആ
1: അതിലെ ആ വരികള് ശരിക്കും നമ്മുടെ സുഖത്ത് തട്ടണം.
0: ശരി, അപ്പം നമുക്ക് ഗാനം കേട്ടാലോ? ശരി എന്നാൽ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഗീതു സിദ്ധൻ, രഞ്ജിനി നായർ.
1: ഇന്നത്തെ ഗാനസലാപം തത്സമയ ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിച്ചത് MJ ജോഷിലാൽ.

0: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം എട്ടാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ലേഖ, നിന്റെ പ്രവചനങ്ങൾ ഫലിക്കുകയാണല്ലോ.
1: എന്റെ പ്രവചനമോ? ചന്ദ്രു, കാര്യം മുഴുവനായി പറഞ്ഞാൽ അത് പ്രവചനമായിരുന്നോ അതോ കോമൺ സെൻസ് ആണോ എന്ന് വെളിവാക്കാം.
0: മേഘയുടെ തിരോധാനത്തിന്റെ പുനരന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നു.
1: വാ, അത് പ്രവചനമല്ല, കോമൺ സെൻസ് ഉപയോഗിച്ച് പറഞ്ഞത് മാത്രമാണ്. പോലീസ് ഫ്ളാറ്റിലാണോ അന്വേഷിച്ചു വന്നത്?
0: എന്നെ അന്വേഷിച്ച് അവർ വന്നില്ല. പക്ഷേ നാട്ടിൽ മേഘയുടെ അച്ഛനെ ക്രൈംബ്രാഞ്ചിൽ ഒരു മഞ്ജുനാഥ് ഷെട്ടി സമീപിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു.
1: എങ്കിൽ ചന്ദ്രുവിനെ തേടിയും അവർ വരും, ഒന്നുകിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ.
0: ഓ, ഏത് നേരത്താണോ എനിക്ക് ആ പെണ്ണുകാണലിന് പോകാമെന്ന് തോന്നിയത്. അതുകൊണ്ടല്ലേ അവസാനിച്ചു എന്ന് കരുതിയ അധ്യായങ്ങൾ വീണ്ടും വായിക്കേണ്ടി വരുന്നത്.
1: അതൊരു കണക്കിന് നല്ലതാണ് ചന്ദ്രു. ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളും പുതിയ വീക്ഷണങ്ങളും വായനക്കാരന് സമ്മാനിക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ. ജീവിതവും അതുപോലൊരു പുസ്തകം തന്നെയാണ്. കഴിഞ്ഞ കാലത്തിന്റെ പേജുകൾ ഒന്നുകൂടെ മറിച്ചു നോക്കുമ്പോൾ അന്ന് കണ്ണിൽപ്പെടാതിരുന്ന പലതും ഒരുപക്ഷെ തെളിഞ്ഞു വന്നേക്കാം.
0: ലേഖ, നിനക്കത് പറയാം. പക്ഷെ ഞാൻ അനുഭവിച്ച അപമാനത്തിന്റെ ഭാരം എത്രയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. കെട്ടുകഴിഞ്ഞ് മൂന്നാം നാൾ വധു ഓടിപ്പോവുക, വ്യാഖ്യാനങ്ങൾ ആവോളം ചമയ്ക്കാൻ, ഇതിൽ പരം നല്ലൊരു വാർത്ത എന്താ? അടുക്കളപ്പുറങ്ങളിൽ, മദ്യപാന സദസ്സുകളിൽ, മൊബൈൽ ഫോണുകളിലെ ദീർഘനേര ചാറ്റിങ്ങുകളിലൊക്കെ തീ പോലെ പടർന്നു കത്തിയ ഭാവനകൾ. ഏത് കാര്യം ഓർക്കരുതെന്ന് കരുതിയോ അത് തന്നെ നമ്മളെ തിരക്കി ടാക്സി പിടിച്ചു വരുന്നു എന്ന് പറഞ്ഞാ മതിയല്ലോ.
1: വിഷമിക്കാതിരിക്കു ചന്ദ്രു, ഈ ഘട്ടവും കഴിഞ്ഞു പോകും, അങ്ങനെ കരുതിയാ മതി.
0: എനിക്ക് വിഷമമൊന്നുമില്ല. പോലീസോ പട്ടാളമോ ആര് വേണമെങ്കിലും വന്നോട്ടെ, എന്തായാലും പോയവള് തിരികെ വരാനൊന്നും പോകുന്നില്ലല്ലോ.
2: ഹലോ ലേഖ, ഞാൻ വൈകിയില്ലല്ലോ.
1: ഇല്ല ചിദംബരം, വരൂ, ഇരിക്കൂ. എന്താ കുടിക്കാൻ? കാപ്പിയോ ജ്യൂസോ അറിയണോ?
2: കാപ്പി മതി. കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട് അല്ലേ?
1: അതെ അതെ, ഇടയ്ക്ക് ഞാൻ എന്തോ കാര്യത്തിന് ചിദംബരത്തെ തിരക്കിയപ്പോ നിങ്ങൾ കേരളത്തിലായിരുന്നു.
2: വയനാട്ടിലെ റിലീഫ് ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന്റെ ഭൂതകാലം തിരഞ്ഞിറങ്ങേണ്ടി വന്നു.
1: ഗുഡ്. അപ്പോൾ ചിദംബരം ഇപ്പോഴും സ്പൈ വർക്കുകൾ നിർത്തിയിട്ടില്ല. എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.
2: പഠിക്കുന്ന കാലത്ത് ഞാൻ അന്തം വിട്ട് വായിച്ചത് ഷെർലക് ഹോംസിനെ ആയിരുന്നു. അഗത ക്രിസ്റ്റി ക്യാരക്ടറുകൾ തുടങ്ങി ഇങ്ങേ അറ്റത്ത് ഇയൻ ഫ്ലമിംഗും റോബർട്ട് ലുഡ്ലറും ഇപ്പോഴും എന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ട്.
1: ഇതാ കോഫി ഒന്ന്, അത് കുടിക്കൂ. ഞാൻ എന്റെ ആവശ്യം ചുരുക്കി പറയാം. സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമായി കണ്ട ഒരു വ്യക്തിയുടെ ഫോട്ടോ ഞാൻ ചിദംബരത്തിന് അയച്ചിരുന്നല്ലോ വാട്സപ്പിൽ.
2: കണ്ടു, ഡേവിഡ് ആരോഗ്യസ്വാമി.
1: അത് മാത്രമേ എനിക്കറിയൂ. ഈ വ്യക്തി ആരാണ്, എന്താണ് അയാളുടെ ജോലി ഒക്കെ അറിയണം. നേരത്തെ ഈ കക്ഷി ചിത്ര എന്നു പേരുള്ള ഒരു വെബ് പോർട്ടൽ കണ്ടന്റ് റൈറ്ററുടെ കൂടെ ലിവിംഗ് ടുഗദർ ആയിരുന്നു, അതായത് 2 വർഷം മുമ്പ് വരെ. പക്ഷേ ഇപ്പോഴല്ല.
2: ഇത് ബാംഗ്ലൂർ നഗരമാണ്, ഋതുക്കളുടെ ആയുസ് പോലും ബന്ധങ്ങൾക്ക് കാണില്ല.
1: എല്ലാവരും ഒരുപോലെയല്ല. സ്ട്രീറ്റിലോ പബ്ബിലോ തുടങ്ങിയതാണെങ്കിലും അപ്പാർട്ട്മെന്റ് ബാൽക്കണികളിലെ സായാഹ്ന വെയിലിൽ നിരന്തരം ചാറ്റിക്കൊണ്ടിരിക്കുന്ന മാതൃകാ കപ്പിളുകളും ബാംഗ്ലൂരിൽ അന്യമല്ല.

0: കൊള്ളാം. മൊബൈലിൽ ഓപ്പൺ ചെയ്ത് വെച്ച ചാറ്റിംഗ് വിൻഡോകളുടെ എണ്ണം ഉറപ്പുവരുത്തിയേ ഞാൻ ഫൈനൽ ഡിസിഷൻ പറയൂ.
1: വിട്ടു തരില്ലെന്ന് തന്നെ അല്ലേ? ശരി, ഡേവിഡ് ആരോഗ്യസാമിയിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് ഞാൻ തരാം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഇന്ത്യൻ സ്റ്റാഫ് ഉണ്ട്, അന്ന, അവളിലൂടെ തുടങ്ങാം.
0: I am confused. നിങ്ങളുടെ ഓഫീസിൽ തന്നെയാണ് അന്നയെങ്കിൽ?
1: എനിക്ക് പരിമിതികളുണ്ട്, ഞാൻ ബോസാണല്ലോ. പിന്നെ ഒരാൾ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ചിദംബരത്തിന്റെ അത്ര കഴിവ് എനിക്കില്ല. അതുമല്ല, കുറച്ചുകൂടി ഡീപ്പായ ഒരു അന്വേഷണമാണ് എനിക്ക് ആവശ്യം. എങ്ങനെ സമീപിക്കണമെന്ന് ചിദംബരത്തിന് അറിയാമല്ലോ.
0: മനസ്സിലായി. ഈ പ്രായത്തിലും റോമിയോ വേഷം കെട്ടാനാണ് ലേഖ പറയുന്നത്.
1: ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ളവരോടാണ് ക്രഷ്. സോ യു ആർ പെർഫെക്റ്റ്. അവൾ ഓഫീസിലെത്തുന്നതിന്റെയും മറ്റും ടൈമിംഗ് ഞാൻ തരാം. നാളെ തന്നെ മിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു കാര്യം കൂടി, അന്ന മാരീഡ് ആണ്.
0: Then, think become easier again.

0: മിസ്റ്റർ ചന്ദ്രു, വേറെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞത്
1: മനസ്സിലായി. ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഓഫീസിലെത്തുന്ന ക്ലയന്റുകൾ എന്നെ കാണണമെന്ന് പറയുമ്പോൾ നമ്മളുടെ സംസാരം ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. മഞ്ജുനാഥിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. എന്തായാലും ഒരു ചോദ്യം ചെയ്യലാണല്ലോ.
0: ഇതൊരു ചോദ്യം ചെയ്യലൊന്നുമല്ല, മുൻപ് നടന്ന ചില കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയൽ മാത്രം. ഫില്ലാകാതെ വരുന്ന ഇടങ്ങൾ പൂരിപ്പിച്ചാൽ അപ്രത്യക്ഷയായ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചാലോ?
1: താങ്കൾക്ക് ശ്രമിക്കാം, പക്ഷേ ഒളിച്ചിരിക്കണം എന്ന് കരുതി മറഞ്ഞുപോയ ഒരാളെ എത്ര തപ്പിയാലും കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിരിക്കട്ടെ, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞു, പക്ഷേ നിങ്ങൾ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ.
0: ഞാൻ മംഗലാപുരത്ത് നിന്നുമാണ്. മലയാളം പറയുന്ന കാസർഗോട്ടേക്ക് അധികം ദൂരെ ഇല്ല എന്റെ വീട്ടിൽ നിന്നും.
1: ഓ ഗുഡ്. ശരി, കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ നാട്ടിൽ ചെന്ന് മേഘയുടെ അച്ഛനെ കണ്ട വിവരം ഞാൻ അറിഞ്ഞിരുന്നു. മേഘ ഇറങ്ങിപ്പോയ ദിവസത്തെ കാര്യങ്ങളല്ലേ അറിയേണ്ടത്?
0: അതുമാത്രമല്ല, മേഘയുമായി നിങ്ങൾ പരിചയപ്പെട്ടതും അവർ അപ്രത്യക്ഷയായ ദിവസമോ അതിനു മുമ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ മറ്റോ?
1: വഴക്കോ? വഴക്കടിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ലല്ലോ. ബാംഗ്ലൂരിലായിരുന്നുവെങ്കിലും നേരത്തെ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചതല്ല ഞങ്ങൾ തമ്മിൽ. മേഘയുടെ അച്ഛൻ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് കണ്ട് വിളിച്ചതും ഈ ബന്ധത്തിലേക്ക് എന്നെ എത്തിച്ചതും എന്റെ സഹോദരിയായിരുന്നു.
0: ഓ, അങ്ങനെയായിരുന്നല്ലേ.
1: അതെ, യു ബി സിറ്റിയിലോ മറ്റോ വെച്ച് ഞങ്ങൾ ആദ്യമായി കണ്ടപ്പോഴും മേഘ വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ആയിരുന്നു. തികച്ചും ഫോർമലായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്.
0: മേഘ പോകുന്ന ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ?
1: ഏ ഇല്ല, എന്റെ സഹോദരിയും ഭർത്താവും അതേ ദിവസം തന്നെയാ യു എസിലേക്ക് തിരിച്ചു പോയത്. അതായത് അന്ന് രാവിലെ. അവരെ യാത്രയാക്കിയതിന് ശേഷം തിരിച്ചെത്തിയ ഞാനും മേഘയും മുറിയിൽ ഉറങ്ങാൻ കിടന്നു. പിന്നീട് അവൾ എഴുന്നേറ്റ് റെഡിയാകുന്നതും ഇറങ്ങിപ്പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അർത്ഥമയക്കത്തിലായിരുന്നതിനാൽ വ്യക്തമായ ഒരു ചിത്രം എനിക്കുണ്ടായിരുന്നില്ല.
0: ഇതുവരേക്കും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾ കൺവിൻസ്ഡ് ആവും, പക്ഷേ എന്റെ സംശയം തുടങ്ങുന്നത് ഇനിയാണ്.
1: അറിയാം, മുൻപും പലവട്ടം പലരും ഉന്നയിച്ച സംശയങ്ങൾ തന്നെയാണിത്. എന്തുകൊണ്ട് മേഘയുടെ തിരോധാനത്തെപ്പറ്റി കൂടുതൽ തിരക്കിയില്ല എന്നത് അല്ലേ?
0: അതെ, കാണാതാവുന്നത് വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയാണെങ്കിലും ആളുകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തും. ഇവിടെ ഒരു സ്ത്രീയാണ് അപ്രത്യക്ഷയായത്. എന്നിട്ടും
1: അപകടം വലതും പറ്റിയതാണോ എന്ന സംശയം ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരപകടവും റിപ്പോർട്ട് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പഠിച്ചു വളർന്ന ഒരാളെന്ന

0: നിലയിൽ ബാംഗ്ലൂർ നഗരം മേഘയ്ക്ക് ഉള്ളം കൈരേഖകൾ പോലെ പരിചിതമായിരുന്നു താനും. എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അവളുടെ കാര്യത്തിൽ സംഭവിക്കുക അസാധ്യമാണ് താനും. മാത്രമല്ല, മേഘ ഇറങ്ങിപ്പോയത് വെറും കൈയോടല്ല.
1: എന്നുവെച്ചാൽ?
0: ഒരു ചെറിയ ഹാൻഡ് ബാഗിൽ അവളുടെ രണ്ട് മൂന്ന് ജോഡി വസ്ത്രങ്ങൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യമായി അപ്പാർട്ട്മെന്റിന് താഴെയുള്ള ഗ്രോസറി ഷോപ്പിന് മുന്നിൽ നിന്നാണ് അവൾ ടാക്സിയിൽ കയറിപ്പോയത്.
1: ഐ സീ. ആ ടാക്സിയെ ട്രേസ് ചെയ്യാൻ പറ്റിയിരുന്നോ?
0: പിറ്റേ ദിവസം ആ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞത്. പൂർണ്ണമായി ഒരു ഇറങ്ങിപ്പോകലാണെന്ന് ബോധ്യമായതിനാൽ അന്വേഷണങ്ങൾ അതോടെ അങ്ങ് അവസാനിപ്പിച്ചു. പ്രത്യേകിച്ചും മേഘയുടെ അച്ഛൻ തന്നെയാണ്.
1: സോമശേഖരൻ നായർ അക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. കുടുംബത്തിന് മകൾ ചെയ്ത അപമാനകരമായൊരു കാര്യമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത് അല്ലേ?
0: അതെ, ഏറ്റവും വലിയ ഷോക്ക് അദ്ദേഹത്തിന് തന്നെയായിരുന്നു. എന്തും തുറന്നു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം മകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സ്വന്തം മകൾ എന്തിനിങ്ങനെ ഒരു സാഹസം ചെയ്തുവെന്ന അമ്പരപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹം കുറെ കാലം.
1: ഓക്കെ മിസ്റ്റർ ചന്ദ്രു, ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും പഴയ കാര്യങ്ങൾ തെറ്റാതെ വെളിപ്പെടുത്തിയതിന് താങ്ക്സ്.
0: ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏതുറക്കത്തിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളിൽ പിശക് വരാൻ സാധ്യതയില്ലല്ലോ.
1: പഴയ കേസ് ആയതുകൊണ്ട് എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും ശേഖരിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. എനിവേ, താങ്ക്സ് ഫോർ യുവർ കോഓപ്പറേഷൻ.
0: യു ആർ വെൽക്കം.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം എട്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 9-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ഏപ്രിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം കാലാപാനി എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജയും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. ജൂലൈ 13 രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321.

ഒന്ന്. ഒരു നമ്പർ കൂടി 9496593211. ഓർക്കുക, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. എയോട്ടോ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കണ്ണൂർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. ജൂലൈ 13 രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559631. ഓർക്കുക, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സാഹസം എന്ന ചിത്രത്തിനുവേണ്ടി KS ഹരിശങ്കർ പാടിയ ഗാനം. ഗാനരചന വൈശാഖ് സുഗുണൻ, സംഗീതം ബിപിൻ അശോക്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 26, ശകവർഷം 1948 ആഷാഢം 19, 2026 ജൂലൈ മാസം 10-ാം തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30:28. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടികളിലേക്ക് സുസ്വാഗതം. പതിവ് പോലെ ചോദ്യോത്തരവേളയുടെ തന്നെ ആവട്ടെ ഇന്നത്തെ പരിപാടിയുടെയും തുടക്കം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം ഓർമ്മിപ്പിക്കാം. ഫുട്ബോൾ കളിയിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് VAR. എന്താണ് ഇതിൻ്റെ പൂർണ്ണ രൂപം? ഉത്തരം: വീഡിയോ അസിസ്റ്റൻ്റ് റഫറി. ഇതാണ് VAR പൂർണ്ണ രൂപം. ക്രിക്കറ്റിലെ തേർഡ് അമ്പയറിന് സമാനമാണിത്. ഗ്രൗണ്ട് റഫറിക്ക് തൻ്റെ ഏതെങ്കിലും തീരുമാനത്തിൽ സംശയം തോന്നിയാൽ കളിയുടെ വീഡിയോ റീപ്ലേ കണ്ട് സംശയം തീർക്കുന്ന സംവിധാനമാണിത്. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? ചോദ്യം ആവർത്തിക്കട്ടെ. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ എത്ര ജില്ലകളാണ് ആകെ ഉണ്ടായിരുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി കേൾക്കാം.

ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം സ്പൈസ് FM 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഇന്നീ പരിപാടിയിൽ ആദ്യം SP ബാലസുബ്രഹ്മണ്യവും S ജാനകിയും പാടിയ ഗാനമാണ്. ചിത്രം കാവൽ ഗീതം.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: ഈ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ഉന്നൈ വാഴ്ത്തി പാടുകരേ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: ചിത്രം ശിങ്കാരവേലൻ, ഈ ഗാനം SP ബാലസുബ്രഹ്മണ്യവും S. ജാനകിയും ചേർന്ന് പാടിയത്.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ഐടിഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: തേനീസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി മനോയും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചെമ്പരത്തി.

0: ഈ ഗാനത്തോടെ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ.

0: ITIadmissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: एक प्रकार से PM जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाए। ज्यादा जानकारी के लिए 1455 पर कॾ करें।
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും കേരള സർക്കാർ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന എന്നാൽ നിത്യജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ. മലദ്വാര സംബന്ധമായ രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരുതരം പേടിയും ലജ്ജയുമൊക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടാൻ പലരും വൈകുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് ഏനൽ ഫിഷർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. എന്താണ് ഏനൽ ഫിഷർ?
2: ഏനൽ ഫിഷർ എന്ന് വെച്ചാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടു കീറും, അതായത് അതിൻ്റെ കാരണങ്ങൾ മലം വളരെ കട്ടി പിടിച്ച് ഉരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത് വളരെ ശക്തമായ രീതിയിൽ മലം പോകുമ്പോഴും മലദ്വാരം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് ചെറിയ വിണ്ടു കീറലുകൾ ഉണ്ടാകാം. അങ്ങനെ വിണ്ടു കീറി കഴിയുമ്പോൾ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ മുറിവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മലദ്വാരത്തിനെ കവർ ചെയ്യുന്ന രണ്ട് സ്പിങ്ക്ടർ മസിൽസ് ഉണ്ട്. ഇൻറ്റേണൽ ഏണ്ട സ്പിങ്ക്ടർ എന്നും എക്സ്റ്റേണൽ ഏണ്ട സ്പിങ്ക്ടർ എന്നും പറയും. അതിൽ എക്സ്റ്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഇൻറ്റേണൽ സ്പിങ്ക്ടർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഇൻറ്റേണൽ സ്പിങ്ക്ടറിൻ്റെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അതങ്ങ് ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്യും, ടൈറ്റായിട്ട് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറ്റും. ഒന്ന്, ഈ കാരണം കൊണ്ട് ഈ മലദ്വാരത്തിനകത്ത്, അതായത് ഫിഷർ ഉണ്ടാകുന്ന

0: മ്യൂക്കോസയിലെ ഓട്ടം രക്തഓട്ടം കുറയുകയും ഫിഷറ് ഉണങ്ങാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യും. അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. അതാണ് ഒരു കാരണം. രണ്ട്, ഈ ഇത് ടൈറ്റായിട്ട് ഇറുകി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മോഷൻ പോകുമ്പോൾ ഇതങ്ങ് വികസിക്കും ടൈറ്റ്, അത് വളരെ സ്ട്രെച്ച് ചെയ്യും. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്ന പോലെ മലം ദ്വാരം വീർത്താൽ മാത്രമല്ല അടുത്ത മലം പോകത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് മലദ്വാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഫിഷറിൻ്റെ വേദനയുടെ മൂല കാരണം.
1: സർ, മലദ്വാരത്തിലുണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് കീറുന്നതാണ്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ സൈഡിലെ മലദ്വാരത്തിൻ്റെ ഗ്രന്ഥികൾ ഉണ്ട്, അത് പഴുത്ത് അകത്തേക്കും പുറത്തേക്കും പൊട്ടി ഒരു ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സാധനം, ഒരു അതിൻ്റെ ഒരു ഓപ്പണിംഗ് തൊലിയുടെ അവിടെയും വേറൊരു ഓപ്പണിംഗ് മലദ്വാരത്തിൻ്റെ കവറിങ് മ്യൂക്കോസൊക്കെ അകത്തും ഉള്ള ട്യൂബ് പോലെ സാധനത്തിന് കിടക്കുന്നതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിനകത്ത് മൂന്ന് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മോഷനൊക്കെ പോയി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുഷൻസ് അങ്ങ് അടയുകയും മലദ്വാരത്തിനെ സീല് ചെയ്യുകയും ചെയ്യും. നമ്മളൊരു വാഷർ പൈപ്പിൻ്റെ വെള്ളം സീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതായത് മലബന്ധം ഉണ്ടാകുന്നവരിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും ഈ ഏനൽ കുഷൻസ് ടോട്ടൽ രക്തഓട്ടം കൂടുകയും അതങ്ങ് വളർന്ന് വളർന്ന് വളർന്ന് വലുതാവുകയും ചെയ്യും. ഇങ്ങനെ വളർന്ന് വലുതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് മലം പോകുമ്പോൾ അതിൽ ഒരഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകും. അത് മാത്രമല്ല, അത് വളർന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത്. അപ്പോഴാണ് അതിന് പൈൽസ് എന്നുള്ള ഒരു വകഭേദം വരുന്നത്. വാസ്തവത്തിൽ ഇപ്പം അങ്ങനെ വലിയ ഇത് വലുതായി വലുതായി വെളിയിൽ ചാടി നിൽക്കുന്നതാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു പഴുപ്പ് ഉണ്ടായി, വേനൽ ഗ്ലാൻസ് പഴുത്ത് മലദ്വാരത്തിലെ അവിടെ പരുവന്ന് അകത്തേക്കും പുറത്തേക്കും പൊട്ടിയാണ് ഫിസ്റ്റുല ഉണ്ടാകുന്നത്. ഫിഷർ എന്ന് വെച്ചാൽ അതിനൊരു വിണ്ട് കീറുന്നതാണ്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം, ഫിഷറിന് അതിഭയ നല്ല വേദനയായിരിക്കും. ഫിസ്റ്റുല എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും, മറ്റേ പൈൽസിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം.
1: സർ, ഈ ഫിഷർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധവും ആവശ്യമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ, ബാത്റൂം ടോയ്ലറ്റിൽ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, ഇത് രണ്ടുമാണ് അതിന് പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും മലം കട്ടിപിടിച്ച് പോകുമ്പോഴും മലദ്വാരത്തിൽ വിള്ള ഒരു ചെറിയൊരു ഫിഷ് വിള്ളൽ പോയി, വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയറിളകി പോകുമ്പോഴും വളരെ റാപ്പിഡായിട്ട് അത് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും മലദ്വാരത്തിന് മുറിയാനുണ്ട്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ഇൻറ്റേണൽ സ്പിങ്ക്ടർ കോൺട്രാക്ട് ചെയ്യുകയും അപ്പോൾ അതിനകത്തുള്ള രക്തഓട്ടം വീണ്ടും കുറയുകയും ആ ഫിഷർ അങ്ങനെയുള്ള മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോഷം പോകുമ്പോൾ മലദ്വാരം വികസിക്കുമ്പം ഈ ഇൻറ്റേണൽ സ്പിങ്ക്ടർ അടഞ്ഞിരിക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടായതാണ് നല്ല സിവിയർ പെയിൻ ഉണ്ടാകുക. പിന്നെ രണ്ട്, അതിന് വേറെ ചിലപ്പം ഫിഷറിൽ നിന്ന് ബ്ലഡും വരാം, കാരണം മുറിവ് തുറന്നിരിക്കുകയല്ലേ. അപ്പം ചിലപ്പോൾ മലം ഉരഞ്ഞു പോകുമ്പം ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങും വരാം. ബ്ലീഡിങ്ങും പെയിനും വേദനയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ബ്ലീഡിങ്ങും വരാം, ഇത് രണ്ടുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ.
1: സർ, ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏറ്റവും പ്രധാന ലക്ഷണം വേദന. മോഷം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കുന്നു, ആ മോഷം പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ നല്ല അസഹനീയമായ വേദന കാണും. അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ചിലപ്പോൾ ഇതിൽ നിന്ന് ബ്ലഡ് വരാം, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് രണ്ടും തന്നെയാണ് ഫിഷറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ.
1: സർ, ചില ആളുകളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പറയാറുണ്ട്. ഇത് ശരിക്കും വിരശല്യം കൊണ്ടാണോ അതോ ഇത്തരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ?
0: ഈ ചൊറിച്ചിൽ വരാൻ ഫംഗസ് ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ഈ വിരയുടെ കാരണം. പിന്നെ ഫിഷർ പൈൽസിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പോൾ ഇതും ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതും ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചിൽ അല്ല ഇതിന് പ്രധാന കാരണം, വേദനയും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ചാർജ് ചിലപ്പം ചൊറിച്ചിലുണ്ടാക്കും. അതിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഓവറായിട്ട് ഇതിൻ്റെ പുറത്ത് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്ന ശേഷം ചൊറിച്ചിലുണ്ടാകാറുണ്ട്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ ഫിഷറുള്ള രോഗികളിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷർ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം. പക്ഷേ എന്നാൽ ഈ വേറെ ചില കണ്ടീഷൻ കൂടി ഫിഷർ വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ ഈ മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് പോവാം. കാരണം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് രണ്ട് അസുഖങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇതിന് രണ്ടിനും ഫിഷർ വരാൻ സാധ്യതയുണ്ട്, ഫിഷറും ഫിസ്റ്റുലയും. അപ്പം ഈ നമ്മളുടെ ഈ അസുഖങ്ങൾ കുറവാണെങ്കിലും ആൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് സംശയമുള്ള രോഗികളിൽ നമ്മൾ കൊളോണോസ്കോപ്പ് ചെയ്ത് ബയോപ്സി ചെയ്ത് ഈ രണ്ട് അസുഖങ്ങൾ തന്നെ ആൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഫിഷർ ഇരുന്നാൽ ബ്ലഡ് വരുന്നത് ഫിഷറിൽ നിന്ന് മാത്രമായിരിക്കണം, മുകളിൽ നിന്ന് കുടലിൽ നിന്നും വരാം. അപ്പോൾ അങ്ങനെ വരുന്നത് അത് നമുക്ക് ചിലപ്പം ക്യാൻസർ ഉണ്ടോ ഒക്കെ ആവാം. അപ്പോൾ അതിനെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസറും റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ. ഫിഷറിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്നത് മലമായിട്ട് മിക്സ് ചെയ്തായിരിക്കത്തില്ല, പ്യുവർ ഫിഷറിൽ നിന്നാണ് മലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. പൈൽസ് ആയാലും ഫിഷറായാലും ഈ ബ്ലഡ് വരുമ്പോൾ മലമായിട്ട് മിക്സ് ചെയ്യാറില്ല, അതിൻ്റെ പുറമേ ആയിരിക്കും വരുന്നത്. പൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ വരും പൊട്ടിക്കഴിഞ്ഞാൽ, ഫിഷർ ചെറിയ രീതിയിൽ.

0: രീതിയിൽ ബ്ലഡ് വരാം. സാറിന് പെയിൻ ആണ് കൂടുതൽ, വേദനയാണ് കൂടുതൽ പ്രഷർ.
1: സാർ, അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട്, മലദ്വാര സംബന്ധമായ രോഗങ്ങളുള്ളവർ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരിയല്ല എന്ന്. അത് രോഗത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്?
0: ഇതിന് വാസ്തവത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ പല രോഗികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ചിക്കൻ കുറേ കഴിച്ചു കഴിയുന്നു, ഉടനെ മലദ്വാരത്തിൽ വേദന പറയുന്നു, അല്ലെങ്കിൽ ബിരിയാണി, ചിക്കൻ, ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ചില മുട്ട കഴിക്കുമ്പോഴും, ഇതൊക്കെ രോഗികൾ പലരും പറഞ്ഞു വെക്കുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലെയർ അപ്പ് ആവും എന്ന് പറഞ്ഞ്, ചിലപ്പോൾ ഇത് കഴിച്ച് എന്തെങ്കിലും ആ മലദ്വാരത്തിൽ ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടായിരിക്കാം, പിന്നെ ഫിഷർ ഉള്ളത് ചിലപ്പം വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്താവാം, അങ്ങനെ പല കാരണങ്ങൾ കാണും. ഇത് പൊതുവേ അങ്ങനെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഭക്ഷണം, അതായത് നമ്മൾ ഫൈബർ നാര് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന കാണാം. റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്നവർ, മലബന്ധമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, അതായത് റിഫൈൻഡ് ഫുഡ്സ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലാണ് ഇതെല്ലാം കൂടുതൽ കാണുന്നത്.
1: സാർ, ഈ ഫിഷറിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫിഷറിൻ്റെ ചികിത്സ വസതി വളരെ നിസ്സാരമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷറിൻ്റെ ബേസിക് അസുഖത്തിൻ്റെ അത് അസുഖം കൂട്ടുന്നത് ആ ഇൻറ്റേണൽ സ്പിൻഡർ എന്നുള്ള ഒരു ഒരു മസിൽ ഒരു അത് വളരെ ടൈറ്റായിട്ട് ഇറുകിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ മസിലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മലദ്വാരം അങ്ങ് റിലാക്സ്ഡ് ആവും. കാരണം ഇൻറ്റേണൽ സ്പിൻഡർ നമ്മുടെ കൺട്രോളിലല്ല, മറ്റേ എക്സ്റ്റേണൽ സ്പിൻഡർ നമ്മുടെ എക്സ്റ്റേണൽ സ്പിൻഡറാണ് മെയിനായിട്ടും ഉള്ള സ്പിൻഡർ എങ്കിൽ ഇൻറ്റേണൽ സ്പിൻഡറിന് ഒരു ഫംഗ്ഷനുണ്ട്. പക്ഷേ ഇൻറ്റേണൽ സ്പിൻഡറാണ് ഈ ഫിഷറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇൻറ്റേണൽ സ്പിൻഡർ സർജറി സമയത്ത് അതിനെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് അതിനെ മുറിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് റിലാക്സ് ആയിപ്പോകും. അങ്ങനെ റിലാക്സ് ആയി പോകുമ്പോൾ ഈ ഫിഷറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു, നമുക്ക് ആ മലദ്വാരം വികസിക്കുന്നതിന് തടസ്സം വരത്തില്ല, വേദന അപ്പോഴത്തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസ്സാരമായൊരു ഇതേ ഉള്ളൂ. പക്ഷെ അനസ്തീഷ്യ കൊടുത്തായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ലോക്കൽ അനസ്തീഷ്യ തന്നെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ ചെറിയൊരു ഒരു ഇൻസിഷൻ കട്ടിട്ടിട്ട് ആ സ്പിൻഡറിനെ കണ്ടെടുത്ത് അതിനെ നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോ കാർട്ട് വെച്ച് കരിച്ച് കളയും, അല്ലെങ്കിൽ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് ആ മുറിവ് തയ്ക്കിച്ചു വിടുന്നു, അത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു സർജറിയാണത്. ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേഷ്യൻ്റ് റിലീഫുമാണ്. ചികിത്സയ്ക്ക് വേറെ ചില മരുന്നുകൾ കൂടിയുണ്ട്, അതായത് ഇൻറ്റേണൽ സ്പിൻഡറിനെ റിലാക്സ് ചെയ്യുന്നതാണ്, റിലാക്സ് ചെയ്യുന്ന മസിൽസ്, അതായത് നിഫെഡിപ്പിൻ കണ്ടെയ്ൻ ഉള്ള ഓയിൻമെൻറ്റ്സ്, പിന്നെ ചില അതായത് പിന്നെ ഡിൽറ്റിയാസം, നിഫെഡിപ്പിൻ, പിന്നെ ചില നൈട്രോഗ്ലിസറിൻ ഇങ്ങനെ ചേർന്നുള്ള ഓയിൻമെൻറ്റുകളാണ്. ഇതൊക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിനെ ഓയിൻമെൻറ്റിലാളാക്കി പരട്ടാറുണ്ട്. പിന്നെ പ്രധാന ചികിത്സ എന്താണെന്ന്, വേദന സംഹാരി, വേദന സംഹാരികളാണ് ഇതിൻ്റെ പ്രധാന ചികിത്സ. പിന്നെ മലം പോകാനുള്ള മരുന്നുകൾ. അപ്പം ഈ മൂന്ന് ചെയ്യുമ്പോൾ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും ഫിഷറ് കുറഞ്ഞു കിട്ടും, വേദന മാറിക്കിട്ടും, സർജറി വേണ്ടി വരില്ല. ചെറിയൊരു ശതമാനം പേർക്ക് ക്രോണിക് ഫിഷറിലോട്ട് പോകുന്നവർക്കേ സർജറി വേണ്ടി വരുള്ളൂ. പിന്നെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള അക്യൂട്ട് ഫിഷർ ഉണ്ടാകുന്നവർക്കും മലം മോശം തീരെയും പോകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും സർജറി വേണ്ടി വരും. അല്ലാതെ കുറേ ആളുകൾക്കും തന്നെ നമുക്ക് ഈ വേദന സംഹാരികളും മസിൽ റിലാക്സേഷൻ ഓയിൻമെൻറ്റ്സുകളും ഇത് പരട്ടി പോകാൻ സാധിക്കും.
1: സാർ, അതുപോലെ തന്നെ സിറ്റ്സ് ബാത്ത് ഈ രോഗത്തിൻ്റെ ശമനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതൊരു സൂത്തിങ് എഫക്റ്റ് തന്നെ ഉള്ളൂ. അത് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുമ്പം നമുക്കൊരു കൗണ്ടർ റിട്ടൻ്റോ ഒരു റിലാക്സ് ഒരു ചെറിയൊരു ഒരു ഒരു മസാജിങ് എഫക്റ്റോ എല്ലാം കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റാണ്. പിന്നെ രണ്ട് അതിനകത്ത് വേറെ എഫക്റ്റ് കിട്ടുക, ഒരു ക്ലീ ഒരു ഒരു ഇതകത്ത് കുറച്ച് വെള്ളം കയറുമ്പം കുറച്ചൊരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുമായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും അകത്ത് കയറാൻ സാധ്യത കാരണം സ്പിൻഡർ ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നാലും കുറച്ച് ഭാഗം വെള്ളമൊക്കെ കയറി കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ ചെറിയൊരു ചൂടിൻ്റെ ഒരു ആശ്വാസമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്.
1: സാർ, ഫിഷർ വരാതിരിക്കുവാനും ഈ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാനും എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഫൈബർ കണ്ടെയ്നിങ് അതായത് നാരുകളുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ റോ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം കുറയുകയും ഈ അസുഖം വളരെ വളരെ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. രണ്ടാമത് ടോയ്ലറ്റ് ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫിഷർ ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇതിന് ഇത്രയേ ഉള്ളൂ തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ഫിഷറിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, പിന്നെ വേറെ ചിലർക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ, ചിലർ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പം കൂടുതൽ വരാം, അതൊക്കെ എന്നാൽ ഒഴിവാക്കാനും നല്ലത്.
1: ഏനൽ ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിൻ്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിൻ്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു

0: കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

പ്രിയ ശ്രോതാക്കളിപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. നാടകം 3 wicket 365 runs. ഈ ഗാനം പാടിയത് മനോജും തെന്നലും.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ പറയാം. ചോദ്യം ഇതായിരുന്നു, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 5. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിവയായിരുന്നു ആ 5 ജില്ലകൾ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ടൂറിസം ഡയറി. ഇന്ന് ടൂറിസം ഡയറിയിൽ ചതുരംഗപ്പാറ വ്യൂ പോയിന്റ്, അവതരണം ഹരിപ്രിയ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, 60 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പച്ചക്കറി ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ ടിസ്മിത പി കെ സംസാരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി. കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ, പാറേമാവ് ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരണ്യ ആർ സംസാരിക്കുന്നു. 8:00 പുത്തൻ പാട്ടുകൾ, മലയാള ചലച്ചിത്ര ഗാന പരിപാടി. 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് 1 പരമ്പര രണ്ടാം ഭാഗം. ബോട്ടണി അവതരിപ്പിക്കുന്നത് രഞ്ജിനി വി എസ്. 9:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ഇസൈ തെൻട്രൽ, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി.

മുപ്പതിന് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 നാടൻ പാട്ടുകൾ, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 നിയമവീഥി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:50 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടി, 8 മണിക്ക് സാഹിത്യവേള പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11 മണിക്ക് ചലച്ചിത്ര ഗാനം.

ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ടൂറിസം ഡയറിയിൽ ചതുരംഗപ്പാറ വ്യൂ പോയിന്റിനെ കുറിച്ചുള്ള പരിപാടി കേൾക്കാം. അവതരണം ഹരിപ്രിയ. ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പച്ചക്കറി ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ ടിഷ്മിത പി കെ സംസാരിക്കുന്നു. ഏഴ് 35 ആരോഗ്യവേദിയിൽ കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങളെക്കുറിച്ച് പാറയമാവ് ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരണ്യ ആർ സംസാരിക്കുന്നു. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി മലയാള ചലച്ചിത്ര ഗാനങ്ങൾ 9:30, 10:30. വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇസൈ തെൻഡറിലും കേൾക്കാം. ഇനി കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് 3 രേഖപ്പെടുത്തിയ കൂടിയ താപനില 19°C ആണ്. കുറഞ്ഞ താപനില 17°C. കാലാവസ്ഥ പൊതുവെ മേഘാവൃതമായ ആകാശം, കുറച്ച് തവണ ഇടി മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാറും പരിസരവും പൊതുവെ മേഘാവൃതമായ ആകാശമാണ് കാണപ്പെട്ടത്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ಆಕಾಶವಾಣಿ 101.4 ದೇವಿಗುಳಂ ಸ್ಪೈಸ್ FM.

ഹൈ റേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ടൂറിസം ഡയറി കേൾക്കാം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ടൂറിസം ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനോദസഞ്ചാരികൾക്ക് കേരളം എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് മാത്രമല്ല, കാഴ്ചയുടെ സ്വർഗം കൂടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. മണ്ണും മഞ്ഞും മലയും കുളിരും പച്ചപ്പും പുഴയും അരുവിയും എല്ലാം ഒറ്റ ഫ്രെയിമിൽ, ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളിൽ എത്തണം. അങ്ങനെ ടൂറിസം ഡയറി ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇടുക്കിയിലെ ഒരു മലയോര പ്രദേശത്തേക്കാണ്. ഇടുക്കിയിൽ പുറം നാട്ടുകാരായ അധികം ആരുടെയും സ്പർശമേൽക്കാത്ത ഒത്തിരി ഗ്രാമങ്ങളും കാഴ്ചകളും ഉണ്ട്. കുറച്ച് വർഷങ്ങളായി സഞ്ചാരികൾ അന്വേഷിക്കുന്നതും ഇത്തരം സ്ഥലങ്ങളെയാണ്. പ്രകൃതി സ്വയം നിറയ്ക്കുന്ന ഒരു ശാന്തതയുടെ സംഗീതവും കാഴ്ചയുടെ നിറവും പ്രകൃതി നമ്മെ സ്പർശിക്കുന്ന പോലുള്ള ഒരു അനുഭവവും തേടിയാണ് യാത്രികർ ഇടുക്കിയിലേക്ക് എത്തുന്നത്. നീട്ടുന്നില്ല, നമുക്ക് അങ്ങനെ മനോഹരമായൊരു സ്ഥലത്തേക്ക് പോകാം. സ്ഥലം ഇടുക്കി ജില്ലയിലെ ചതുരംഗപ്പാറ.

ചെയ്യുമ്പോൾ തന്നെ ഇടുക്കിയുടെ കുളിർ അറിയാൻ തുടങ്ങും കേട്ടോ. നമുക്ക് ഇന്ന് പോകേണ്ടത് ഉടുമ്പൻചോല എന്ന ഗ്രാമത്തിലേക്കാണ്. അടിമാലി ആനച്ചാൽ വഴി രാജക്കാട് എന്ന പ്രദേശത്തൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ടൂറിസം ഡയറിയുടെ റൂട്ട് എടുക്കാം. ഇങ്ങനെ അടിമാലി ആനച്ചാൽ രാജക്കാട് വഴി കടന്നു പോകുമ്പോൾ ഇടുക്കി അതിൻ്റെ ദൃശ്യഭംഗി കൊണ്ട് നമ്മളെ മാടി വിളിക്കും. പക്ഷേ കവി റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ നമുക്ക് നിൽക്കാൻ സമയമില്ല. ചതുരംഗപ്പാറയാണ് നമ്മുടെ ലക്ഷ്യം. ഇതുകൂടാതെ നെടുങ്കണ്ടത്ത് നിന്ന് 20-25 കിലോമീറ്ററോളം സഞ്ചരിച്ചാലും നമ്മുടെ ചതുരംഗപ്പാറയിൽ എത്താം. പിന്നെ ഇങ്ങോട്ട് KSRTC യുടെ ടൂർ പാക്കേജും ഉണ്ട് കേട്ടോ.

0: ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ചതുരംഗപ്പാറ കവലയിലാണ് എത്തിയിരിക്കുന്നത്. ഉയരം കൂടുമ്പോൾ ചായയുടെ സ്വാദ് കൂടുമെന്ന് ലാലേട്ടൻ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ചതുരംഗപ്പാറ കവലയിലെ ഒരു കൊച്ചു കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ചതുരംഗപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകാം. മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പോലെ വലിയ റെസ്റ്റോറൻറ്റുകളൊന്നും ഇവിടെ കാണുന്നില്ല. എന്തായാലും 2 കിലോമീറ്ററോളം നമുക്ക് മുകളിലേക്ക് പോകണം.
1: പുൽത്തൈലത്തിൻ്റെ മണം ഇഷ്ടപ്പെടാത്തവരുണ്ടോ? കാണില്ല. ഇവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്രയിൽ പുൽമേടുകൾ തെരുവപ്പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ യാത്രയിൽ ഒപ്പം ചേർന്നുള്ള പല യാത്രികരും പുൽമേടുകളിൽ ചാഞ്ഞും ചെരിഞ്ഞും കിടന്നും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കേട്ട ചതുരംഗപ്പാറ തന്നെ മനോഹരമാണ്. അപ്പോൾ കാണുന്നത് അതിലേറെ ആയിരിക്കുമല്ലോ എന്ന തിടുക്കത്തിലാണ് ഞാൻ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ആ ഒപ്പം ഒരു കാര്യം കൂടി പറയാം. ഈ കയറ്റം നടന്നു കയറാ എന്ന് കരുതിയാൽ അതൊരല്പം പാടാകും എന്നത് മറക്കണ്ട. കവലയിൽ നിന്ന് മുകളിലേക്കുള്ള ഈ 2 കിലോമീറ്റർ ദൂരം ഒരല്പം പരീക്ഷണം നിറഞ്ഞ വഴിയാണ് കേട്ടോ. വണ്ടികളൊക്കെ ഈ കയറ്റത്തിലൂടെ കയറിപ്പോകുമ്പോഴുള്ള അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഈ ഗ്രാമം വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല, ഇടുക്കിക്കാരൻ്റെയും ഇഷ്ടഭൂമിയാണ് കേട്ടോ. തിരക്കുകൾ ഒഴിയുമ്പോൾ അല്പം കപ്പ പുഴുങ്ങിയതും, കപ്പ മാത്രമല്ല കേട്ടോ, ഇടുക്കിക്കാരുടെ സ്വന്തം ചേനയോ കാച്ചിലോ ഒപ്പം എരിവുള്ള കാന്താരിയും വറുത്ത മീനും കട്ടൻ കാപ്പിയും ഒക്കെയായി സൂര്യൻ ചതുരംഗപ്പാറയിൽ നിന്ന് പിൻവാങ്ങും മുൻപേ ശ്വാസമുള്ളിടത്തോളം ഓർത്തിരിക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ മനസ്സിൽ സൂക്ഷിക്കാൻ ഇടുക്കിക്കാരന് പ്രകൃതി നൽകിയ സമ്മാനം കൂടിയാണ് ഈ സ്വപ്നഭൂമി.

0: നമുക്ക് ഇവിടെ വെച്ച് രാജക്കാട് ചെമ്മണ്ണാർ സ്വദേശിയായ ശ്രീജിത്തിനെ കൂട്ടുകെട്ടിയിട്ടുണ്ട്. ശ്രീജിത്തിന് നമ്മോട് ചതുരംഗപ്പാറയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം.
1: ഞാൻ ശ്രീജിത്ത്, ഈ നാട്ടുകാരനാണേ. ഞങ്ങൾ ഫ്രണ്ട്സിക്കായിട്ട് ഒഴിവ് സമയങ്ങളിൽ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ ചതുരംഗപ്പാറ. ഇവിടെ കാറ്റു അടിച്ച് ആ കാറ്റാടികൾ കറങ്ങുന്നു കണ്ടുകൊണ്ടിരിക്കാൻ എന്നെ മനോഹരമാണെന്നറിയാവോ? ആ പാറ ഉണ്ടല്ലോ, ഇത് നോക്കി. ആ പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് പോയിരുന്ന് ആ തമിഴ്നാടിൻ്റെ വ്യൂവും കണ്ട് ഒരു വൈറ്റ് സമയങ്ങളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ താഴേ നിന്നൊരു ചൂട് കാറ്റടിച്ചു വരും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നൊരു തണുത്ത കാറ്റ് നമ്മൾ ദേഹത്തടിക്കും. അപ്പം നമ്മൾ ഈ കാറ്റാടിയൊക്കെ കറങ്ങുന്ന കണ്ടിരിക്കാൻ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. അതവിടെ വന്നിരുന്നവർക്ക് മാത്രം മനസ്സിലാകും. നിങ്ങളൊന്ന് കയറിപ്പോയിരുന്ന നോക്കി, അന്ന് നിങ്ങൾ പിന്നെ ഇന്നും ഇവിടെ വരും. അത്രയ്ക്ക് മനോഹരമാണ്. പക്ഷെ നേരത്തെ ഇത് ആർക്കും അറിയില്ലായിരുന്നു ഈ സ്ഥലത്തെ പറ്റി. ഇവിടെ വന്ന ഒരു പ്രാവശ്യം വന്നിട്ടുള്ളവരാണ് പിന്നെ എപ്പോഴും ഈ സ്ഥലം വരും. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതേ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നിങ്ങൾ നോക്കി. അവിടെ ടൂറിസ്റ്റുകൾ അധികവും വരാൻ തുടങ്ങിയതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് അത്. റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സ്ഥലം. അതിലും മനോഹരം. ഇത് ഇവിടെ വന്ന് അത് ആസ്വദിക്കണം, അല്ലാതെ അതിൻ്റെ ഇതറിയാൻ പറ്റില്ല. അത് വേറൊരു വൈബ് തന്നെ. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സമയം പോകുന്നതേ അറിയില്ല. കാറ്റും തമിഴ്നാടിൻ്റെ വ്യൂവും അതും കണ്ട് ഇവിടെ ഇരിക്കണം. അന്നേരം മറ്റേ സൂര്യൻ അങ്ങ് അസ്തമിച്ച് പോകുമ്പോഴത്തെ ഒരു വ്യൂ ഉണ്ട്. അത് ഇവിടെ വന്ന് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതൊക്കെ പറയണമെങ്കിൽ പണ്ട് ആ നിവിൻപോടി ആ സിനിമയെ പറഞ്ഞ പോലെ ചതുരംഗപ്പാറയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം ഒരു കാറ്റുണ്ട്. ആ താഴത്തെ ചൂടും മുകളിലത്തെ തണുപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നത് അതടിക്കണമെങ്കിൽ ഇത് ഇവിടെ വന്നിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ.

0: ഇത്രയും മനോഹരമായി ഈ സ്ഥലം ഈ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി. പിന്നെ നോക്കി, ആ പ്ലാസ്റ്റിക്കും വേസ്റ്റ് സാധനങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് അതിൻ്റെ മനോഹാരിത നശിപ്പിക്കും. ഇവിടെ വരുന്നവരോട് എനിക്ക് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, നമ്മൾ ഇത് ഈ സ്ഥലം നല്ല മനോഹരമായി തന്നെ സൂക്ഷിക്കണം. നമ്മൾ വരും തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കണം.
1: ശ്രീജിത്ത് പറഞ്ഞ പോലെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ഇടുക്കി നമ്മളെ എന്നും വിസ്മയിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവരാരും പ്ലാസ്റ്റിക് മാലിന്യം ഇവിടെ ഉപേക്ഷിക്കരുത്, പ്ലീസ്.

ചതുരംഗപ്പാറ വാനം തൊട്ടു തൊട്ടില്ല എന്ന തോന്നലിലൊരു മലയും അതിൻ്റെ തുഞ്ചത്ത് ചതുരംഗ ബോർഡിൻ്റെ പോലെ തോന്നിക്കുന്ന ഒരു പ്രദേശവുമാണ്. പഞ്ചപാണ്ഡവരുടെ വനവാസ സമയത്ത് ചതുരംഗം കളിച്ച ഇടം, മലമുകളിൽ ചതുരംഗ ബോർഡിൻ്റെ രൂപത്തിൽ പരന്ന പാറകളുള്ളയിടം, നാലുദിക്കിലേക്കും പരന്ന കാഴ്ച പകരുന്ന ഇടം, ഓ എത്രയോ അർത്ഥങ്ങൾ പകരുന്നതാണെന്നോ ചതുരംഗപ്പാറ എന്ന പേര്. ഇവിടെ എത്തിയാൽ ആദ്യം നമ്മെ തൊട്ട് സ്വാഗതം ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇവിടുത്തെ കാറ്റ്. തമിഴ്നാട് കേരള അതിർത്തിയിലായതുകൊണ്ട് വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് ചതുരംഗപ്പാറ നമുക്ക് സമ്മാനിക്കുന്നത്. സമതലത്തിലെ പോലല്ല കേട്ടോ ഇവിടുത്തെ കാറ്റ്. കാറ്റിനല്പ ശക്തി കൂടും ചിലപ്പോൾ. കാറ്റ് നമ്മളെ ശക്തമായിട്ട് പിടിച്ചു വലിക്കുന്ന പോലെ തോന്നും. എനിക്ക് തോന്നിയ കാര്യമാണേ, തമിഴ്നാട്ടിലടിക്കുന്ന കാറ്റ് നമ്മുടെ കേരളത്തിലെ മലയിടുക്കുകളിൽ സമ്മർദ്ദം കൂടുന്നത് കൊണ്ടാണ് അത്ര ഇവിടുത്തെ കാറ്റിന് ശക്തി കൂടുന്നത്. കാറ്റാടിയന്ത്രങ്ങളെ കാണാൻ ഇനി രാമക്കൽ വേട് വരെ പോകണോ? ഇവിടെയും കാണാം. ചതുരംഗപ്പാറയിലെ ഭീമാകാരങ്ങളായ കാറ്റാടിയന്ത്രങ്ങളെ കണ്ടാൽ നമ്മൾ ഈ ചിലപ്പോൾ ചില വസ്തുക്കളുടെ വലിപ്പം വിവരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണു പോലും വിടർന്നു പോകില്ലേ? അതുപോലെ ഇവിടുത്തെ കാറ്റാടിയന്ത്രങ്ങളെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. ഈ കാറ്റാടിയന്ത്രങ്ങൾ എന്നെ പഴയ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അതും കൂടി ഇപ്പോൾ നിങ്ങളോട് പറയാം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കയ്യിൽ കാറ്റാടിയുമായി ഓടിത്തീർത്ത വഴികൾ എത്രയായിരുന്നല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓല കൊണ്ടും മുരിക്കിൻകായയുടെ തൊണ്ടുകൊണ്ടും നമ്മൾ പറത്തിയ കാറ്റാടികൾ. ഈ കാറ്റാടിയന്ത്രങ്ങളെ നമ്മുടെ പഴയ കാറ്റാടികൾ കണ്ടാൽ പൊട്ടിക്കരയും. അതിരിക്കട്ടെ, ദൂരെ നിന്ന് ആകാശം മുട്ടിക്കറങ്ങുന്ന ഇവയുടെ വലിപ്പം നമുക്ക് യഥാർത്ഥത്തിലൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരിക്കും ഇതിലെ കാറ്റാടിയന്ത്രത്തിൻ്റെ ഏതോ ഒരെണ്ണത്തിൻ്റെ ചില ഇതളുകൾ ഇവിടെ കിടപ്പുണ്ട്. ഓരോ ലീഫും എത്രയോ നീളത്തിലും വീതിയിലുമാണെന്ന് അടർന്നു കിടക്കുന്ന ഈ ലീഫ് നേരിട്ട് കണ്ടാലേ മനസ്സിലാകും. വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്താണെന്നോ, ഈ സ്വർഗത്തിൽ മണ്ണിൻ്റെ മണം അറിയുന്ന ഒരിടമുണ്ടെങ്കിൽ കാറ്റിനൊപ്പം പറക്കാൻ നമ്മുടെ കൈയൊന്ന് തെല്ലുയർത്തിയാൽ മതിയെന്ന് തോന്നുന്ന ഒരിടമുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ ആ ഇങ്ങനെ ആയിരിക്കും എന്ന് മനസ്സ് മന്ത്രിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ അതാണ് കേട്ടോ നമ്മുടെ ചതുരംഗപ്പാറ.

0: ഈ കൊച്ചു വരമ്പ് പോലെ ഇതിലുള്ള ഒരു വഴിയിലൂടെ ഞാൻ അല്പം പേടിച്ചാ കയറുന്നത്. ഒരു കൊച്ചു പാറ, അതിന് മുകളിൽ നിന്ന് കാണുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്. അവിടെയുള്ള കൃഷിസ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. തവിട്ടും ചുവപ്പും പച്ചയുമൊക്കെ പല നിറങ്ങളുള്ള പാടങ്ങൾ പോലെ. തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളുടെ മനോഹാരിത ഒന്ന് വേറെ തന്നെയാണ്. തേനി ജില്ലയിലെ ബോഡിനായ്ക്കന്നൂർ, കമ്പം, തേവാരം, ഉത്തമപാളയം, ചിന്നമന്നൂർ, വൈഗ, ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു നേർക്കാഴ്ച തന്നെയാണ് കേട്ടോ ചതുരംഗപ്പാറയിൽ നിന്ന് നമ്മൾ കാണുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെയും പുൽമേടുകളുടെയും ഭംഗിയും നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് കാണാം. മലമുകളിൽ നിന്നും താഴെ ദൂരേക്ക് നോക്കുമ്പോൾ വിവിധ നിറങ്ങളിലുള്ള ചെസ് ബോർഡ് പോലെ തമിഴ്നാട്. പിന്നെ ഒരു കാര്യമുണ്ട്, വൈകുന്നേരവും രാവിലെയുമാണ് ഇവിടുത്തെ കാഴ്ചകൾക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉദയാസ്തമന കാഴ്ചകൾ ദർശിക്കുവാനായി എത്രമാത്രം ടൂറിസ്റ്റുകളാണ് എത്തുന്നത്. ചതുരംഗപ്പാറയിലെത്തിയാൽ ഇവിടെ നിന്ന് ഇടുക്കിയിലെ കൊച്ചു കൊച്ചു വ്യൂ പോയിന്റിലേക്കും പോകാമെന്ന് നാട്ടുകാർ പറഞ്ഞു. രാജാപാറ, കള്ളിപ്പാറ തുടങ്ങി പുറത്താരും അറിയാത്ത കാഴ്ചകളുടെ കലവറയുണ്ടത്രേ ഇവിടെ. നമ്മൾ ചതുരംഗപ്പാറ വ്യൂ പോയിന്റിലേക്ക് കടന്നപ്പം ടൂറിസം ഡയറിക്ക് കൂട്ടായി എത്തിയ ട്രക്കിംഗ് ജീപ്പ് ഡ്രൈവർ പ്രസാദ് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് അതും കൂടി കേൾക്കാം.
1: എന്റെ പേര് പ്രസാദ്, ഞാൻ ജീപ്പ് ട്രക്കിംഗ് ഡ്രൈവറാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചതുരംഗപ്പാറയെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ചതുരംഗപ്പാറയുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

0: നല്ല വ്യൂ ഉള്ള ഏരിയയാണ്. അതുപോലെ തന്നെ വൈദ്യുതി, കാറ്റാടി വൈദ്യുതി പദ്ധതികൾ നമുക്കവിടെ വന്നാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൺറൈസ് സൺസെറ്റ് എല്ലാം നമുക്ക് നല്ലോണം അവിടെ നിന്ന് കാഴ്ചയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ നല്ല പച്ചപ്പുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ ഈ ചതുരംഗപ്പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കയറിയാൽ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാകുന്നൊരു പച്ചപ്പുള്ള ഏരിയയാണ്. അതൊക്കെയാണ് ഈ ചതുരംഗപ്പാറയിലെ ഒരു പ്രത്യേകത.
1: അപ്പോൾ നിങ്ങൾക്ക് പച്ച പുതച്ച പുലിമേട്ടിൽ അല്പം കാറ്റേറ്റ് ശാന്തമായിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, കാറ്റാടി യന്ത്രങ്ങളുടെ ചിറകുകൾ കറങ്ങുന്നതുപോലെ തിരക്കുള്ള ഈ സമയത്ത് അല്പനേരം ഉയരത്തിലിരുന്ന് താഴ്ചയുടെ ഭംഗിയൊന്ന് നുകരണമെങ്കിൽ, ആളുകളുടെ തിക്കും തിരക്കിലും വീർപ്പുമുട്ടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു അല്പമകന്ന് കുളിരുന്ന സ്വപ്നങ്ങൾക്കൊപ്പം പറക്കണമെങ്കിൽ വരൂ ഇടുക്കി ജില്ലയിലെ ചതുരംഗപ്പാറയിലേക്ക്. ഈ യാത്രയിൽ ഒപ്പം കൂടിയ എല്ലാവരോടും ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നാളത്തെ തലമുറയ്ക്കും ആസ്വദിക്കാനുള്ളതാണ്. നമ്മുടെ ആസ്വാദനങ്ങൾ അവയെ ഇല്ലാതാക്കിക്കൊണ്ടാവല്ലേ. പ്രകൃതി അതിൻ്റെ സൗന്ദര്യം അല്പം പോലും കളയാതെ നമ്മുടെ കാഴ്ചകൾക്ക് വിരുന്നു പകരട്ടെ. ഇടുക്കിയിലെ മറ്റൊരു മനോഹര സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ ഒത്തുചേരാം. ഇതുവരെ ടൂറിസം ഡയറിയിൽ നിങ്ങളോടൊപ്പം സഞ്ചരിച്ചത് ഹരിപ്രിയ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്.

0: ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ಕಾಳಿದಾಸ ಮಾಧುರಿ ರಘುವಂಶತ್ತಿಲೂಡೆ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: ദിലീപന്റെ വർണ്ണന കാളിദാസൻ തുടരുന്നു. നേരിൽ കാണുന്ന ബാഹ്യാകാരമാണ് വ്യൂഢോരസ്കഹ എന്ന് തുടങ്ങുന്ന കഴിഞ്ഞ ശ്ലോകത്തിൽ വിവരിച്ചത്. ഈ ശ്ലോകത്തിൽ മഹത്വം ഭാവനയിൽ കാണുകയാണ് കവി. ഭൂമിയുടെ മധ്യത്തിൽ എല്ലാത്തിനും കേന്ദ്രമായി നിലകൊള്ളുന്ന മഹാമേരുവിനെപ്പോലെയാണത്രേ ദിലീപ നിർബന്ധം.

ആകാരത്തിലും പ്രഭാവത്തിലും മഹാമേരുവിനെപ്പോലെയാണ് ദിലീപൻ. സർവ അതിരിക്ത സാരനാണ് രാജാവ്. സാരം ബലം, സമസ്ത ഭൂതങ്ങളെക്കാൾ ബലമേറും രാജാവിന്. അഷ്ടദിക്പാലകരുടെയും ബലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് രാജാവ്. ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും ബലം രാജാവിനുണ്ടെന്ന് സുവിദിതം. മഹാമേരുവും അങ്ങനെ തന്നെ. സർവാതിരിക്ത സാരത സുമേരുവിനുണ്ട്. സർവതേജോഭിഭാവിയാണ് രാജാവ്. അഭിഭവിപ്പിക്കുക, കീഴ്പ്പെടുത്തുക. ചരവും അചരവുമായ എല്ലാ തേജ

രാജസുകളെയും ദിലീപൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. രാജാവിലും കഴിഞ്ഞൊരു തേജസ് വേറെയില്ല. സ്വർണമയമാണ് സുമേരു. അതുകൊണ്ട് രാജാവിനെ പോലെ സർവതേജോഭിഭാവിയാണ് മഹാമേരുവും. സർവരിലും ഉന്നതനാണ് രാജാവ്, അതുപോലെ തന്നെ സുമേരുപർവ്വതവും. സർവരിലും കവിഞ്ഞ ശക്തിയും തേജസ്സും ഔന്നത്യവുമുള്ള ദിലീപ മഹാരാജാവ് സുമേരുപർവ്വതം പോലെ ഭൂമണ്ഡലത്തെ അടക്കി വാണു. ആകാരത്തെയും ആന്തരിക ഭാവത്തെയും സമന്വയിപ്പിക്കുന്ന മനോഹരമായൊരു ശ്ലോകമാണ്

0: ആകാരത്തിനൊത്ത് ദൃഢബദ്ധമായ ബുദ്ധി, ബുദ്ധിക്കൊത്ത പഠിപ്പ്, സർവശാസ്ത്ര അഭ്യസനവും ആഗമത്തിൽപ്പെടുന്നു. പഠിപ്പിനൊത്ത പ്രവർത്തനങ്ങൾ, സമാരംഭങ്ങൾ, ആരംഭത്തിനനുരൂപമായ ഫലപ്രാപ്തി. വ്യൂഢോരസ്ക എന്ന് തുടങ്ങുന്ന മൂന്ന് ശ്ലോകങ്ങൾക്കും ഒന്നിച്ച് അർത്ഥം കാണണം. പുറംകാഴ്ച മുതൽ പ്രവർത്തനം വരെ എല്ലാത്തിലുമുള്ള സമഗ്രതയും സാഫല്യവുമാണ് ദിലീപൻ്റെ സവിശേഷത. ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ് ദിലീപൻ്റെ വ്യതിരിക്തമായ വ്യക്തിത്വം.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ കേൾക്കാം. കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ. പാറേമാവ് ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരണ്യ ആർ സംസാരിക്കുന്നു. ഇന്ന് 7:35 ആരോഗ്യവേദിയിൽ.

ഇന്ന് മലയാള ചലച്ചിത്രഗാന പരിപാടി 8 മണിക്ക് പുത്തൻ പാട്ടുകളിലും 9:30 മലയാള ചലച്ചിത്രഗാന പരിപാടിയിലും കേൾക്കാം. ഇന്ന് 9:30 ശ്രോതാക്കൾ കടലിനെ കുറിച്ചുള്ള ഗാനങ്ങൾ കേൾക്കും. ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ട തമിഴ് ഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടോ? ആർക്കെങ്കിലും പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടോ? ആശംസകൾ നേരണമെന്നുണ്ടോ? ഇന്ന് രാത്രി 10 മണിക്ക് ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിൽ ഇഷ്ട ഗാനങ്ങൾ ആവശ്യപ്പെടാൻ 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഇന്ന് രാത്രി 10 മണിക്ക് ഇസൈ തെൻട്രലിൽ ശ്രോതാക്കൾ ഇഷ്ടപ്പെട്ട തമിഴ് ചലച്ചിത്രഗാന പരിപാടി ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. 8281200715 എന്ന നമ്പർ.

പ്രിയ ശ്രോതാക്കളെ, നിയമവിധി പരാതികൾക്ക് മറുപടിയിൽ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും പരാതികൾ എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരമുണ്ടാക്കുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200055. ഇമെയിൽ വിലാസം AIR ദേവി

@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടികളുടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും ഒരിക്കൽ കൂടി പറയാം. വാട്സപ്പ് നമ്പർ 8281200715, ഇമെയിൽ വിലാസം aardevikulam@gmail.com. കൂടാതെ കത്തുകൾ അയക്കേണ്ട വിലാസം നിയമവീഥി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം 685613.

മഴക്കാലമാണല്ലോ. ഇന്ന് മൂന്നാറിലും പരിസര പ്രദേശത്തുമുള്ള കാലാവസ്ഥ അറിയിക്കും. മൂന്നാർ രേഖപ്പെടുത്തിയ കൂടിയ താപനില 19 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായ ആകാശമാണ് കാണപ്പെട്ടത്. കുറച്ച് തവണ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്.

0: त्रयोविंशतिदिनाङ्कादारभ्य अगस्ट् मासस्य त्रयोदशदिनाङ्कं यावत् प्रचलिष्यति। सामाजिकसञ्जालीयतन्त्रांशे सूचयन् श्रीमेघवालः अवदत् यत् अस्मिन्नवसरे आगामि सत्रे प्रस्तुतीकरणाय निर्धारितानां प्रमुखाणां वैधानिककार्याणां सूक्ष्मा समीक्षा विहिता। सहैव सत्रस्य सुचारुसञ्चालनाय सम्बन्धितेभ्यः अधिकारिभ्यः आवश्यकाः दिशानिर्देशाः अपि प्रदिष्टाः। वाणिज्योद्योगमन्त्रिणा पीयूषगोयलेन अद्य नवदिल्ल्यां राष्ट्रियोत्पादकतापरिषदः उद्योगप्रोत्साहनविभागस्य आन्तरिकव्यापारविभागस्य वाणिज्यविभागस्य च अधिकारिभिः सह समीक्षासभायाः अध्यक्षता कृता। सामाजिकान्तर्जालीये पटले श्रीगोयलः अवदत् यत् अन्तर्विभागीयसहयोगस्य परिष्कारे, संस्थागतक्षमतानां सुदृढीकरणे, उत्पादकता सेवावितरणस्य च वर्धनाय, सर्वोत्तमपद्धतीनां स्वीकरणे च चर्चा केन्द्रिता आसीत्। मन्त्रिणा अधिक एकीकृतस्य दक्ष भविष्यस्य कृते सज्जतायाः प्रशासनिकसंरचनायाः निर्माणस्य लक्ष्ययुतानाम् उपक्रमाणामपि समीक्षा कृता। भारतर्तु विभागेन अद्य उत्तराखण्डे पृथक् पृथक् स्थानेषु अतितः प्रचण्डवृष्टेः पूर्वानुमानं कृतमस्ति। आगामिदिनद्वयोः हरियाणायां, हिमाचलप्रदेशे, उत्तरप्रदेशे, बिहारे, पश्चिमबङ्गस्य उपहिमालयीयक्षेत्रेषु, सिक्किमे, ईशान्यभारते, देशस्य उत्तरभागेषु च प्रचण्डतः अतिवृष्टिः भवितुमर्हति इति विभागेन उक्तम्। आकाशवाण्या सह वार्तालापं कुर्वन् आईएमडी इत्यस्य वैज्ञानिकः डॉक्टर शशिकान्तः अवदत् यत् अद्य श्वः च दिल्ली एनसीआर क्षेत्रस्य कृते कापि पूर्वसूचना नास्ति। फीफा विश्वकप क्रीडायाम् अमेरिका देशस्य बोस्टन नगरे प्रथमायां प्रागुपान्त्य क्रीडायां फ्रांस देशेन मोरोक्को देशः 2-0 इत्यंकैः पराजित्य उपान्त्यचक्रीय क्रीडायां प्रविष्टम्। अद्य रात्रौ द्वितीयायां प्रागुपान्त्य क्रीडायां स्पेन देशः बेल्जियम देशं सम्मुखीकरिष्यति इति वार्ताः।
1: अल्पसमयतनुल्लिल प्रादेशिक वार्ताः।
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
3: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാം.

0: പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി കൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാനാവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തിരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാഴക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട്

0: അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാൻ ആവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 106200 രൂപയും ഗ്രാമിന് 13275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ജനപ്പെരുപ്പവും മാറുന്ന ലോകവും അറിയേണ്ട കാര്യങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. ജൂലൈ 11 ശനിയാഴ്ച വീണ്ടും ഒരു ലോക ജനസംഖ്യാ ദിനം കടന്നുവരുമ്പോൾ ആഗോള സമൂഹം ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ജനപ്പെരുപ്പം രാജ്യങ്ങൾക്ക് കരുത്തോ അതോ കടുത്ത ബാധ്യതയോ? ഈ ജനസംഖ്യാ ദിനത്തിൽ മനുഷ്യരാശിയുടെ വളർച്ച സൃഷ്ടിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും അതുയർത്തുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ ആഴത്തിൽ വിലയിരുത്തുകയാണ്. ഗൌരവമേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കുമാണ് ഈ ദിനം വഴിയൊരുക്കുന്നത്. അമിത ജനസംഖ്യ, സുസ്ഥിര വികസനം, കുടുംബക്ഷേമം, മാതൃ ശിശു ആരോഗ്യം, ലിംഗസമത്വം എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്ന ജനസംഖ്യാ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുവതലമുറയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, സ്വന്തമായൊരു കുടുംബം രൂപീകരിക്കാനുള്ള അവകാശം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പ്രമേയം അടിവരയിടുന്നത്. 73 രാജ്യങ്ങളിലെ 100,000+ യുവാക്കൾക്കിടയിൽ നടത്തിയ ഡെമോഗ്രാഫിക് ഫ്യൂച്ചേഴ്സ് സർവേയുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ പങ്കാളിത്തം, ജീവിത ലക്ഷ്യങ്ങൾ, പ്രത്യുൽപാദനപരമായ ആഗ്രഹങ്ങൾ എന്നിവയാണ് ഈ സർവേയിലൂടെ പ്രധാനമായും വിലയിരുത്തിയത്. 1989 ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയായ UNDP ഭരണസമിതിയാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 5 ബില്യൺ പിന്നിട്ടതിനെ തുടർന്നാണ് ഈ ദിനത്തിന് തുടക്കമായത്. ഈ ദിവസം ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടുകയും ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. 5 ബില്യൺ തികഞ്ഞ ദിനം ജനങ്ങളിലുണ്ടാക്കിയ അവബോധം കണക്കിലെടുത്ത് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1990 ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രമേയത്തിലൂടെ ഈ ദിനാചരണത്തിന് ഔദ്യോഗികമായി അനുമതി നൽകി. തുടർന്ന് 1990 ജൂലൈ 11 മുതൽ ലോകത്തിലെ 90-ലധികം രാജ്യങ്ങളിൽ ജനസംഖ്യാ ദിനം വിപുലമായി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോക ജനസംഖ്യ 8 ബില്യണിലധികമായി ഉയർന്നിരിക്കുകയാണ്. 2022 നവംബറിലാണ് ലോക ജനസംഖ്യ 800 കോടി തികച്ചത്. നിലവിൽ ഏകദേശം 830 കോടി പിന്നിട്ടു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 145 കോടിയിലധികം. ഇത് ലോക ജനസംഖ്യയുടെ 17.79% വരും. രണ്ടാമത് ചൈനയും ഏകദേശം 141 കോടി

0: മൂന്നാമത് അമേരിക്കയാണ്, 34.9 കോടി. നമ്മുടെ രാജ്യത്ത് കോവിഡിനെ തുടർന്ന് വൈകിയ ജനസംഖ്യാ കണക്കെടുപ്പ് ഇപ്പോൾ ആദ്യമായും പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് രാജ്യം പുതുക്കുന്നത്. നിലവിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് പ്രതിവർഷം 0.85% അതായത് ഓരോ വർഷവും ഏകദേശം 7 കോടിയോളം ആളുകൾ ലോക ജനസംഖ്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ആസൂത്രിതമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ 2037 ലോക ജനസംഖ്യ 900 കോടിയിൽ എത്തിയേക്കാം. ജനസംഖ്യയുടെ വളർച്ചയോടൊപ്പം ഭക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്നത് തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം വനനശീകരണത്തിനും വായുജല മലിനീകരണത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനവും കൂടുതൽ രൂക്ഷമാകുകയാണ്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്ക് സേവനങ്ങളുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കും. ഇത് സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ജനസംഖ്യാ ആസൂത്രണം ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, യുവജനങ്ങളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. ലോക ജനസംഖ്യയിലെ വളർച്ചയും സ്ത്രീ വിദ്യാഭ്യാസവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ കൂടുതൽ കുട്ടികൾ എന്നതിനേക്കാൾ ഉള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമോ ജീവിത സൗകര്യങ്ങളോ നൽകുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഓരോ കുടുംബത്തിനും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്വമേധയാ തീരുമാനമെടുക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും അവസരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരുകളും സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, റാലികൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ ശക്തിയാണ്. എന്നാൽ ആ ശക്തി ക്രിയാത്മകമാകണമെങ്കിൽ ആ ജനവിഭാഗത്തിന് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുകയും സമതുലിതമായ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ലോക ജനസംഖ്യാ ദിനം ജനസംഖ്യയുടെ എണ്ണം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സുപ്രധാന ദിനം കൂടിയാണ്. അടുത്ത 50-60 വർഷത്തേക്ക് ലോക ജനസംഖ്യ തുടർച്ചയായി വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2080കളുടെ മധ്യത്തോടെ ഇത് ഏകദേശം 1030 കോടി എന്ന പരമാവധി നിരക്കിലെത്തും. അതിനുശേഷം ജനസംഖ്യ ക്രമേണ കുറയാൻ തുടങ്ങുകയും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 1020 കോടിയായി ചുരുങ്ങുകയും ചെയ്യും. നിലവിൽ ലോക ജനസംഖ്യയുടെ 1/4 ആളുകളും താമസിക്കുന്നത് ജനസംഖ്യാ വളർച്ച ഇതിനകം തന്നെ അതിന്റെ പരമാവധിയിലെത്തിക്കഴിഞ്ഞ രാജ്യങ്ങളിലാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ ജനന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർദൈർഘ്യം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 73.3 വർഷമായിരുന്ന ആയുർദൈർഘ്യം 2054 ആകുമ്പോഴേക്കും 77.4 ആയി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഫലമായി 2030കളുടെ മധ്യത്തോടെ തന്നെ 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം ശിശുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്ന് UN രേഖകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ചില രാജ്യങ്ങളിൽ ജനന നിരക്ക് ഇപ്പോഴും താഴോട്ട് വന്നിട്ടില്ല. ഉയർന്ന ജനന നിരക്കുള്ള ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ദരിദ്ര രാഷ്ട്രങ്ങളാണ് എന്നതാണ് കൗതുകകരമായ വസ്തുത. അതിനാൽ തന്നെ ആഗോള ജനസംഖ്യാ വളർച്ചയുടെ ഭൂരിഭാഗവും ഇന്ന് ലോകത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ദൃശ്യമാകുന്നത്. ഇവയിൽ വലിയൊരു പങ്കും സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ ജനസംഖ്യയിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2054 ആകുമ്പോഴേക്കും ഇവിടുത്തെ ജനസംഖ്യ 79% വരെ ഉയർന്ന് ഏകദേശം 220 കോടിയിൽ എത്തിച്ചേരുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ചൈനയിൽ 2024നും 2054നും ഇടയിൽ ജനസംഖ്യയിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ വെറും ഭാരമല്ല, മറിച്ച് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സമ്പത്തുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ് അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്നത് ആ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ തൊഴിലവസരങ്ങൾ, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെ മാത്രമേ ഈ ജനസംഖ്യാപരമായ അനുകൂലാവസ്ഥയെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. കൃഷി, വ്യവസായം, ഐടി, നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. ജനസംഖ്യ കൂടുമ്പോൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആവശ്യകതയും വർദ്ധിക്കുന്നു. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു വിപണി സൃഷ്ടിക്കും. ഭീമമായ ജനസംഖ്യയാണ് ലോകവിപണിയിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇത്രയധികം മുൻതൂക്കം നൽകുന്നത്. ഇത് ആഭ്യന്തര വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപങ്ങൾ വൻതോതിൽ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കുന്നു. ബോധവൽക്കരണങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഫലമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ രാജ്യത്തെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കാതെ ഒരു നിശ്ചിത ഘട്ടത്തിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ മേഖലകളെ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ വൈവിധ്യമാർന്ന കഴിവുകളുള്ള മനുഷ്യ വിഭവശേഷി അനിവാര്യമാണ്. മനുഷ്യരെ വെറും ജനസംഖ്യയായി കാണുന്നതിന് പകരം ഉൽപാദനക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയായി അവരെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ ജനങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ അറിവിലും ആരോഗ്യത്തിലും ഉൽപാദനക്ഷമതയിലുമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ നൈപുണ്യവും നൽകി ജനങ്ങളെ ശാക്തീകരിക്കുമ്പോൾ ജനസംഖ്യ വെറുമൊരു അക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി മാറുന്നു. ജനപ്പെരുപ്പം നിയന്ത്രിക്കുകയും ലഭ്യമായ വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യം യഥാർത്ഥ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
2: വയനും വേടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: മനുഷ്യജന്മം അലസമായി സമയം പാഴാക്കാനുള്ളതല്ല. സൂര്യനെപ്പോലെ ജ്വലിച്ച് പ്രകാശം പരത്തി കർമ്മനിരതമാകാനുള്ളതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന കടുത്ത പ്രതിസന്ധികളാണ് ഒരുപക്ഷെ ഭാവി പ്രവർത്തനത്തിനും ജീവിതത്തിനും കൂടുതൽ കരുത്തേകുന്നത്. കൂരിരുട്ടിൽ നക്ഷത്രങ്ങളുടെ നേരിയ പ്രകാശമുണ്ട്. മഹാസമുദ്രത്തിൽ അങ്ങിങ്ങ് ചെറിയ ദ്വീപുകളുണ്ട്. അതുപോലെ ഏത് മഹാവിപത്തിലും ആശ്വാസം പകരുന്ന എന്തെങ്കിലും ഒന്നുണ്ടാകും എന്ന് കരുതുക. ജീവിതമെന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ഇവ രണ്ടിലും ചലിക്കാത്ത മനസ്സുണ്ടാവുകയാണ് മുഖ്യം. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി ഡോക്ടർ രശ്മിക പി കെ സംസാരിക്കുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ജൈവ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാലും ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് സമീകൃത ആഹാരം അനിവാര്യമാണ്. ആ സമീകൃത ആഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പച്ചക്കറികൾ. പച്ചക്കറികളിൽ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിന്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇലക്കറികൾ, ക്യാരറ്റ്, മത്തൻ, തക്കാളി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നെല്ലിക്ക, തക്കാളി, ക്യാപ്സിക്കം എന്നിവയിലെ വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ ഇരുമ്പും ഫോളിക് ആസിഡും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രക്തക്കുറവ് തടയാൻ സഹായിക്കുന്നു. പച്ചക്കറികളിലെ നാരുകൾ ദഹനം സുഗമമാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. കൂടാതെ പ്രമേഹം, ഹൃദ്രോഗം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും പച്ചക്കറികൾ സഹായകമാണ്. ഒരു വ്യക്തി ദിവസവും കുറഞ്ഞത് 300 ഗ്രാം പച്ചക്കറികളെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. വിവിധ നിറങ്ങളിലുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങൾ കൂടുതൽ ലഭിക്കും. കഴിയുന്നത്ര നമ്മുടെ വീട്ടുവളപ്പിൽ വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി ചെയ്യാനും അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കണം. ഇത് ആരോഗ്യവും സാമ്പത്തിക ലാഭവും ഒരുപോലെ ഉറപ്പാക്കും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണത്തലികയിൽ ആവശ്യത്തിന് പച്ചക്കറികൾ ഉൾപ്പെടുത്താം. ആരോഗ്യകരമായ ജീവിതത്തിനും രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹത്തിനും ഇത് വലിയൊരു ചുവടുവയ്പ്പായിരിക്കും. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇനത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷിയിൽ താൽപ്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യകാലത്ത് ചെടികളൊക്കെ നശിച്ചുപോയെന്ന് വരാം, രോഗം ബാധിച്ച് മുരടിച്ചുപോയെന്ന് വരാം. എന്നാൽ ഇതൊന്നും അതിജീവിക്കാനാവാതെ കൃഷി മതിയാക്കുന്നവർ ധാരാളം. പക്ഷേ ഇതെല്ലാം അതിജീവിച്ചാലോ? വിളവ് വേണ്ടത്ര കിട്ടുകയില്ല. കൃഷി ഒരു വരുമാന മാർഗമാക്കാൻ നോക്കുന്നവർക്ക് അത് വേണ്ടത്ര പച്ചപിടിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങും. ഇതിനൊക്കെ പരിഹാരമാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങൾ. ഉൽപാദന ശേഷി കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കാനും രോഗകീടബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും സങ്കര ഇനങ്ങൾക്ക് കഴിയും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി പറഞ്ഞു തരികയാണ് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രശ്മിക പി കെ.
2: കേരളീയരുടെ ഭക്ഷണരീതിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പച്ചക്കറിയാണ് പാവൽ. ഫലങ്ങൾക്ക് ഒട്ടേറെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇത് പ്രമേഹം, ആസ്മ, രക്തസംബന്ധമായ രോഗങ്ങൾ, സന്ധിവാതം എന്നിവയ്ക്കുള്ള ചികിത്സയിൽ ഉപയോഗിക്കുന്നു. ജീവകങ്ങളായ എ, ബി, സി എന്നിവയും പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ പാവലൊരു മികച്ച പോഷകാഹാരമാണ്. 100 ഇനങ്ങൾ പാവലിലുണ്ട്. ഇടത്തരം വലുപ്പവും ധാരാളം മുള്ളുകളുമുള്ള ഇളം പച്ച നിറത്തെ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പാവൽ ഇനങ്ങൾക്കാണ് കേരളീയർക്ക് കൂടുതൽ പ്രിയം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള പ്രജനി, പ്രഗതി എന്ന 2 മികച്ച ഹൈബ്രിഡ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സങ്കര ഇനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹൈബ്രിഡ് വിത്തുകളോടാണ് താല്പര്യം. കേരള കാർഷിക സർവകലാശാലയിൽ ഗൈനീഷ്യ സാങ്കേതിക വിദ്യ, അതായത് പെൺപൂക്കൾ മാത്രം ഉണ്ടാകുന്ന ചെടികളുടെ പ്രജനനം, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാവലിൽ പുറത്തിറക്കിയ സങ്കരീനങ്ങളാണ് പ്രജനിയും പ്രഗതിയും. ആകർഷകമായ മുള്ളുകളോടുകൂടി പച്ച നിറത്തിലുള്ള കായകൾ ഉണ്ടാകുന്ന പ്രജനിയിലും ഇളം പച്ച നിറത്തിൽ രൂപവർണമുള്ള പ്രഗതിയിലും പെൺപുഷ്പങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. ഇവ വിപണിയിൽ ലഭ്യമായ ഹൈബ്രിഡിനേക്കാൾ ഉയർന്ന വിളവും ഗുണനിലവാരവും കാണിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ആഗിരണം ചെയ്യുവാൻ കഴിയുന്ന ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള വെള്ളരി വർഗ വിളയാണ് പാവൽ. സാധാരണ പാവൽ ഇനങ്ങളെക്കാൾ ഇരട്ടിയോളം ഇരുമ്പിന്റെ അംശം പ്രജനിയിലും പ്രഗതിയിലും അടങ്ങിയിട്ടുണ്ട്. വളരെ പോഷക മൂല്യമുള്ള ഹൈബ്രിഡുകളാണ് ഇവ. 1 പ്രജനി 30.8 ടൺ വിളവും പ്രഗതി 37.3 ടൺ വിളവുമാണ് നൽകുന്നത്. ഇവ കൃഷി ചെയ്യുക വഴി കർഷക തോട്ടങ്ങളിൽ സമൃദ്ധമായ വിളവെടുക്കാം. ഈ സങ്കരീനങ്ങളിൽ നേരത്തെ വിളവെടുക്കാമെന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായാണ് പാവലിൽ ഗൈനീഷ്യ സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച് ഉപയോഗിക്കുന്നത്. സങ്കരീനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രജനിക്ക് പച്ച നിറത്തിലുള്ള കായകളാണ്. ശരാശരി കായ

കായയുടെ നീളം 22 സെന്റിമീറ്റർ വരും. കായയുടെ ഭാരം 197 ഗ്രാം ആണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 48 കായകൾ ലഭിക്കുകയും ഏകദേശം 7.9 കിലോഗ്രാം വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെക്ടറിന് ശരാശരി 30.8 ടൺ വിളവാണ് ഈ സങ്കരയിനത്തിന്റെ ഉൽപാദനശേഷി. പ്രകൃതിക്ക് ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നത്. ശരാശരി കായയുടെ നീളം 23 സെന്റിമീറ്ററും കായയുടെ തൂക്കം 205 ഗ്രാമുമാണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 42 കായകൾ ലഭിക്കുകയും ഏകദേശം 8 കിലോഗ്രാം വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഹെക്ടറിന് 37.3 ടൺ വരെ വിളവാണ് ലഭിക്കുന്നത്. ഇനി കൃഷിരീതിയെ കുറിച്ച് നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. ജനുവരി മുതൽ മാർച്ച് വരെയും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയും കൃഷിക്ക് അനുയോജ്യമായ സമയമാണ്. മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ ആദ്യ മഴയ്ക്ക് ശേഷം മെയ് ജൂൺ മാസങ്ങളിൽ കൃഷി ആരംഭിക്കാവുന്നതാണ്. ഒരു ഹെക്ടറിന് 5 മുതൽ 6 കിലോ വിത്ത് ആവശ്യമായിട്ട് വരും. ഇത് രണ്ട് വരികൾ തമ്മിൽ 2 മീറ്റർ അകലത്തിലും വരിയിലെ 2 ചെടികൾ തമ്മിൽ 2 മീറ്റർ അകലവും കൊടുത്താണ് നടേണ്ടത്. വിത്ത് 150 PPM ഗാഠതയുള്ള പൊട്ടാസ്യം നൈട്രേറ്റ് ലായനിയിൽ 1:10 അനുപാതത്തിൽ 3 മണിക്കൂർ മുക്കി വെക്കുന്നത് മുള വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. 2 അടി വലുപ്പവും 1.5 അടി ആഴവും ഉള്ള കുഴികളെടുത്ത് മേൽമണ്ണും കാലിവളവും രാസവളവുമായി കലർത്തിയതിനു ശേഷം കുഴിയിൽ 4-5 വിത്ത് പാകണം. മുളച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു തടത്തിൽ 3 തൈകൾ മാത്രം നിലനിർത്തിയാൽ മതി. വള്ളി വീശാൻ തുടങ്ങുമ്പോൾ പന്തലിൽ പടർത്തുക. ഇനി വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. നടീൽ സമയത്ത് 1 സെന്റിന് 60 കിലോഗ്രാം ജൈവവളം ചേർത്ത് കൊടുക്കണം. ഇതിനു പകരം 15 കിലോ കോഴിവളം അല്ലെങ്കിൽ വർമി കമ്പോസ്റ്റ്, 32 കിലോ പച്ചിലവളം എന്നിവയും നൽകാം. സംയോജിത പോഷണം നൽകുമ്പോൾ അടിവളമായി രാസവളങ്ങളായ യൂറിയ 308 ഗ്രാം, സൂപ്പർ ഫോസ്ഫേറ്റ് 555 ഗ്രാം, പൊട്ടാഷ് 151 ഗ്രാം എന്നിവ 1 സെന്റിൽ എന്ന അളവിൽ ചേർക്കുക. വിളകൾ പടർന്നു തുടങ്ങുമ്പോൾ 150 ഗ്രാം യൂറിയ 1 സെന്റിന് എന്ന അളവിൽ ചേർക്കുക. പൂവിടുന്ന സമയത്ത് ഇത് വീണ്ടും ആവർത്തിക്കുക. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യണമെന്നുള്ളവർക്ക് ജൈവ കൂട്ടുകൾ പല തവണകളായി 1 ആഴ്ച ഇടവേളയിൽ തടത്തിൽ ചേർക്കാം. 100 ഗ്രാം വീതം കടലപ്പിണ്ണാക്ക്, പേപ്പിൻ പിണ്ണാക്ക് എന്നിവ 2 കിലോഗ്രാം ചാരവുമായി കൂട്ടിക്കലർത്തി തടത്തിൽ വിതരണം. വളർച്ച കുറയുകയാണെങ്കിൽ ഏതെങ്കിലും വളർച്ചാ തുരകം, അതായത് ഫിഷ് അമിനോ ആസിഡ്, കടലപ്പിണ്ണാക്ക് ലായനി തുടങ്ങിയവ 2 ആഴ്ച ഇടവിട്ട് തളിക്കുന്നത് നല്ലതാണ്. കള നിയന്ത്രണവും ഇടയിളക്കലും 2 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതാണ്. ആവശ്യാനുസരണം നന കൊടുക്കുക, മഴക്കാലത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ 3 മുതൽ 4 ദിവസത്തിൽ ഒരിക്കൽ ജലസേചനം നടത്തണം. പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും 1 ഇടവിട്ട ദിവസങ്ങളിൽ നനയ്ക്കുക. പൂർണ്ണ വളർച്ചയെത്തുകയും എന്നാൽ അധികം മൂപ്പെത്തുന്നതിന് മുൻപായുമാണ് വിളവെടുക്കേണ്ടത്. ഓരോ ആഴ്ചയും 2 തവണ വിളവെടുക്കാം. പ്രകൃതിയുടെയും പ്രകൃതിയുടെയും 1 ഹെക്ടറിലെ വിളവ് യഥാക്രമം 30.8 ടണ്ണും 37.3 ടണ്ണുമാണ്. അടുത്തതായി പാവലിൽ വരുന്ന പ്രധാനപ്പെട്ട കീട രോഗബാധകൾ ഏതൊക്കെയാണെന്നും അതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. കായീച്ചയുടെ ആക്രമണം കൂടുതലായിട്ട് പാവലിൽ കാണാറുണ്ട്. അതിന്റെ നിയന്ത്രണ മാർഗം എന്ന നിലയിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നിലത്തെ വീണ കായകൾ ശേഖരിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പേപ്പർ, പോളിത്തീൻ അല്ലെങ്കിൽ തുണി ഇവയിലേതെങ്കിലും കൊണ്ട് കായകൾ മൂടി സംരക്ഷണം നൽകുക. വലിയ തോട്ടങ്ങളിലാണെങ്കിൽ പൂവിടുന്നതിന് മുൻപായി പന്തലിൽ 2 മീറ്റർ ഇടവിട്ട് പഴക്കെണികൾ തൂക്കാം. ആഴ്ചയിലൊരിക്കലും കെണികൾ പുതുക്കേണ്ടതാണ്. ഇതുപോലെ ക്യൂലൂർ ഫെറമോൺ ട്രാപ്പുകളുണ്ട്. അത് 15 സെന്റ് വിസ്തൃതിയിൽ 1 ട്രാപ്പ് എന്ന രീതിയിൽ സ്ഥാപിക്കാവുന്നതാണ്. ബ്യുവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗമാണ് മൃദുരോമ പൂപ്പ്. സൂഡോമോണസ് ഫ്ലൂറസൻസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ തളിച്ചു കൊടുക്കുക. തോട്ടത്തിൽ വൈറസ് രോഗബാധ കാണുകയാണെങ്കിൽ രോഗം ബാധിച്ച വള്ളികൾ വേരോടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുക. വിളപരിക്രമണം നടത്തുക. രോഗം പരത്തുന്ന പ്രാണികളെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ അല്ലെങ്കിൽ ലെക്കാനിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ, അല്ലെങ്കിൽ ഡൈമത്തോയിറ്റ് 25 EC 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ്.

0: ഗൈനീഷ്യസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനാൽ വളരെ കുറഞ്ഞ ചെലവിൽ അത്യുൽപാദന ശേഷിയുള്ള ഈ ഹൈബ്രിഡ് ഇനങ്ങളുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കേരള കാർഷിക സർവകലാശാലയ്ക്ക് കഴിയുന്നു. സർവകലാശാല ടീച്ചിങ്ങിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള സങ്കരീനമാണ് KRH1. ഒരു ചെടിയിൽ നിന്ന് 6 മുതൽ 7 കിലോഗ്രാം വിളവ് ലഭിക്കും. കായകൾക്ക് ശരാശരി 45 സെന്റിമീറ്ററോളം നീളം വരും. സൈറ്റോപ്ലാസ്മിക് ജീനിൽ മെയിൽ സ്റ്റെറിലിറ്റി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സങ്കരീനം വികസിപ്പിച്ചെടുത്തത്. സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഈ സങ്കരീനങ്ങളുടെ വിത്തുകൾ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ ലഭ്യമാണ്. സ്വകാര്യ കമ്പനികളുടെ ഹൈബ്രിഡ് വിത്തുകളേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഇവ കർഷകർക്ക് ലഭ്യമാക്കുവാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഉയർന്ന വിളവും മികച്ച ഗുണനിലവാരവും നല്ല വിപണി വിലയും നൽകുന്ന മികച്ച സങ്കരീനങ്ങളാണ് ഇവ. ശാസ്ത്രീയ കൃഷിരീതികൾ പിന്തുടർന്ന് ഈ ഇനങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വരുമാനവും മികച്ച ലാഭവും നേടാൻ സാധിക്കും.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രശ്മിക പി കെ. ഡോക്ടർ രശ്മിക പി കെയുടെ ഫോൺ നമ്പർ 9446835969. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ. കേരള കാർഷിക സർവകലാശാലയുടെ പുതിയൊരു ഉൽപ്പന്നമാണ് PGPR മിക്സ് 2. ഇത് ഉപയോഗിക്കുന്നതിലൂടെ വിളകളെ സംരക്ഷിക്കാനാകും. അതെങ്ങനെയെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത PGPR മിക്സ് 2 എന്നത് വിളകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ജൈവ സൂക്ഷ്മജീവി കൂട്ടായ്മയാണ്. വിളകളുടെ വേരുകൾക്ക് ചുറ്റും വളർന്ന് രോഗകാരികളായ കുമിളുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയെ തടയുകയും ചെടികളെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം. അതോടൊപ്പം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തി മണ്ണിലെ പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി ചെടികൾ ആരോഗ്യത്തോടെ വളരുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. PGPR മിക്സ് 2 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. വേരുകളുടെ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുന്നു. ചെടികളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. കൂടാതെ പോഷകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രാസ കുമിൾനാശിനികളുടെയും ബാക്ടീരിയ നാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം വിളവിന്റെയും വിളയുടെ ഗുണമേന്മയുടെയും വർദ്ധനയ്ക്ക് സഹായകമാകുന്നു. മണ്ണിന്റെ ജൈവ ആരോഗ്യവും നിലനിർത്തുന്നു. ഇനി ഏതെല്ലാം രോഗങ്ങൾക്കെതിരെയാണ് ഇത് ഫലപ്രദമാകുന്നത് എന്ന് കേൾക്കാം. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട്, ഫൈറ്റോഫ്തോറ, പിതിയം, റൈസോക്ടോണിയ, ഫ്യൂസേറിയം തുടങ്ങിയ കുമിൾ രോഗങ്ങളും ചില ബാക്ടീരിയ രോഗങ്ങളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഏതെല്ലാം വിളകളിൽ ഉപയോഗിക്കാം എന്നുകൂടി നോക്കാം. കേരളത്തിൽ കൃഷി ചെയ്യുന്ന മിക്ക വിളകളിലും ഇത് ഉപയോഗിക്കാം. പ്രധാനമായും തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, നെല്ല്, വെറ്റില, അലങ്കാര ചെടികൾ, മറ്റ് തോട്ടവിളകൾ എന്നിവയിൽ ഇത് ഫലപ്രദമാണ്. PGPR മിക്സ് 2 എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി അറിയണ്ടേ? ഇത് കേട്ടുകൊള്ളൂ. ആവശ്യമായ അളവിൽ PGPR മിക്സ് 2 അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ നല്ലതുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം വരെ PGPR മിക്സ് 2 കലക്കി ലായനി തയ്യാറാക്കുക. തൈകളുടെ വേരുകൾ 20 മുതൽ 30 മിനിറ്റ് വരെ ഈ ലായനിയിൽ മുക്കി വെച്ച ശേഷം നടുക. ഇനി ഇത് മണ്ണിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം എന്ന തോതിൽ ലായനി തയ്യാറാക്കി ചെടികളുടെ ചുവട്ടിലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നന്നായി അഴുകിയ ചാണകവളത്തിലോ കമ്പോസ്റ്റിലോ PGPR മിക്സ് 2 കലർത്തി ഏതാനും ദിവസം തണലിൽ സൂക്ഷിച്ച ശേഷം ചെടികളുടെ ചുവട്ടിൽ പ്രയോഗിച്ചാലും നല്ല ഫലം ലഭിക്കും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണ്ടേ? രാവിലെയോ വൈകുന്നേരമോ പ്രയോഗിക്കുന്നതാണ് നല്ലത്. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. രാസ കുമിൾനാശിനികളുമായോ ബാക്ടീരിയ നാശിനികളുമായോ ഒരുമിച്ച് ഉപയോഗിക്കരുത്. രാസമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 മുതൽ 14 ദിവസം വരെ ഇടവേള നൽകിയ ശേഷം PGPR മിക്സ് 2 പ്രയോഗിക്കുക. ഉൽപ്പന്നം തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും കാലാവധി കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയും വേണം. ജൈവകൃഷിയിലും സംയോജിത

0: രോഗനിയന്ത്രണത്തിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് PGPR മിക്സ് 2-വിനുള്ളത്. ഇതിന്റെ കൃത്യമായ ഉപയോഗത്തിലൂടെ രോഗബാധ കുറയ്ക്കുവാനും മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും മികച്ച വിളവും കൂടുതൽ വരുമാനവും നേടാനും കഴിയും. ആരോഗ്യമുള്ള മണ്ണും ആരോഗ്യകരമായ വിളകളും ഉറപ്പാക്കാൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഈ ജൈവ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം.
1: PGPR മിക്സ് 2 എന്താണെന്ന് മനസ്സിലായില്ലേ? മഴക്കാലമാണല്ലോ. നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും പുതിയവ നടാനും പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ച കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജില്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു,

0: ഇന്ത്യയിലെ ജൈവകൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുഭാഷ് പലേക്കർ.
1: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ,
1: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: വയലും വീടും സമാപിക്കുന്നു.

ശ്രോതാക്കളുടെ പ്രിയ ഗാനപരിപാടി ഇസൈ തെണ്ടറിൽ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. ഇന്ന് രാത്രി 10 മണിക്ക് ഇസൈ തെണ്ടറിൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.

ദേവിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. അപേക്ഷകർ MBBS, കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതയുള്ളവരായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി 16 രാവിലെ 10 ആശുപത്രി ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-864-272-601. ICDS കട്ടപ്പന പ്രോജക്റ്റ് പരിധിയിലെ ഉപ്പുതറ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തുകളിലെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെയും 145 അംഗൻവാടികളിലെ 911 പ്രീസ്കൂൾ കുട്ടികൾക്ക് 2026 ആഗസ്റ്റ് മുതൽ 2027 മാർച്ച് 31 വരെ ഒരു കുട്ടിക്ക് ഒരു ദിവസം ഒരു മുട്ട എന്ന കണക്കിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ കോഴിമുട്ട വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 24. ടെൻഡർ ഫോമുകൾ 24 ഉച്ചയ്ക്ക് 12 വരെ ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04-868-252-007. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂണിൻ്റെ ഭാഗമായി തട്ടുകടക്കാർക്കും ഭക്ഷണശാല ജീവനക്കാർക്കുമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയും പകരുന്ന മഴക്കാല രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും വ്യാപനം തടയുന്നതിനുമാണ് ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകളും നടത്തുന്നത്. ഇടുക്കി ജില്ലയിൽ 302 സ്കൂളുകളിലും 28 സ്കൂളുകളിലും 6 വൃദ്ധസദനങ്ങളിലും പരിശോധന നടത്തി. 67 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും 36 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് റെക്കമെൻഡിംഗ് നോട്ടീസും നൽകിയിട്ടുണ്ട്. തൊടുപുഴയിലെ പുറപ്പുഴ സർക്കാർ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഒഴിവുള്ള 2 സീറ്റുകളിലേക്കായുള്ള സ്പോട്ട് അഡ്മിഷൻ 13-14 തീയതികളിൽ നടത്തും. നിലവിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ അഡ്മിഷൻ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. ഇനിയും അപേക്ഷിക്കാത്തവർക്ക് 10 വരെ പോളി അഡ്മിഷൻസ് എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുക. 50% മാർക്കിൽ കുറയാതെയുള്ള സയൻസ്, +2 VHS, 50% മാർക്കിൽ കുറയാതെയുള്ള 2 മെട്രിക്, NTI തുടങ്ങിയവരാണ്

തുടങ്ങിയവയാണ് യോഗ്യത. എസ് എസ് എൽ സി തത്തുല്യ സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു, വി എച്ച് എസ് സി, ഐ ടി ഐ സർട്ടിഫിക്കറ്റ്, ടി സി, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകളുമായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495569965 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.

0: ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ സാമൂഹിക സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരശേഖരണത്തിനും പഠനങ്ങൾക്കുമായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ തൊടുപുഴയിലുള്ള ഓഫീസിൽ 2 അല്ലെങ്കിൽ 3 മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള വികസന പദ്ധതികൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ കൃത്യമായ വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനാണ് ഈ ഡാറ്റ കളക്ഷൻ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. LLB, MSW അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇന്റേൺഷിപ്പിൽ മുൻഗണന നൽകുന്നത്. കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഡാറ്റ എൻട്രി പരിജ്ഞാനം എന്നിവ അഭികാമ്യം. സാമൂഹിക ഗവേഷണത്തിലും ഫീൽഡ് വർക്കിലും താല്പര്യമുള്ള, ആശയവിനിമയ ശേഷിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അവസരം വിനിയോഗിക്കാം. വിശദമായ ബയോഡാറ്റ deankuriakos@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 ജൂലൈ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
2: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guidance every day in the honesty of our contact, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA മാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. 2 ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലയ്ക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ

0: കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ മൂന്നാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണ്ണമായും ലഹരി മുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഐടി മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ യുഎസ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം യുഎസ് ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിനു ശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ

0: പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ്.

0: ആരോഗ്യവേദി.
1: കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യവേദിയിൽ ഇന്ന് സംസാരിക്കുന്നു പാറയമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശരണ്യ ആർ.
2: എന്താണ് വളർച്ച, എന്താണ് വികാസം? വളർച്ചയും വികാസവും എന്നത് പലപ്പോഴും നാം ഒരുമിച്ച് പ്രയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്. ഇവ രണ്ടും കുഞ്ഞുങ്ങളിൽ ഒരുമിച്ച് നടക്കുന്ന രണ്ട് പ്രക്രിയകൾ ആകുന്നു. എന്താണ് ഈ പദങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. വളർച്ച എന്നത് ശരീരഭാഗങ്ങളുടെ വലിപ്പത്തിലുള്ള വർദ്ധനവിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് പൊക്കം, തൂക്കം, നെഞ്ചളവ് തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെ. വികാസം എന്നാൽ കുഞ്ഞ് ഓരോ നൈപുണികൾ അഥവാ സ്കിൽസ് ക്രമമായി കൈവരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് കുഞ്ഞ് ഇരിക്കാൻ തുടങ്ങുക, നടക്കാൻ തുടങ്ങുക എന്നിങ്ങനെ. ഈ വികാസ നാഴികക്കല്ലുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് കൃത്യസമയത്ത് കൈവരിക്കുക എന്നത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെയും മറ്റ് ഞരമ്പുകളുടെയും ശരിയായ പ്രവർത്തനത്തിൻ്റെ അടയാളമാണ്. വികാസത്തിലെ നാഴികക്കല്ലുകൾ മനസ്സിലാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓരോ നാഴികക്കല്ലുകളും ഓരോ പ്രായത്തിൽ ക്രമമായി കൈവരിക്കുന്നത് തലച്ചോറിൻ്റെയും മറ്റ് നാഡീവ്യൂഹത്തിൻ്റെയും ശരിയായ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതാത് പ്രായത്തിൽ ഇവ കൈവരിക്കുന്നില്ല എങ്കിൽ അത് തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും പ്രവർത്തന വൈകല്യത്തെ സൂചിപ്പിക്കുന്നു. ഇവ നേരത്തെ തന്നെ തിരിച്ചറിയുന്നത് നേരത്തെയുള്ള രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വഴിയൊരുക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ഭൂരിഭാഗം വളർച്ചയും 3 വയസ്സിനുള്ളിൽ പൂർത്തിയാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിനുള്ളിൽ ചികിത്സ ചെയ്യാൻ സാധിച്ചാൽ അത് ചികിത്സയുടെ ഫലപ്രാപ്തിയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഓരോ പ്രായത്തിലെയും പ്രധാനപ്പെട്ട വികാസ നാഴികക്കല്ലുകൾ ഏതൊക്കെ എന്ന് നോക്കാം. വികാസത്തെ പ്രധാനമായും 4 മേഖലകളിലായി തരംതിരിക്കാം. ആദ്യത്തേത് ഗ്രോസ് മോട്ടോർ അഥവാ സ്ഥൂലപേശി വികാസം. കുഞ്ഞിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പേശികളുടെ പ്രവർത്തനത്തെ ആസ്പദമാക്കി ഉണ്ടാകുന്ന നൈപുണികൾ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന് കഴുത്ത് ഉറയ്ക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയവ. രണ്ടാമത്തേത് ഫൈൻ മോട്ടോർ മൈൽസ്റ്റോൺസ്. കുട്ടികളുടെ കൈകളിലെയും വിരലുകളിലെയും

പേശികൾ ഉപയോഗിച്ച് കൃത്യമായ ചലനങ്ങൾ നടത്തുന്നതിനെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കൈകൊണ്ട് പേന പിടിക്കുക, എഴുതുക, ആഹാരം കഴിക്കുക തുടങ്ങിയവ. മൂന്നാമത്തേത് സാമൂഹിക വൈകാരിക വികാസം. വികാരങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനും മറ്റുള്ളവരുമായി ഇടപെടാനുള്ള കഴിവുകൾ. ഉദാഹരണത്തിന് മുഖത്ത് നോക്കി ചിരിക്കുക, അവൻ്റെ ആവശ്യങ്ങൾ അതായത് പാല്, വെള്ളം എന്നിവ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. നാലാമത്തേത് ഭാഷാവികാസം. ഇത് സംസാരത്തിൽ വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ഓരോ വയസ്സിലും കുട്ടികളുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഓരോ വയസ്സിലും ഏതൊക്കെയാണ് അപകട സൂചനകൾ എന്നും നമുക്ക് നോക്കാം. 2 മാസം തൊട്ട് 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ. 2 മാസം തൊട്ട് 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ കമിഴ്ന്നു കിടക്കുമ്പോൾ അല്പനേരം തല ഉയർത്തിപ്പിടിക്കുന്നു, കണ്ണുകൾ മുഖത്തേക്ക് നോക്കുന്നു, അമ്മയുടെ മുഖം തിരിച്ചറിയുന്നു, ശബ്ദത്തോട് പ്രതികരിക്കുന്നു. ഈ മാസത്തിലെ അപകട സൂചനകൾ എന്തൊക്കെയെന്ന് നോക്കാം. അതായത് മുഖത്ത് നോക്കി ചിരിക്കാതെ ഇരിക്കുക, ഉച്ചത്തിൽ പെട്ടെന്നുള്ള ശബ്ദത്തോട് പ്രതികരിക്കാതെ ഇരിക്കുക, തല പുറത്തേക്ക് വലിഞ്ഞ് കൈകാലുകൾ മുറുകെ പിടിക്കുക, കോങ്കണ്ണ് ഉണ്ടായിരിക്കുക, കൈപ്പത്തിക്കുള്ളിലേക്ക് തള്ളവിരൽ സ്ഥിരമായി മടക്കി വയ്ക്കുക, ഒപ്പം കൈകൾ തുറന്നു വയ്ക്കുകയോ മടക്കി പിടിക്കുകയോ ചെയ്യുക. ഇനി 4 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ പെരുമാറ്റ രീതികൾ നോക്കാം. കഴുത്ത് ശരിയായി ഉറയ്ക്കുന്നു, ചെറിയ സഹായത്തോടെ കുഞ്ഞിന് ഇരിക്കാൻ സാധിക്കുന്നു, 2 കൈകളും കൂടി ഉപയോഗിച്ച് വസ്തുക്കൾ പിടിക്കാൻ സാധിക്കുന്നു, ഉച്ചത്തിൽ കരയുകയും ചിരിക്കുകയും ചെയ്യുക, കണ്ണാടിയിൽ സ്വന്തം പ്രതിരൂപം ആസ്വദിക്കുക, ബ ബ എന്നു തുടങ്ങിയ ചെറിയ ശബ്ദങ്ങൾ അനുകരിക്കുക, ഇവയൊക്കെയാണ് 4 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിയുക. ഈ സമയത്തെ അപകട സൂചനകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ തല നിവർത്തിപ്പിടിക്കാൻ കഴിയാതെ ഇരിക്കുക, സഹായിച്ചാലും ഇരിക്കാൻ കഴിയാതെ വരിക, കിലുക്കി കയ്യിൽ കൊടുത്താൽ പിടിക്കുന്നില്ല, ചലിക്കുന്ന വസ്തുവിനെ കണ്ണുകൾ കൊണ്ട് പിന്തുടരാനോ തല തിരിച്ചു നോക്കാനോ കഴിയാതെ ഇരിക്കുക. ഇനി 7 തൊട്ട് 9 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ. ഇവർ മുട്ടിലിഴയുന്നു, കളിപ്പാട്ടം എല്ലാ വിരലുകളും കൊണ്ട് പിടിക്കുന്നു, പേരു വിളിക്കുമ്പോൾ പ്രതികരിക്കുന്നു. ഈ സമയത്തെ അപകട സൂചനകൾ: സഹായത്തോടെ മാത്രം ഇപ്പോഴും ഇരിക്കാൻ സാധിക്കുക, പ പ ബ തുടങ്ങിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാതെ ഇരിക്കുക, സ്വന്തം ശരീരം തിരിക്കാൻ കഴിയാതെ ഇരിക്കുക, ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഒരു വശത്തേക്ക് മാത്രം തല തിരിക്കുക. ഇനി 10 മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾ. വീട്ടിലുള്ള വസ്തുക്കളിൽ കസേര, മേശ എന്നിവയിൽ പിടിച്ച് എണീറ്റ് നിൽക്കുക, പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങുന്നു, എടുക്കാനായി മറ്റുള്ളവർക്ക് നേരെ കൈകൾ ഉയർത്തുന്നു, മറ്റ് വസ്തുക്കളിലേക്ക് ഒന്നും ശ്രദ്ധ വ്യതിചലിക്കാതെ താൽപ്പര്യമുള്ള കളിപ്പാട്ടങ്ങളിലേക്ക് കുട്ടി എഴഞ്ഞ് എത്തുന്നു, അമ്മ, അപ്പ അല്ലെങ്കിൽ ഇതുപോലെ മാതൃഭാഷയിലെ 1 2 പൊതുവായ പദങ്ങൾ കുട്ടി ഉപയോഗിച്ചു തുടങ്ങുന്നു, ചെറിയ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു, ഉദാഹരണത്തിന് വേണ്ട, വരൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു, ഒളിച്ചേ കണ്ടേ കളിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്തെ അപകട സൂചനകൾ എന്തൊക്കെയെന്ന് നോക്കാം. തള്ളവിരലും മറ്റു വിരലുകളും ഉപയോഗിച്ച് ചെറിയ സാധനങ്ങൾ ഇപ്പോഴും പെറുക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ഭാഗികമായി മറഞ്ഞിരിക്കുന്ന കളിപ്പാട്ടം നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് കുട്ടി കാണുന്നുവെങ്കിലും കണ്ടെത്താനായി കുട്ടി ശ്രമിക്കുന്നില്ല. കളികളിൽ ഏർപ്പെടാതെ ഇരിക്കുക, പേരു വിളിക്കുമ്പോൾ പ്രതികരിക്കാതെ ഇരിക്കുക തുടങ്ങിയവ. ഇനി 18 മാസം അല്ലെങ്കിൽ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ സ്വാഭാവികമായ രീതികൾ എന്തൊക്കെയെന്ന് നോക്കാം. കുഞ്ഞിന് നന്നായി നടക്കാൻ സാധിക്കുന്നു, കുഞ്ഞ് ഓടാനായി ആരംഭിക്കുന്നു, ഒരു കപ്പിൽ നിന്നും സ്വയം വെള്ളം കുടിക്കാൻ സാധിക്കുന്നു, പേന പിടിച്ച് കുത്തി വരയ്ക്കാൻ തുടങ്ങുന്നു, ടോയ്ലറ്റിൽ പോകാനായി അമ്മയോട് പറയുന്നു, 10 വാക്കുകളെങ്കിലും കുറഞ്ഞത് കുഞ്ഞിന് സംസാരിക്കാൻ കഴിയണം. ഈ കാലഘട്ടത്തിലെ അപകട സൂചനകൾ എന്തൊക്കെ? സഹായം ഇല്ലാതെ നിൽക്കാൻ കഴിയാതെ ഇരിക്കുക, പിച്ച് വെച്ച് തുടങ്ങാതെ ഇരിക്കുക,
ചെറിയ വസ്തുക്കൾ പാത്രത്തിൽ ഇടാൻ കഴിയുന്നില്ല, പേരു വിളിക്കുന്ന വസ്തുവിലേക്ക് കൈ ചൂണ്ടുന്നില്ല, കുട്ടി വിവിധ പ്രവർത്തികൾ രണ്ട് കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്നില്ല, ഒരു കൈ മാത്രം എപ്പോഴും ഉപയോഗിക്കുക, അമ്മയുടെ ആംഗ്യങ്ങൾ അനുസരിച്ച് പ്രതികരിക്കുന്നില്ല, കുഞ്ഞിൻ്റെ മാത്രമായ ലോകത്തിരുന്ന് കളിക്കുന്നതായി തോന്നുക. ഇനി 2 വയസ്സുള്ള കുട്ടി. കുട്ടി നന്നായി ഓടുന്നു, പടികൾ കയറാൻ ശ്രമിക്കുന്നു, കളിപ്പാട്ടം വലിച്ചുകൊണ്ട് നിവർന്ന് നടക്കുന്നു, 50-നും 100-നും ഇടയിൽ വാക്കുകൾ സംസാരിക്കുന്നു. 3 വാക്കുകൾ ചേർത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. ഉദാഹരണത്തിന് അമ്മേ, പാൽ, താ എന്നിങ്ങനെ കുഞ്ഞിന് പറയാൻ സാധിക്കുന്നു. ഈ കാലഘട്ടത്തിലെ അപകട സൂചനകൾ എന്തൊക്കെ? കളിപ്പാട്ടങ്ങൾ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നേരെ നടക്കാൻ കഴിയാതെ ഇരിക്കുക, കുത്തി വരയ്ക്കാൻ കഴിയാതെ ഇരിക്കുക, 2 പദങ്ങൾ ചേർത്ത് ഉപയോഗിക്കാതെ ഇരിക്കുക. ഉദാഹരണത്തിന് പാൽ വേണം എന്ന് കുഞ്ഞിന് പറയാൻ സാധിക്കാതെ വരിക. ടാറ്റ അല്ലെങ്കിൽ ബൈ ബൈ തുടങ്ങിയ ആംഗ്യങ്ങൾക്ക് അനുസൃതമായി പ്രതികരിക്കാതെ ഇരിക്കുക. ലളിതമായ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയാതെ വരിക. ഇനി 3 വയസ്സുള്ള കുഞ്ഞ്. ഒരു കാലിൽ കുഞ്ഞിന് നിൽക്കാൻ സാധിക്കുന്നു, 3 ചക്രവാഹനം ഓടിക്കാൻ സാധിക്കുന്നു, നന്നായി ചാടാൻ പറ്റുന്നു, പടികൾ കയറുന്നു, ഇറങ്ങുന്നു, ബട്ടൺസ് ഇടാൻ പഠിക്കുന്നു, മൂത്രമൊഴിക്കുന്നത് പകലും രാത്രിയിലും നിയന്ത്രണത്തിലാകുന്നു, കിടന്ന് മൂത്രമൊഴിക്കുന്ന ശീലം കുറയുന്നു, 200-നും 300-നും ഇടയിൽ വാക്കുകൾ കുട്ടിക്ക് പറയാൻ സാധിക്കുന്നു, 3-ഓ അതിലധികമോ പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വാചകം കുഞ്ഞിന് സ്വയം പറയാൻ സാധിക്കുന്നു. ഇനി ഈ സമയത്തെ അപകട സൂചനകൾ എന്തൊക്കെയെന്ന് നോക്കാം. പടികൾ കയറാനും ഇറങ്ങാനും ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുക, മറ്റുള്ളവരുടെ സംസാരം ആവർത്തിക്കുക മാത്രം ചെയ്യുക, അർത്ഥപൂർണമായി സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുക, സഹായമില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, കളിക്കുകയോ കളിക്കുന്നതായി ഭാവിക്കുകയോ ചെയ്യുന്നില്ല, നിരന്തരം വായ ഒലിക്കുക, അവ്യക്തമായ സംഭാഷണം തുടരുക, 3 പദങ്ങൾ ചേർത്ത് ഒരു വാചകം പറയാൻ ഇപ്പോഴും സാധിക്കാതെ വരിക. മുകളിൽ പറഞ്ഞ വികാസ നാഴികക്കല്ലുകൾ കൈവരിക്കാൻ ഓരോ കുഞ്ഞും ഏതാനും ആഴ്ചകളുടെ വ്യതിയാനമൊക്കെ കാണിക്കാം. ഇത് സ്വാഭാവികമാണ്. എന്നാൽ അതാതിന് പറഞ്ഞ സമയത്തിൽ നിന്നും ഒരുപാട് ആഴ്ചകളുടെ വ്യതിയാനം കണ്ടാൽ തീർച്ചയായും കുട്ടികളുടെ ഡോക്ടറെ കാണേണ്ടതാണ്. സ്വയം ശരിയാകും എന്ന് വിചാരിച്ച് ഒരിക്കലും ഡോക്ടറെ കാണാൻ വൈകിക്കരുത്. എന്തൊക്കെയാണ് സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന വളർച്ചാ വൈകല്യങ്ങൾ? സെറിബ്രൽ പാൽസി, ഓട്ടിസം, ADHD അഥവാ അമിത വികൃതി, ബുദ്ധിമാന്ദ്യം, സംസാര വൈകല്യം, പലതരത്തിലുള്ള ജനിതക വൈകല്യങ്ങൾ, കേൾവി തകരാർ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ വൈകല്യങ്ങളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? ഗർഭധാരണം എപ്പോഴും ആസൂത്രിതമായിരിക്കണം. ദമ്പതിമാർ പൂർണ്ണമായ ശാരീരിക മാനസിക ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഗർഭധാരണം നടക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ ഇടയാകുന്നു. അമ്മയുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും. ഗർഭിണിയായ സ്ത്രീക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുഞ്ഞിൻ്റെ സ്വാഭാവികമായ നാഡീവ്യൂഹത്തിൻ്റെ വികാസത്തെ ബാധിക്കുകയും ഓട്ടിസം, ADHD പോലുള്ള വൈകല്യങ്ങൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ഗർഭിണി അനുഷ്ഠിക്കേണ്ട ആഹാര വിഹാരങ്ങൾ വളരെ വ്യക്തമായി ആയുർവേദത്തിൽ പറയുന്നു. ഇവ ശരിയായി പാലിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാൻ ഇടവരുത്തുന്നു. ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ചുറ്റുപാടിന് കുഞ്ഞിൻ്റെ വികാസത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. കുഞ്ഞിനെ സ്നേഹത്തോടെ പരിചരിക്കുക, സംസാരിക്കുക, കൊഞ്ചിക്കുക എന്നിവ കുഞ്ഞിൻ്റെ സംസാരത്തെയും ആശയവിനിമയത്തെയും മെച്ചപ്പെടുത്തുന്നു. കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ കുഞ്ഞിനെ സ്നേഹത്തോടെ പരിചരിക്കുന്നുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. കുഞ്ഞിൻ്റെ ഒട്ടുമിക്ക പെരുമാറ്റങ്ങളും അവൻ ചുറ്റുപാടിൽ നിന്ന് കണ്ടാണ് പഠിക്കുന്നത്. 6 മാസം പ്രായം തൊട്ട് തന്നെ പ്രകൃതിയുമായി ഇടപെടാനുള്ള അവസരങ്ങൾ ഒരുക്കുക. പല വിധത്തിലുള്ള ഉത്തേജനങ്ങൾ അഥവാ സ്റ്റിമുലസ്, കാഴ്ച, ശബ്ദം, ഗന്ധം, സ്പർശം, രുചി എന്നിവ പഞ്ചേന്ദ്രിയങ്ങളെയും ഉത്തേജിപ്പിക്കുന്നു.
ഇവയ്ക്കുള്ള ചികിത്സ

0: വേദത്തിൽ എങ്ങനെ എന്ന് നോക്കാം. മേലെ സൂചിപ്പിച്ച വൈകല്യങ്ങളിൽ ഒക്കെ തന്നെയും സമഗ്രമായ ചികിത്സാ പദ്ധതി കൊണ്ട് മാത്രം പരിഹരിക്കാൻ ആവുന്നവയാണ്. ഔഷധങ്ങളും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകതരം പഞ്ചകർമ്മ വിധികളും ചേർത്തിണക്കിയാണ് ചികിത്സ നടത്തുന്നത്. കൃത്യസമയത്ത് പരമാവധി നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും ചികിത്സയുടെ ഫലപ്രാപ്തിയെ പതിന്മടങ്ങ് ആക്കുന്നു. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സൈക്കോതെറാപ്പി എന്നിവ മാത്രമായി ചെയ്യുന്നതിലും വളരെ മെച്ചപ്പെട്ട ഫലമാണ് ആയുർവേദ ചികിത്സയ്ക്കൊപ്പം മറ്റു തെറാപ്പികളും കൂടി സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രത്യേക ചികിത്സാ പദ്ധതിക്ക് നൽകാൻ കഴിയുന്നത് എന്ന വസ്തുത മാതാപിതാക്കൾക്ക് വളരെയധികം ആശ്വാസം തരുന്നു.
1: കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യവേദിയിൽ ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശരണ്യ ആർ.
2: ആരോഗ്യവേദി സമാപിക്കുന്നു.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഏകാന്തം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഇണവിട്ടത്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പുത്തൻ പാട്ടുകളിലൂടെ.
1: സീറോ 1.4 ദേവികുളം സ്പൈസ്.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. പുത്തൻ പാട്ടുകൾ ആരംഭിക്കുന്നു. ആദ്യ ഗാനം പ്രേമലു എന്ന ചിത്രത്തിന് വേണ്ടി ശക്തിശ്രീ ഗോപാലനും കപിൽ കപിലനും വിഷ്ണു വിജയും പാടിയതാണ്. ചിത്രം ക്ഷമിക്കണം, ഗാനരചന സുഹൈൽ കോയ, സംഗീതം വിഷ്ണു വിജയ്.

ഈ ഗാനം ഹിഷാം അബ്ദുൽ വഹാബ് പാടിയത്. ചിത്രം ഖൽബ്. സുഹൈൽ കോയുടെ വരികൾക്ക് പ്രകാശ് അലക്സാണ് ഇണ നൽകിയത്.

ചിത്രം മായാവനം. ഈ ഗാനം പാടിയത് മധു ബാലകൃഷ്ണനും ഐശ്വര്യ കല്യാണിയും. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ജഗത് ലാൽ ചന്ദ്രശേഖരൻ ഈണമിട്ട ഗാനം.

ഇനി ശ്രീകുമാർ വാക്കയിൽ, അഭയ ഹിരൺമയി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മലൈക്കോട്ടൈ വാൽബൻ. റഫീഖ് പി എസിൻ്റെ വരികൾക്ക് പ്രശാന്ത് പിള്ളയാണ് വിട്ട ഗാനം.

ഇനി മുഹ്സിൻ ബരാരിയുടെ വരികൾക്ക് സന്തോഷ് നാരായണൻ ഈണമിട്ട ഗാനം കേൾക്കാം. ദീയും ഓഫ്രോയും പാടിയത്, ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും.

പുത്തൻ പാട്ടുകളിൽ ഇനി കെ എസ് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ആനന്ദപുരം ഡയറീസ്, റഫീഖ് അഹമ്മദിൻ്റെ രചന, ആൽബർട്ട് വിജയൻ ഈണമിട്ടത്.

ഈ ഗാനത്തോടെ പുത്തൻ പാട്ടുകൾ ഇവിടെ പൂർണ്ണമാവുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ 10 ഇസൈ തെൻഡറിലും കേൾക്കാം. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിൽ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത്

കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ

0: നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലെത്തി. രണ്ട് ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് അദ്ദേഹം കൈമാറി. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. വയനാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പരിശോധന ആവശ്യമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. കള്ളാടി മണ്ണിടിച്ചിൽ മേഖല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാണാതായവരെ കണ്ടെത്തുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും അതിനുശേഷം അപകടം സംബന്ധിച്ച അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുമുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായത്തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുനഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റസിഡന്റ് മെത്രാപൊലീത്തയും യൂറോപ്പ് ഭദ്രാസന അധിപനും സഭയുടെ മീഡിയ സെൽ ചെയർമാനുമായ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ദേശീയ മത്സ്യ കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ

0: ഇന്ന് പ്രത്യേക ദിനാചരണ പരിപാടികൾ നടന്നു. എറണാകുളം ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ മത്സ്യ കർഷക ദിനാചരണ പരിപാടി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാതല പരിപാടി പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ വി കുഞ്ഞികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത നാളെ രാവിലെ 6:45
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനം ചിന്മയി പാടിയത്, ചിത്രം അകലെ, ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ ഈണമിട്ട ഗാനം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ 10 ഇസൈ തെണ്ടറിലും കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ.

0: also under the economy piece, there will be more on horticulture, agriculture, and education as well. So there are many, many aspects of it, including maritime security as well.
1: Earlier, Prime Minister Modi officially concluded a historic high-stakes state visit to Australia, leaving behind a future-proof blueprint for the India-Australia comprehensive strategic partnership. From high-powered boardrooms to iconic landmarks, this intense itinerary systematically advanced the diplomatic, economic, and security ties between the two democratic giants. Prime Minister Modi has expressed gratitude to the government and people of Australia, as well as Australian Prime Minister Anthony Albanese, for the warm hospitality during his visit. External Affairs Minister Dr. S. Jaishankar today met his Omani counterpart Badr bin Hamad al-Busaidi in Muscat and held discussions on various facets of the cooperation between the two countries. In a social media post, Dr. Jaishankar said the talks focus on trade, investments, connectivity, maritime, technology, defense and cyber and AI domains. The two leaders also held a comprehensive exchange of views on developments in the Gulf and efforts to ensure peace and stability in the region. Dr. Jaishankar highlighted that the discussions reflected the trust and strength of strategic partnership between India and Oman. Meanwhile, the Omani foreign minister said that the long-standing maritime ties between India and Oman have connected the people for centuries and continue to provide a strong foundation for the partnership between the two countries. In a social media post, Mr. Badr al-Busaidi said that the two leaders held discussion on intensive diplomacy to secure freedom of navigation in Strait of Hormuz and thanked India for its support. Minister of State for Parliamentary Affairs Arjun Ram Meghwal and Dr. L. Murugan today reviewed preparations for the upcoming monsoon session in the Parliament House complex. The session of the Parliament will commence on the 20th of this month and continue till the 13th of August. In a social media post, Mr. Meghwal said a comprehensive review of legislative business scheduled for the upcoming session was conducted and necessary guidelines were issued. The central government has amended drugs rules 1945 to strengthen regulation of high alcohol containing drug formulations. The Minister of Health and Family Welfare has removed the existing exemption from licensing requirements for formulations containing ethyl alcohol. According to the notification issued by the Minister of Health and Family Welfare, all formulations containing more than 12% per volume of ethyl alcohol in quantities exceeding 30 milliliter will no longer be covered under the exemption provided to them under Schedule K. Such products will be required to obtain the requisite licenses under the Drugs and Cosmetics Act 1940. The amendment is expected to strengthen regulatory oversight over those medicinal products containing alcohol, ensuring the supply only through the regulated pharmaceutical supply chain. This is Akashvani giving you the news. For quick news updates around the clock, follow us on X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Indian Railways has approved 206 crore rupees for coverage deployment on 680 route kilometers of Northern Railway to enhance safety and operational efficiency. The project aimed at expanding the indigenous safety system across high density and strategically important routes. The Railway Ministry said the provision of coverage version 4.0 will be implemented on the Rewari-Delhi and Shakurbasti-Bhatinda sections of Delhi Division. The system has been designed to significantly enhance railway safety by preventing signal passed at danger incidents and train collisions. The Ministry said the system continuously monitors train movements, automatically applies brakes whenever necessary, permits trains to operate safely at maximum permissible speeds. It also supports reliable train operations, even during adverse weather conditions, such as dense fog. Union Home Minister Amit Shah said that under the leadership of Prime Minister Narendra Modi, the government is firmly committed to making the country's coastal security unbreachable. Mr. Shah, along with Union Ministers of Ports, Shipping and Waterways, Sarbananda Sonowal, today reviewed the progress made in the establishment of the Bureau of Port Security, BOPS. BJP today announced Neeraj Kumar Sinha as its candidate for Bakipur Assembly by poll in Bihar. The party has fielded Ashutosh Tiwari for Datia Assembly by poll in Madhya Pradesh. Polling in Bankipur in Bihar, Datia in Madhya Pradesh, and Manjalpur Assembly seat in Gujarat will be held on the 30th of this month. The Supreme Court will hear a batch of pleas seeking a fair and time-bound probe into the alleged embezzlement of donations at the Ram Temple in Ayodhya on Monday. On 7th of July, an Ayodhya court granted one-day police remand for three of the eight accused arrested in connection with the alleged theft of donations at the Ram Temple. A local court had sent all the eight accused to 14-day judicial custody on the 29th of last month. On the 13th of last month, the Uttar Pradesh government constituted the SIT on a request from the Temple Trust following allegations of misappropriation of donations received at the Ram Temple. The first batch of pilgrims undertaking the Kailash Mansarovar Yatra entered China today through the Lipu Lake Pass in Pithoragarh district of Uttarakhand. After completing all necessary immigration and border formalities, officials of the Indo-Tibetan Border Police, ITBP, handed over the group to the Chinese authorities stationed at the border. Sebastian Robert, a former director of All India Radio News and an officer of the Indian Information Service, passed away in New Delhi today after a brief illness. He was 80. Mr. Robert was associated with AIR News for several decades and had made his mark as an ace correspondent in the field of defense and external affairs, covering important events in India and abroad. Benchmark domestic equity indices ended over 1% higher today, led by broad-based buying. We have a report.
2: The Sensex rose 828 points to close at 77,569. Nifty also climbed 244 points to settle at 24,207. The broader markets on the National Stock Exchange outperformed the frontline indices. The mid-cap 100 advanced 1.4%, while the small-cap 100 climbed more than 1.5%. Both the indices touched their fresh 52-week highs during the trading session. Earlier today, the benchmark indices opened higher amid positive global cues and maintained upbeat momentum throughout the session. In the forex market today, the rupee appreciated by 6 paise to close at 95 rupees and 32 paise against the US dollar. With Ayushi's report, Lalema Aneja Dang for Akashwani News.
1: The India Meteorological Department, IMD, has issued an orange alert for heavy to very heavy rainfall with isolated extremely heavy rainfall over Bihar, Uttar Pradesh, Assam, Meghalaya, Nagaland, Manipur, Mizoram, Tripura and sub-Himalayan West Bengal and Sikkim to the next 3 to 4 days. We have more from a correspondent.
3: The IMD has forecast heavy to very heavy rainfall over Delhi, Haryana, Chandigarh, Punjab, Arunachal Pradesh, Gangetic West Bengal, Himachal Pradesh, Uttarakhand, Jammu and Kashmir and Ladakh till the 16th of this month. The weather agency has predicted thunderstorms accompanied by lightning and gusty winds over the Andaman and Nicobar Islands, Andhra Pradesh, Madhya Pradesh, Telangana, Karnataka, Odisha, Tamil Nadu, Puducherry, Karaikal, West Madhya Pradesh, Chhattisgarh, Jharkhand and parts of the northeastern region during the next 3 to 4 days. Meanwhile, Delhi NCR witnessed cloudy skies and humid conditions today. With Soumya Sharan, Ishani Yadav, Akashwani News, Delhi.
1: In sports news, in football, Spain will face Belgium in the second quarterfinal of the FIFA World Cup at Los Angeles Stadium in Inglewood tonight. France has already stormed into the semifinals after defeating Morocco 2-0 in the first quarterfinal in Boston. In Wimbledon tennis, Germany's Alexander Zverev stormed into the men's singles final, beating British wildcard Arthur Ferry in the semi-final this evening. The second-seeded Zverev produced a clinical performance to defeat Ferry in a straight sets 7-6, 6-2, 6-4. Meanwhile, another men's singles semi-final is underway between world number one and defending champion Jannik Sinner of Italy and seven-time Wimbledon champion Novak Djokovic of Serbia. In women's one-off test cricket match, India wore 257 for 6 in the first innings against England at the iconic Lord's Cricket Ground when reports last came in. Earlier, England won the toss and opted to field. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi arrives in Auckland on the final leg of his three-nation tour, receives warm welcome from his New Zealand counterpart Christopher Luxon and Indian community. External Affairs Minister S. Jaishankar meets his Omani counterpart Badr bin Hamad Al Busaidi in Muscat, discusses issues of cooperation in trade, investments, connectivity, maritime, technology and defence. Ministers of State for Parliamentary Affairs Arjun Ram Meghwal and Dr. L. Murugan review preparations for upcoming monsoon session. Railway approves coverage deployment on 680 route kilometers of Northern Railway to enhance safety and operational efficiency. In football, Spain to face Belgium in the second quarterfinal of FIFA World Cup tonight. And in Wimbledon tennis, Alexander Zverev of Germany storms into the men's singles final, beating British wildcard Arthur Ferry. And that is all in the news at 9. Good night.
4: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
5: ആകർഷവാണി. വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര. അവലോകനം ചെയ്യുന്നത് അധ്യാപിക രഞ്ജിനി വി എസ്.
6: പത്താം ക്ലാസ്സിൽ വൻ വിജയം കരസ്ഥമാക്കി പ്ലസ് വൺ സയൻസ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും സയൻസ് സ്ട്രീമിലെ ബയോളജി വിഷയം പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടി ആ ഒരു മൈൻഡ് സെറ്റോടുകൂടിയായിരിക്കും ഹയർ സെക്കൻഡറിയിലോട്ട് കടക്കുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് വ്യത്യസ്തമായ സമീപനമാണ് വേണ്ടത്. അതായത് പഠിക്കേണ്ട രീതിയിലും കാഴ്ചപ്പാടിലും വിഷയത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് പരിചയപ്പെടൽ ആവശ്യമാണ്. ഇവിടെ അങ്ങനെ ഒരു പരിചയപ്പെടലിലൂടെ നമുക്ക് കടന്നുപോകാം. പ്ലസ് വണ്ണിൽ നമ്മൾ NCERT സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ബയോ എന്നാൽ ലിവിംഗ് അല്ലെങ്കിൽ ലൈഫ് എന്നും ലോജി എന്നാൽ സ്റ്റഡി എന്നുമാണ്. അപ്പോൾ ബയോളജി എന്നാൽ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ഇവിടെ കോമ്പിനേഷൻ ഓഫ് ബോട്ടണി ആൻഡ് സുവോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. ബോട്ടണി ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് സുവോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ആനിമൽസ്. പ്ലസ് വണ്ണിലെ ആഴമേറിയ പഠനം പ്ലസ് ടുവിൽ വളരെയധികം സഹായകമാകുന്നു. പ്ലസ് വൺ ബയോളജിയിൽ ടോട്ടലി 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവയിൽ വിവിധ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിവയാണ്. പുതിയ ടേംസ്, അവയുടെ ഡെഫിനിഷൻസ്, പല വിഭാഗങ്ങളിലുള്ള പ്ലാന്റ്സ്, അനിമൽസ് എന്നിവയെക്കുറിച്ചും അവയെ എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ, എവിടെ ഉൾപ്പെടുത്താം എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. മൊത്തത്തിൽ എല്ലാം പഠിച്ചെടുക്കുക പ്രയാസമായതുകൊണ്ട് RH വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ഇവരെ 5 കിങ്ഡംസ് ആയി തരംതിരിച്ചു. അവയാണ് മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വന്നതുകൊണ്ട് സ്റ്റഡിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഈസിയറായി. ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട്. പ്രത്യേക ക്രമത്തിലാണ് അവയെ തരംതിരിക്കേണ്ടത്. ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ. സയന്റിഫിക് സ്റ്റഡി ഓഫ് നെയ്മിംഗ്, ഡിഫൈനിങ് ആൻഡ് ക്ലാസിഫൈയിങ് ഗ്രൂപ്പ്സ് ഓഫ് ബയോളജിക്കൽ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോൺ ആസ് ടാക്സോണമി. അതായത് ജീവികളെയും വസ്തുക്കളെയും അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനും പേരിടുന്നതിനും ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് ടാക്സോണമി. ജീവശാസ്ത്രത്തിൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയെ തിരിച്ചറിയാനും കൃത്യമായ ശ്രേണിയിൽ ഉൾപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ വിഭാഗത്തെ കിങ്ഡം എന്ന് പറയുന്നു. എക്സാമ്പിൾ പ്ലാന്റ് കിങ്ഡം, അനിമൽ കിങ്ഡം എന്നിങ്ങനെ. രണ്ടാമത്തേത് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. മൂന്നാമത് ക്ലാസ്. നാലാമത് ഓർഡർ. 5 ഫാമിലി. 6 ജീനസ്. അടുത്തത് സ്പീഷീസ്. ഇതിൽ ഏറ്റവും ചെറിയ വിഭാഗങ്ങളാണ് സ്പീഷീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ കാൾ ലീനിയസ് ആണ് ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം രൂപപ്പെടുത്തിയ ശാസ്ത്രീയ നാമകരണ രീതിയാണ് ഇന്നും ലോകമെമ്പാടും ഉപയോഗിക്കുന്നത്. ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ RH വിറ്റാക്കർ. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേതായ മൊണീറ. എന്നാൽ ഇവിടെ പ്രോകാരിയോട്ടിക് ഏകകോശ ജീവികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രോകാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഇല്ലാത്തവ, ഉദാഹരണം ബാക്ടീരിയ. പ്രോട്ടിസ്റ്റ എന്നാൽ യൂക്കാരിയോട്ടിക് ഏകകോശ ജീവികൾ ഉൾപ്പെടുത്തുന്നതാണ്. യൂക്കാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഉള്ളവ, ഉദാഹരണം അമീബ, പാരമീസിയം തുടങ്ങിയവ. അടുത്ത ശ്രേണിയായ ഫംഗൈ സ്വയം ആഹാരം നിർമ്മിക്കാത്ത എന്നാൽ കോശഭിത്തിയുള്ള ജീവികൾ, ഉദാഹരണം മഷ്റൂംസ്, ഈസ്റ്റ് എന്നിവ. അടുത്തത് പ്ലാന്റ്, ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബഹുകോശ സസ്യങ്ങൾ. അടുത്തത് അനിമാലിയ, സ്വയം ആഹാരം നിർമ്മിക്കാത്ത ചലനശേഷിയുള്ള ബഹുകോശ ജന്തുക്കൾ. ആദ്യത്തെ നാല് ചാപ്റ്ററുകളിൽ ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ ചാപ്റ്റർ 5 ആയ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവിടെ മോർഫോളജി എന്നാൽ ജീവികളുടെ രൂപത്തെയും ഘടനയെയും അവയുടെ പ്രത്യേക ഘടനാ സവിശേഷതകളെയും കുറിച്ചുള്ള പഠനത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ചാപ്റ്റർ 6ലുള്ളത്. ആൻജിയോസ്പേംസ് ആകെയുള്ള സെല്ലിന്റെ ഘടന, അകമേയുള്ള സെല്ലിന്റെ ഘടന, ടിഷ്യൂസ്, ടിഷ്യൂ സിസ്റ്റംസ് എന്നിവയെക്കുറിച്ചും എങ്ങനെ റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇവയൊക്കെ ഓരോ ഫംഗ്ഷൻസായ ഫോട്ടോസിന്തസിസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റീപ്രൊഡക്ഷൻ എന്നിവ നടത്തുന്നു എന്നതിനെക്കുറിച്ചും ഉള്ളതാണ്. ഇനി അടുത്തത് ചാപ്റ്റർ 7ൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇവിടെ വിവിധ തരത്തിലുള്ള ടിഷ്യൂസ്, അവയുടെ ഫംഗ്ഷൻസ് എന്നിവയെക്കുറിച്ചുള്ളതാണ്. അടുത്ത യൂണിറ്റിലെ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ സെൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ, സെൽ ഈസ് ദി ഫണ്ടമെന്റൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായ ഘടനാപരവും പ്രവർത്തനപരവുമായ ജൈവിക യൂണിറ്റാണ് കോശം. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ ഏകകോശികൾ അഥവാ യൂണിസെല്ലുലാർ എന്ന് പറയുന്നു. എക്സാമ്പിൾ ബാക്ടീരിയ. നിരവധി കോശങ്ങൾ ഉള്ളവയെ ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഹ്യൂമൻ ബീങ്സ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന തരത്തിൽ കോശത്തിന്റെ ഘടന, ധർമ്മം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മേഖലയാണ് കോശജീവശാസ്ത്രം, അതായത് സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽസ്. ബാക്ടീരിയ പോലെയുള്ള ഒറ്റ സെൽ ജീവികൾ അവയുടെ എല്ലാ ഫംഗ്ഷൻസും അതിലൂടെ മാത്രം നടത്തുന്നു. ഇവയെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ടിഷ്യൂ എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെ ഹിസ്റ്റോളജി എന്നും. നാല് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് ഉള്ളത്. അത് എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് ന്യൂറൽ. ഇനി സ്പെഷ്യലൈസ്ഡ് സെൽ വിഭാഗത്തിൽ വരുന്നവയാണ് സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശങ്ങൾ, പിന്നെ ലിംഫോസൈറ്റ്സ് അഥവാ ടി സെൽസ്, കോൺ സെൽസ് അതായത് ഫോട്ടോ റിസപ്റ്റോർ സെൽസ്, പിന്നെ വരുന്നത് നെർവ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്. പിന്നെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിക്കുന്ന രീതിയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ മുഖേനയുള്ളത്. സെല്ലുലാർ ലെവൽ, അടുത്ത ലെവലായ ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ എന്നിവ. ഓർഗൻ സിസ്റ്റം ലെവലാണ് ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഫംഗ്ഷൻസിനും പ്രത്യേകം പ്രത്യേകം ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഉദാഹരണം ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നിവ. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഫിസിയോളജി എന്ന ചാപ്റ്ററിൽ പഠിക്കാം. ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വിവിധ തരം സെല്ലുകൾ സഹായിക്കുന്നു. നെർവ് സെൽസ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ബ്രെയിനിലോട്ടും തിരിച്ചും എത്തിക്കുന്നു. മസിൽ സെൽസ് അഥവാ പേശികോശങ്ങൾ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. RBC അഥവാ എറിത്രോസൈറ്റ്സ് അഥവാ ഓക്സിജൻ കാരിയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. WBC അഥവാ ല്യൂക്കോസൈറ്റ്സ് ഫൈറ്റിംഗ് എഗൻസ്റ്റ് ഇൻഫെക്ഷനെതിരായി പോരാടുന്നു. പിന്നെ ബോൺ സെൽസ് എന്നാൽ അസ്ഥികോശങ്ങൾ ബോൺ ഫോർമേഷൻ, അതായത് അവയെ ബോണിനെ ബലപ്പെടുത്താനും അസ്ഥികളിലെ ധാതുക്കളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അതുപോലെയാണ് ഗ്ലാൻഡുലാർ സെൽസ് എന്നാൽ എൻസൈംസ് ഉൽപ്പാദനം, ഹോർമോൺ ഉൽപ്പാദനം, പിന്നെ വിവിധ പ്രവർത്തനങ്ങളെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി സെൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിനെ സംരക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും, സെൽ മെംബ്രെയിൻ. സെൽസിനുള്ളിലെ ജെൽ പോലെയുള്ള പദാർത്ഥത്തെ സൈറ്റോപ്ലാസം എന്നറിയപ്പെടുന്നു. അതിലാണ് വിവിധ കോശ അംഗങ്ങൾ അല്ലെങ്കിൽ ഓർഗനൽസ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഓർഗനൽസിനും പ്രത്യേകം പ്രത്യേകം ഫംഗ്ഷൻസ് ഉണ്ട്. എനർജി പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പൈറുവിക് ആസിഡായി മാറുന്നതിനൊപ്പം ATP മോളിക്യൂൾസ് ഇവിടെ രൂപപ്പെടുന്നു. അതുപോലെ അയോൺസ്, പ്രോട്ടീൻസ് എന്നിങ്ങനെ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദ്രവ്യഭാഗമാണ് സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽസ് ആയ റൈബോസോംസ്, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോംസ്, സെൻട്രിയോൾസ്, സെൻട്രോസോം എന്നിവയും കൂടാതെ പ്ലാസ്റ്റിഡ്സ്, വാക്യൂൾസ് എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നു. സെല്ലിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ മെംബ്രേനിൽ നിരവധി ഓപ്പണിംഗ്സ് അല്ലെങ്കിൽ പോർസ് ഉണ്ടായിരിക്കും. അതുവഴി ന്യൂക്ലിയസും സൈറ്റോപ്ലാസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ന്യൂക്ലിയസിനുള്ളിലെ ജെല്ല് പോലെയുള്ള പദാർത്ഥത്തെ ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോംസ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് DNA വിഭജനം, RNA നിർമ്മാണം അഥവാ DNA റെപ്ലിക്കേഷൻ, RNA സിന്തസിസ്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ് നടക്കുന്നത്. ന്യൂക്ലിയോപ്ലാസത്തിനുള്ളിൽ ക്രോമസോമുകൾ ക്രോമാറ്റിൻ നെറ്റ്വർക്കായി കാണപ്പെടുന്നു. സെൽ ഡിവിഷൻ നടക്കുന്നതിന് തൊട്ടുമുമ്പ് അവ ക്രോമസോംസ് ആയി മാറുന്നു. ടോട്ടലി 46 ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്. അതായത് 23 പെയർസ് ആയിട്ട്. അവയെ ഡിപ്ലോയിഡ് എന്നും ഹാപ്ലോയിഡ് എന്നും ക്രോമസോംസിനെ നമുക്ക് തരംതിരിക്കാം. മനുഷ്യ ശരീരത്തിൽ എല്ലാ സെൽസും ഡിപ്ലോയിഡാണ്, എക്സെപ്റ്റ് ഗാമീറ്റ് സെൽസ്. ഗാമീറ്റ് സെൽസ് ആയ സ്പേം സെൽസ് ആൻഡ് എഗ് സെൽസിന് മാത്രം ഹാപ്ലോയിഡ്, അതായത് രണ്ട് ക്രോമസോം പെയറിനെ ഡിപ്ലോയിഡ് എന്നും സിംഗിൾ ക്രോമസോമിനെ ഹാപ്ലോയിഡ് എന്നും പറയുന്നു. ഇനി ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ക്രെബ്സ് സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടവയാണ്. ചാപ്റ്റർ 14 റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതുപോലെ ചാപ്റ്റർ 13 ക്ലോറോപ്ലാസ്റ്റ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ, അതായത് ഫോട്ടോ കെമിക്കൽ ഫേസ്, ബയോസിന്തറ്റിക് ഫേസ്, കാൽവിൻ സൈക്കിൾ, ക്രെബ്സ് സൈക്കിൾ, TCA സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. മാക്രോ മോളിക്യൂൾസ് എന്നറിയപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സും മൈക്രോ മോളിക്യൂൾസ് ആയ അമിനോ ആസിഡ്സ്, നൈട്രോജീനസ് ബേസസ്, ഫാറ്റി ആസിഡ്സ്, ഷുഗേഴ്സ് എന്നിവയെക്കുറിച്ചും എൻസൈംസ്, കോഫാക്ടേഴ്സ് ഇവയെക്കുറിച്ചും ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ വിശദമായി പഠിക്കേണ്ടതാണ്. ഈ പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിലനിർത്താൻ ശാസ്ത്രീയമായ പല മാർഗങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി സൈക്ലിക് റെപ്രസെൻറ്റേഷനായ ക്രെബ്സ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇവയൊക്കെ എക്രോണിംസ് എന്ന മെത്തേഡ്, അതായത് ലാർജ് വേർഡ്സിനെ സിംപ്ലിഫയിങ്, അത് ആദ്യത്തെ അക്ഷരം എടുക്കുന്ന രീതി, ബൈ ടേക്കിംഗ് ദ ഫസ്റ്റ് വേർഡ്. ഉദാഹരണത്തിന് ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നത് ഇതേ രീതിയിൽ തന്നെയാവണം വരേണ്ടത് എന്നതുകൊണ്ട് നമുക്ക് ആദ്യത്തെ അക്ഷരമായ അതിനെ KPC of GS എന്ന് മനപാഠമാക്കാം. അതുപോലെ വേറൊരു വിധം ക്രിയേറ്റിംഗ് വിഷ്വൽ അസോസിയേഷൻ, അതായത് മനസ്സുകൊണ്ട് ഒരു സ്ക്രീനിൽ എന്ന പോലെ ഭാവനയിൽ കാണുക. സൈക്ലിക് സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് റെഗുലർ പ്രാക്ടീസ്, ഫ്രണ്ട്സ്, സിബ്ലിങ്സ് ഇവരോടൊക്കെ പഠിച്ചതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പോഷകപ്രദമായ ആഹാരവും വ്യായാമവും ഉറപ്പാക്കുക. പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ലെവലിലേക്കുള്ള നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഈ പരിപാടിയിലൂടെ കിട്ടാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
7: പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ബോട്ടണി. അവലോകനം ചെയ്തത് അധ്യാപിക രഞ്ജിനി BS.

പ്രിയ ശ്രോതാക്കളെ, കടൽ കാണാത്തവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? തിരമാലകൾ വന്ന് കാലിൽ തൊടുമ്പോൾ നമ്മളറിയാതെ മനസ്സ് നിറയും. ആ കടലിന് നമ്മളോട് പറയാൻ ഒരുപാട് കഥകളുണ്ട്. മുത്തുച്ചിപ്പികളുടെയും ആഴങ്ങളിലെ രഹസ്യങ്ങളുടെയും കാത്തിരിപ്പിൻ്റെയും കഥകൾ. ഒരു കടലോളം സ്നേഹത്തോടെ, അതേ കടലോളം ഓർമ്മകളോടെ ഇന്നത്തെ ഗാനയാത്ര ഇവിടെ തുടങ്ങുകയാണ്. അതിരുകളില്ലാത്ത നീലപ്പരപ്പ്, ഒടുങ്ങാത്ത തിരമാലകളുടെ സംഗീതം. കടൽ എന്നാൽ വെറുമൊരു കാഴ്ചയല്ല, അതൊരു വികാരമാണ്. തോറ്റുപോകുമ്പോൾ ആ തീരത്തിരുന്നിട്ടുള്ളവർക്കറിയാം കടൽ നൽകുന്ന ആശ്വാസം എന്താണെന്ന്. പ്രിയ കൂട്ടുകാരെ, പ്രണയത്തിന് എപ്പോഴും കാത്തിരിപ്പിൻ്റെയും വിരഹത്തിൻ്റെയും ഒരു കൈപ്പുരസമുണ്ട്. ഒരുപക്ഷെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കാമുകൻ കടലായിരിക്കാം. എത്ര അകറ്റിയാലും വീണ്ടും വീണ്ടും കരയെ തേടിയെത്തുന്ന കടൽ. പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും ആരോരും അറിയാതെ എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ കരയുന്ന കടലിൻ്റെ ആത്മാവിലേക്ക് നോക്കി ഒരു കാമുകൻ ചോദിക്കുകയാണ്, പ്രണയിനിയുടെ ഓർമ്മകളിൽ നീറുന്ന ചിന്തകൾ കടലിനുമുണ്ടോ എന്ന്. യൂസഫ് അലി കച്ചേരിയുടെ വരികളിൽ ബാബുരാജ് എന്ന സംഗീതമാന്ത്രികൻ ഇണമിട്ട് തലത്ത് മെഹമ്മൂദിൻ്റെ കാന്തിക ശബ്ദത്തിൽ പിറന്ന ആ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. കടലേ നീലക്കടലേ.

പുറമേ ശാന്തമെങ്കിലും ഉള്ളിലൊരു വലിയ സമുദ്രം ഒളിപ്പിച്ചു വെച്ചവയാണ് ഓരോ ശംഖും. ആ ശംഖിനുള്ളിലെ ഒരൊറ്റ ജലത്തുള്ളി പോലെ ഓർമ്മകളുടെ ഏകാന്തതയിൽ ഉരുകിത്തീർന്ന ഒരു പ്രണയ മനസ്സുണ്ട്. നിശബ്ദമായ ആ മനസ്സിൻ്റെ വിതുമ്പലാണ് ഈ ഗാനം. കടൽ ശംഖിനുള്ളിൽ ഞാൻ ജലമൗനമായി. ചിത്രപാടിയതാണ് ഈ ഗാനം രമേശ് കാവിൽ എഴുതി, റോഷൻ ഹാരിസ് ആണ് വിട്ടത്. ചിത്രം ചിപ്പി.

കടൽ ചിലർക്ക് വെറുമൊരു കാഴ്ചയാണ്, എന്നാൽ മറ്റു ചിലർക്കത് ജീവനാണ്, ജീവിതമാണ്. കടലമ്മ കനിഞ്ഞു നൽകുന്നതിലേക്ക് കണ്ണും നട്ട് ജീവിക്കുന്ന തീരത്തെ മനുഷ്യർ. പക്ഷേ അതേ കടലമ്മ ഒരു രാത്രിയിലുള്ളതെല്ലാം കവർന്നെടുത്താൽ ആ മനുഷ്യർ എങ്ങോട്ട് പോകും? വിശപ്പടക്കാൻ വലയെറിയാൻ പോയി തിരിച്ചു വരുമ്പോൾ തൻ്റെ വീടും പ്രിയപ്പെട്ടവരും കടലെടുത്തു പോയെന്നറിയുന്ന ഒരു മനുഷ്യൻ്റെ നെഞ്ചു പൊട്ടുന്ന വിലാപമാണിത്. ബാപ്പു വാവാടിൻ്റെ വരികളിൽ ഔസേപ്പച്ചൻ ആത്മാവ് തൊട്ടു നൽകിയ സന്ദേശ ശബ്ദത്തിലും സംഗീതത്തിലും പിറന്ന ആ നോവു പാട്ടിനെ നമുക്ക് കേൾക്കാം. ചിത്രം അയാൾ ജീവിച്ചിരിപ്പുണ്ട്.

ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, അതിന് അതിരുകളുണ്ടാകാറില്ല. ആകാശത്തോളം വളരുന്ന, കടലിനേക്കാൾ ആഴമുള്ള ഒരു വികാരമാണത്. ലോകമെന്തു പറഞ്ഞാലും ചുറ്റുമുള്ളവർ അറിഞ്ഞില്ലെങ്കിലും രണ്ട് മനസ്സുകൾ തമ്മിൽ കൈമാറുന്ന പ്രണയത്തിൻ്റെ തീവ്രത അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കും. കരയോ കടലോ അറിയാതെ കരളിൽ മാത്രം പ്രണയത്തിൻ്റെ വസന്തം തീർക്കുന്ന മനോഹരമായ നിമിഷം. കൈതപ്രതിൻ്റെ വരികളിൽ രവീന്ദ്ര മാസ്റ്റർ വിസ്മയ സംഗീതത്തിൽ ചിത്രപാടിയ ആ അനശ്വര പ്രണയഗാനവിധ, കടലറിയില്ല കരയറിയില്ല. ചിത്രം കണ്ണൂർ.

കടൽ മാത്രമല്ല, കടലിനപ്പുറവും നമുക്കെന്നും പ്രിയപ്പെട്ടത് തന്നെ. ഒരു വളക്കച്ചവടക്കാരൻ തൻ്റെ കൈകളിലെ വളകളുടെ മഹിമ പറയുന്നതിനോടൊപ്പം പ്രണയത്തിൻ്റെ മധുരവും ചാലിച്ചു ചേർത്ത ഒരു ഗാനമാണിനി. ഈ ഗാനത്തിൽ കൈവളകൾ കടലേഴും താണ്ടി എത്തുന്നു. അങ്ങനെ കടലേഴും താണ്ടി എത്തുന്ന ആ കൈവളകൾ പ്രണയത്തിൽ, ആശകളിൽ, ജീവിതത്തിലൊക്കെയും കടലിൻ്റെ തിരയിളക്കത്തോടെ കാണുന്നു. ഓരോ പെൺകൊടിയും അണിയാൻ കൊതിക്കുന്ന ആ തങ്കവളകളുടെ ഈണം നമ്മുടെ ഉള്ളിലും ഒരു താളമായി മാറും. അതൊരു കടലായി നമുക്കുള്ളിൽ ഇരമ്പും. യൂസഫലി കേച്ചേരിയുടെ മനോഹരമായ വരികൾക്ക് യേശുദാസും മാധുരിയും ചേർന്ന് നൽകിയ ആലാപന മധുരം. സംഗീതം ജി ദേവരാജൻ.

കടലേഴും താണ്ടി വന്ന ഈ കൈവളയെക്കുറിച്ച് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. ചിത്രം പാലാട്ട് കോമൻ, ക്ഷമിക്കണം, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ. ഇനി ഇതാ, ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് പൂക്കളവും സദ്യയുമൊക്കെയാണ്. എന്നാൽ കടലിൻ്റെ മക്കൾക്ക് ഓണമെന്നത് കടലമ്മ നൽകുന്ന കനിവാണ്. ചോര നീരാക്കി പണിയെടുത്ത് വലയെറിയുമ്പോൾ ആ വല നിറയെ പൊന്മീനുകളെ തന്ന് തങ്ങളുടെ വീടുകളിലും പൊന്നോണം എത്തിക്കണേ എന്ന തരത്തിൽ

തീരം പ്രാർത്ഥിക്കുന്നു. കടലിൻ്റെ ഉപ്പും അവരുടെ വിയർപ്പിൻ്റെ മണവുമുള്ള സുന്ദരമായ വരികൾ, കടലമ്മയോടുള്ള ആരാധനയും ആവേശവും ആദരവും നിറഞ്ഞ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പുതിയൊരു പ്രതീക്ഷ നിറയ്ക്കുന്ന മനോഹര ഗാനം, ചിത്രം അറബിക്കടൽ, ജയചന്ദ്രൻ നയിച്ച ഗാനം, പൂജൽ ഖാദറിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ടത്.

0: இசை தென்றல் உங்கள் மனதை தொடும் பாடல்கள்.
1: சுவாகதம் பிரிய ஸ்ரோதாக்களே, ശ്രോതാക്കളുടെ പ്രിയഗാനങ്ങളുമായി ഇസൈ തെൻഡർ ആരംഭിക്കുന്നു. തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയുടെ ഈ മനോഹര മണിക്കൂർ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നത് ഞാൻ എം ബി ബിജു. ഇന്ന് ആദ്യം വിനോദ മൂന്നാർ എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനത്തോടെയാവട്ടെ നമ്മുടെ പരിപാടിയുടെ തുടക്കം. മാലയിൽ യാരോ മനതോടെ പേസ്, ചിത്രീയുടെ നേതൃത്വത്തിലെ ഈ ഗാനം കേൾക്കാനാണ് വിനോദ നമുക്ക് സന്ദേശം അയച്ചിട്ടുള്ളത്. സ്വർണലതയാണ് ഈ ഗാനം പാടിയത്. ഇളയരാജയുടെ സംഗീതം.

ഇസൈ തെൻഡറിലെ അടുത്ത സന്ദേശം വായിക്കാം. പ്രിയ ഇസൈ തെൻഡറിൽ, ഈ പരിപാടിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ ശ്രോതാവാണ് ഞാൻ, പ്രേക്ഷകൻ എന്നാണ് സന്ദേശം അയച്ചിട്ടുള്ളത്, ശ്രോതാവാണ്. എൻ്റെ ഭാര്യ ശ്രീദേവിക്ക് വേണ്ടി കുരുവി എന്ന സിനിമയിലെ തേൻ തേൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന്. ഇടുക്കി രാജാക്കാട് നിന്നും കണ്ണൻ, കണ്ണൻ്റെ ഇഷ്ടഗാനമാണ്. ഇനി ഉദിത് നാരായണനും ശ്രേയാ ഘോഷാലും പാടിയ ഗാനമാണിത്, ഗാനം കേട്ടോളൂ.

ഇനി വൈഷ്ണവി തൃപ്പൂണിത്തുറയുടെ ഇഷ്ടഗാനമാണ് ഇരുവർ എന്ന ചിത്രത്തിലെ നരുമുഖിയെ എന്നാരംഭിക്കുന്ന ഗാനം കേൾക്കാനാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും പാടിയതാണ് ഈ ഗാനം. പാട്ട് കേട്ടോളൂ.

സഹപ്രവർത്തകരുടെ സ്നേഹോപഹാരമാണ് ഇനിയൊരു ഗാനം. കൊല്ലത്തേക്ക് ട്രാൻസ്ഫറായി പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തഹസിൽദാർ മുഹമ്മദ് ഷെഫീഖ് സാറിന് സമർപ്പിക്കുന്നു കർണ എന്ന ചിത്രത്തിലെ മലരേ മൗനമ എന്ന ഗാനം. സ്നേഹത്തോടെ ഈ സന്ദേശം അയച്ചിരിക്കുന്ന LA ഓഫീസ് രാജകുമാരിയിലെ ജീവനക്കാരാണ്. ഷെഫീഖ് സാറിൻ്റെ പ്രിയപ്പെട്ട ഗാനം ഇതാ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി പ്രക്ഷേപണം ചെയ്യാം. SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയുമാണ് ഈ ഗാനം പാടിയത്.

பூங்காற்றிலேயும் சுவாசத்தை தனியாக தேடி பார்த்தேன். பிரிய நண்பன் சுரேஷ், அன்புள்ள கேள்விக்காரர்களுக்கும் ஆக சந்தேஷம் அயச்சிருக்கிறது விஜி திருவனந்தபுரமான. இசைத்தென்றலில் பாட்டுகள் ചോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തമിഴ് പഠിക്കുകയും തമിഴിൽ സന്ദേശം അയക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും വിജിയുടെ ഈ ശ്രമത്തെ അഭിനന്ദിക്കാതെ വയ്യ. ഒരു ഇഷ്ടഗാനം ചോദിച്ച് സന്ദേശം അയച്ചതിൽ സന്തോഷം. ഉയരെ എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾപ്പിക്കാം. ഉണ്ണിമേനോനും സ്വർണലതയും പാടിയ ഗാനമാണിത്.

ഇനി ഷാജു മടത്തും പഠിക്കുന്ന ശ്രോതാവിൻ്റെ സന്ദേശമാണ്. ഹായ് നമസ്കാരം, ഇസൈ തെണ്ടർലാൻഡ് ദേവികുളം. എനിക്ക് ഇസൈ തെണ്ടറിൽ എന്ന പരിപാടിയിലൂടെ ഉഴൈപ്പാളി എന്ന തമിഴ് ചിത്രത്തിലെ ഒരു മൈനാ മൈനാ കുരുവി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായും ഈ ഇഷ്ടഗാനം കേട്ടോളൂ. മനോയും ചിത്രയും പാടിയതാണ് ഈ ഗാനം.

ഇനി ഇസൈ തെന്ററിലേക്ക് സന്ദേശം അയച്ചിരിക്കുന്നത് രതീഷ് മഞ്ഞപ്ര എന്ന ശ്രോതാവാണ്. വളരെ ദീർഘമായൊരു സന്ദേശമാണ് രതീഷ് നമുക്കായി എഴുതി അയച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ സാഹിത്യം തുളുമ്പുന്ന സന്ദേശമാണ്. പക്ഷേ ഇത് മുഴുവൻ വായിക്കാൻ കഴിയുന്നില്ല, കാരണം ഒരു പാട്ട് കൊടുക്കുന്ന അത്രയും സമയം വേണം അദ്ദേഹത്തിൻ്റെ സന്ദേശം വായിക്കാൻ. തമിഴ് സിനിമയിലെ ആൺസിംഹം, ലെജൻഡറി സംവിധായകൻ ഭാരതിരാജ സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപിടി റോസാപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ വിസ്മയം തീർത്ത മുതൽ മര്യാദയി എന്ന എവർഗ്രീൻ ക്ലാസിക് സിനിമയിലെ ഗാനമാണ് അദ്ദേഹം കേൾക്കാൻ സന്ദേശം അയച്ചിരിക്കുന്നത്. അന്ത നിലാവു താൻ കയ്യല പിടിച്ചൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാനാണ് മുതൽ മര്യാദ എന്ന ചിത്രത്തിലെ ഗാനം. ഇളയരാജയും എസ് ജാനകിയും പാടിയതാണ് ഈ ഗാനം. ഇളയരാജ തന്നെയാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഈ പാട്ട് എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അവതാരകൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അദ്ദേഹം ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സന്തോഷം. എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടി ഇതാ രതീഷ് മഞ്ഞപ്രയുടെ ഇഷ്ടഗാനം കേൾപ്പിക്കാം. സന്ദേശം അയക്കുമ്പോൾ ശ്രോതാക്കൾ അല്പം കൂടി അറ്റിക്കുറുക്കി സന്ദേശങ്ങൾ അയച്ചാൽ വളരെ നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം കൂടി പറയുകയാണ്. പാട്ട് കേട്ടോളൂ.

ഇനി സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നതിൻ്റെ സന്ദേശമാണ്. വെണ്ണിലവേ വെണ്ണിലവേ വെണ്ണൈത്താണ്ടി വരുവായ ചിത്രം മിൻസാര കനവ്. നായകൻ നായികയെ അനുനയിപ്പിക്കുവാൻ പൂർണ്ണചന്ദ്രനെ നോക്കി പാടുകയാണ്. വെണ്ണിൽ നിന്നും എന്നോടൊത്ത് കളിക്കുവാൻ ഒന്ന് താഴേക്ക് വരുമോ? ഭൂമിയിൽ ആരെങ്കിലും കാണുന്നതിന് മുൻപ് അത് രാവിലെ തിരിച്ചയക്കാമെന്ന്. വൈരമുത്തുവിൻ്റെ മനോഹരമായ രചന ഈ പാട്ട് വെച്ച് തരുമോ? തീർച്ചയായും നമ്മുടെ പ്രിയ ശ്രോതാക്കളെല്ലാം സാഹിത്യം എഴുതാൻ തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇഷ്ടഗാനം കേട്ടോളൂ. ഹരിഹരനും സാധനാസർഗവും പാടിയതാണ് ഈ ഗാനം.

ഇന്നത്തെ ഈസൈ തെൻഡറിലെ അവസാന ഗാനം ലീബ പുരുഷോത്തമൻ തിരുവാങ്കുളം എന്ന ശ്രോതാവിൻ്റെതാണ്. ഡുയറ്റ് എന്ന ചിത്രത്തിലെ അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് സന്ദേശം. തീർച്ചയായും ഇഷ്ടഗാനം കേട്ടുള്ളൂ. ഈ ഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും.

0: ശ്രോതാക്കളുടെ ഈ ഇഷ്ടഗാനത്തോടെ ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു.
1: ഇസൈ തെൻട്രൽ ഉൾ മനതിൽ തൊടും പാടലുകൾ.

0: ഇനി 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലി.
1: This is Akashvani. The news read by Abhineet Shukla. Prime Minister Narendra Modi received a warm and enthusiastic

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.